ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 22 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 23, കൊലവർഷം 1201, ഇടവം 30. 2026 ജൂൺ 13 ശനിയാഴ്ച. 438.6 മീറ്ററിൽ, അതായത് 684 കിലോ ഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.
2: ലോകത്തിലെ മുഴുവൻ സമ്പത്തുകൊണ്ട് ശ്രമിച്ചാലും നഷ്ടപ്പെട്ട ഒരു നിമിഷത്തെ വീണ്ടെടുക്കുവാൻ കഴിയില്ല. ഇത് ഏറ്റവും മൂല്യവത്തായ ഒരു ഫ്രഞ്ച് പഴമൊഴിയാണ്. എന്താണ് ഈ പഴമൊഴിയുടെ അടിസ്ഥാനം? സമയത്തിൻ്റെ മൂല്യവും വിലയും മനസ്സിലാക്കി തരുന്ന ഈ പഴമൊഴിയുടെ പൊരുൾ നാം എത്ര പേർ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്? മഹാന്മാരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ സമയത്തിൻ്റെ വിലയറിഞ്ഞ് പ്രവർത്തിച്ചവരും ജീവിച്ചവരുമാണ്. അവർ അവരുടെ മഹനീയ ജീവിതം അനശ്വരമാക്കിയവരാണ്. സമയത്തിൻ്റെ വിലയറിയാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വമ്പിച്ച നഷ്ടങ്ങൾ സംഭവിക്കുന്നു. പരീക്ഷകൾക്ക് സമയം കഴിഞ്ഞ് എത്തുന്നവരും അഭിമുഖങ്ങൾക്ക് സമയം തെറ്റി ഹാജരാകുന്നവരും അനുഭവിക്കുന്നത് സ്വന്തം ജീവിതത്തിലെ പരാജയങ്ങളാണ്. സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾ ഇത്തരം സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്നത് വിവരണാതീതമായ മാനസിക സമ്മർദ്ദങ്ങളാണ്. എന്തിനാണ് ഈ അഭിമുഖങ്ങൾക്കോ പരീക്ഷകൾക്കോ പങ്കെടുക്കുന്നതിന് അരമണിക്കൂർ നേരത്തെയെങ്കിലും എത്തിച്ചേരണം എന്ന് ചോദിക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. ആ അരമണിക്കൂർ അയാൾ ലാഭിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാവി ജീവിതമാണ് വിലയായി നൽകേണ്ടി വരുന്നത്. നിരവധിയായ നഷ്ടങ്ങൾ ആ വ്യക്തിക്ക് അഥവാ ഉദ്യോഗാർത്ഥിക്ക് വന്നു ചേരുന്നു. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 18 മണിക്കൂറെങ്കിലും ശരിയായ രീതിയിൽ

0: വിനിയോഗിച്ചാൽ ആ വ്യക്തിയുടെ ഒരു ദിവസം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഒരു പ്രോഗ്രാമിൽ സമയനിഷ്ഠ ഇല്ലാതെ എത്തുന്ന വ്യക്തി മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലുള്ള എല്ലാവർക്കും സമയം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ സമ്പന്നനോ ദരിദ്രനോ ഇല്ല, പണ്ഡിതനോ പാമ്പരനോ ഇല്ല, കറുത്തവനും വെളുത്തവനും ഇല്ല. ഈ സമയം നാം വില നൽകി വാങ്ങുന്നതല്ല, മറിച്ച് അത് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ വളരെ വിലപ്പെട്ടതായി കണക്കാക്കി അവയെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. സമയത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല, സമയത്തിനനുസരിച്ച് നമ്മളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഗുരു തൻ്റെ ശിഷ്യരോട് ഇങ്ങനെ ചോദിച്ചു, ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ശിഷ്യരിൽ ചിലർ രത്നങ്ങൾ ആണെന്നും മറ്റു ചിലർ സ്വർണമാണെന്നും ഉത്തരം നൽകി. ഇതൊന്നും ശരിയായ ഉത്തരമല്ലെന്ന് ഗുരു പറഞ്ഞു. സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് ഗുരു പറഞ്ഞു. സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നവൻ ആണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് ഗുരു ശിഷ്യരെ അറിയിച്ചു. കടലിലെ തിരമാലകളും സമയവും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. കുട്ടികൾ തീർച്ചയായും സമയത്തിൻ്റെ വിലയറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവരാണ്. നല്ല ഒരു ടൈം ടേബിൾ അവർക്കുണ്ടാവണം. ആ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കണം വിദ്യാർത്ഥികൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. മല ചുമക്കുന്ന മടിയൻ്റെ കഥ നാം കേട്ടിട്ടുണ്ടല്ലോ. മല ചുമക്കുന്ന മടിയൻ്റെ അവസ്ഥ വളരെ ദയനീയമാവുന്നതും അത്തരം മടിയന്മാർ ഉണ്ടാവുന്നതും സമയത്തിൻ്റെ അമൂല്യത മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് നൈസർഗികമായി ലഭിച്ചിരിക്കുന്ന കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനും സമയത്തെ നാം ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മതിയാവും.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പ്രേമദാസ് ഇരുവള്ളൂർ.

0: മലയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 കേൾക്കാം ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയനില. എട്ട് സസ്നേഹം. 9 സുവർണമലരുകൾ. 9:30 പൂക്കോട കാക്കൂർ എ എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുയറ്റ്സ്. 12:40 വാർത്താദീപ്തി. 1 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 തായമ്പക. പനങ്ങാട് ടി വേണുവും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. വൈകിട്ട് 6 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ആറ് 10 ജില്ലാ വൃത്താന്തം തൃശൂർ ജില്ല. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. സസ്യവൈവിധ്യം മുതൽ സമർത്ഥമായ വിപണി വരെ മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കമ്പോള വില നിലവാരം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി മ്യൂസിക് ടൈം. ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് അവതരിപ്പിക്കുന്നു. 8:00 നാടകം അത് ഈ വീടല്ല. രചന വിപിൻ പി എസ് മലബാറി. സംവിധാനം ടി വി അശ്വതി. തുടർന്ന് നാടകഗാനങ്ങൾ. ഒൻപത് 15 കായികലോകം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ. അവലോകനം കേൾക്കാം. രചന ജോസ് ജോർജ്. 9:30 ആരോഗ്യവാണി. രക്തദാനത്തിന്റെ പ്രാധാന്യവും ലോക രക്തദിനാചരണവും ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടിയിൽ യു എസ് പ്രസാദിന്റെ കർണാട്ടിക് സാക്സോഫോൺ വാദനം കേൾക്കാം. 11:00 എൻ ഡി എ ഗവൺമെന്റിന്റെ 12 പ്രത്യേക പരിപാടി. നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കോഴിക്കോട്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ആർ രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത. ആലാപനം വി ടി മുരളി.

0: പടിചൊല്ലാൻ മടിച്ചു ദീനമിരുളിലെന്നാത്മാവൊളിച്ചിരിപ്പൂ.
1: നിങ്ങൾ കേട്ടത് ആർ രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത. ആലപിച്ചത് വി ടി മുരളി.
2: കാവ്യാഞ്ജലി.
3: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ആദ്യം ജയവിജയ പാടിയ ഗാനം.

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യഘട്ടത്തിൽ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ ബസ്സുകൾ തിരിച്ചറിയാൻ പദ്ധതിയുടെ പേരായ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കും. പ്രത്യേകം കാർഡുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാം. അവർക്ക് 0 രൂപ രേഖപ്പെടുത്തിയ ടിക്കറ്റുകൾ നൽകും. ലാഭനഷ്ട കണക്കിൻ്റെ കള്ളിയിൽ ചുരുക്കിക്കാണേണ്ട പദ്ധതിയല്ല ഇതെന്നും സ്ത്രീകൾക്ക് അവരുടെ കൂലി വരുമാനത്തിൽ വർധനവുണ്ടാക്കുന്ന കാര്യമാണിതെന്നും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു.
4: ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും

0: നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചെലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിൻ്റെ അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു കൂലിവർദ്ധനവാണ്. തൊഴിലിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്ന തൊഴിലാളി സ്ത്രീകൾക്ക് അവരുടെ കൂലിയിൽ ഒരു ക്രിട്ടിക്കൽ എമൗണ്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ച് 15% മുതൽ 25% വരെ അവരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായ അംഗീകാരം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ വെറും ബാലൻസ് ഷീറ്റിന്റെ ലാഭനഷ്ട കണക്കിന്റെ കള്ളികളിൽ ചുരുക്കി കാണേണ്ട ഒരു നടപടിയല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന റിയൽ വേജസ് വർദ്ധിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇത് യാത്രാ സൗജന്യം എന്ന ഒരു ചെറിയ കള്ളിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആകാശത്തിലേക്ക് ഇത് പറക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ള നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ ബാധ്യത KSRTC ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് അത് KSRTC ഗ്രാന്റായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരും. അതിന്റെ എന്തുമാത്രം ചെലവുകൾ വരുന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പൊ ആ ടിക്കറ്റ് അവർ വാങ്ങണം, എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് സൗജന്യം കിട്ടി, എന്തുമാത്രം ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു.
1: പ്രാഥമികമായി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയും തുടർന്ന് മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണമോ എന്നും മറ്റുമുള്ള കാര്യത്തിൽ വിദഗ്ധ പഠനം നടത്തി തീരുമാനം എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പദ്ധതിയെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അത്തരമൊരു പഠനം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്.
2: ഇപ്പോൾ തന്നെ KSRTC 1500 കോടി ഒരു വർഷം ഗവൺമെന്റ് അതിനെ സബ്സിഡൈസ് ചെയ്താൽ മാത്രം, അതിന്റെ ബാധ്യതകൾ ഏറ്റെടുത്താൽ മാത്രമേ ഇപ്പോൾ തന്നെ മുൻപോട്ട് പോകുന്നുള്ളൂ. ഇനി ഇപ്പോഴ 15-ാം തീയതി മുതൽ പ്രിയദർശിനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഓർഡിനറി ബസ്സുകളിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് മറ്റു ബസ്സുകളിലേക്ക് എത്ര കണ്ട് വ്യാപിപ്പിക്കണം, എല്ലാ ബസ്സുകളിലും പൂർണ്ണമായ തോതിൽ എല്ലാത്തരം സ്ത്രീകൾക്കും സൗജന്യ യാത്ര അനുവദിക്കണമോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വിദഗ്ധ പഠനം നടത്തി ആ പഠനത്തിന്റെ ഫലമായിട്ട് 100 ദിവസത്തിനകം ആ തീരുമാനം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കർണാടകത്തിൽ നടപ്പാക്കിയപ്പോൾ 1 വർഷം 4000 കോടിയുടെ നഷ്ടം ഇതുമൂലം കർണാടക RTCക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ 1500 കോടി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓർഡിനറിയിൽ മാത്രം സൗജന്യം അനുവദിച്ചാലും 1 വർഷം ഈ 1500 കോടിയോടൊപ്പം 800 കോടിയും കൂടി കൊടുക്കേണ്ടി വരും. അത്തരം സാഹചര്യത്തിലാണ് 100 ദിവസം എടുത്ത് നന്നായി പഠിച്ച് ഇത് നടപ്പിലാക്കുക എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ മൊബിലിറ്റി, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാരുടെ മൊബിലിറ്റി, ഉദാഹരണത്തിന് ദിവസക്കൂലിക്ക് ജോലി എടുക്കാൻ വീട്ടു ജോലിക്ക് പോകുന്നവര്, ദിവസക്കൂലിക്ക് പണിയാൻ പോകുന്നവര്, കുടുംബശ്രീ പ്രവർത്തനത്തിന് പോകുന്നവര്, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവര്, ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉപജീവനത്തിന് വേണ്ടിയുള്ള പണിക്ക് വേണ്ടിയാ പോകുന്നത്. അപ്പൊ അത്തരക്കാർ എന്ന് പറഞ്ഞാൽ കേരള ബഹുഭൂരിപക്ഷം സ്ത്രീകളും ഇതിലേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അങ്ങനെ കുടുംബം പുലർത്തുന്നവരാണ്. അപ്പൊ അത്തരക്കാർക്ക്, അതായത് ഈ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൂർണ്ണമായും ഈ സൗജന്യങ്ങൾ നൽകുക. APL വിഭാഗത്തിൽ തന്നെ ഉള്ളവരില്, അതായത് വെള്ളക്കാർഡ് ഉപയോഗിക്കുന്നവരുടെ തന്നെ പരിശോധന നടത്തുക, അവരുടെ വരുമാന പരിധി എവിടം വരെയാണ്. വെള്ളക്കാർഡ് ഉള്ളവരെല്ലാവരും ധനികരല്ല. അപ്പൊ ആ പരിശോധന നടത്തി മാത്രം അത്തരക്കാരെ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനിലെ 70% നടത്തുന്നത് സ്വകാര്യ ബസ്സുകളാണ്. KSRTC ഇങ്ങനെ സൗജന്യം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരെല്ലാം KSRTCയിലേക്ക് ചേക്കേറും. അപ്പൊ അവർ വലിയ നഷ്ടത്തിലാകും. അങ്ങനെയാകുമ്പോൾ അവരുടെ കാര്യം, അതായത് ഇപ്പൊ മലബാർ മേഖലയിലൊക്കെയാണെങ്കിൽ KSRTCയേക്കാൾ വളരെ വളരെ കൂടുതലായിട്ടുള്ളത് സ്വകാര്യ ബസ്സുകളാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഈ സൗജന്യം നിഷേധിക്കപ്പെടും വലിയ പരിധി വരെ. അതൊന്ന്, പിന്നെ ഒന്ന്

0: സ്വകാര്യ ബസ്സുകളിൽ കൂടി ഇനി ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തില് അവരെ സബ്സിഡൈസ് ചെയ്ത് അവരുടെ നഷ്ടം നികത്തി അവരിൽ കൂടി, അതായത് അതിൽ കൂടി യാത്ര ചെയ്യുന്നവർക്ക് ഈ സൗജന്യം കിട്ടുന്ന ഒരു ഒരു പദ്ധതിയാക്കി ഇതിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ മുഴുവൻ സ്ത്രീജനങ്ങൾക്കും, അതായത് BPL-ൽപ്പെട്ടവരും APL-ൽ തന്നെ കുറച്ച് താഴ്ന്ന വരുമാനക്കാർക്കും എല്ലാം പ്രയോജനപ്പെടും. വീട്ടുജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർ കിട്ടുന്നതിന്റെ ഒരു 20% എങ്കിലും ബസ് ഫെയറായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തില് ഇത് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു ചേർത്തുപിടിക്കലാണ്. ഇത് വിജയപ്രദമായി നടപ്പാക്കാൻ കഴിയട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി നടപ്പാക്കി സക്സസ്ഫുൾ ആയിട്ട് മുൻപോട്ട് പോകാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
1: ദിവസേന ജോലിക്കും മറ്റുമായി യാത്ര ചെയ്യുന്ന സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് യാത്രാ ചെലവിനത്തിൽ വലിയ ആശ്വാസമായിരിക്കും ഈ തീരുമാനം എന്ന് വിലയിരുത്തുന്നു കിനാലൂരിലെ അധ്യാപികയും സ്ഥിരം ബസ് യാത്രികയുമായ KP ബിനി.
2: നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു തീരുമാനം സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു നടപടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദിവസേന ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് യാത്ര

0: യാത്രാ ചെലവിനത്തിൽ വലിയ ആശ്വാസമായിരിക്കും ഈ തീരുമാനം എന്ന് വിലയിരുത്തുന്നു കിനാലൂരിലെ അധ്യാപികയും സ്ഥിരം ബസ് യാത്രികയുമായ കെ പി ബിനി.
1: നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ഒരു തീരുമാനം സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു നടപടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദിവസേന ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ വലിയൊരു ആശ്വാസമായിരിക്കും ഈ ഒരു തീരുമാനം. പ്രത്യേകിച്ച് സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും തൊഴിലാളികൾക്കും ഒക്കെ ഈ പദ്ധതി സാമ്പത്തികമായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നമുക്കറിയാം സ്ത്രീകള് ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ അവരുടെ വരുമാനത്തിന്റെ ഏറെയൊരു പങ്കും ബസ് യാത്രകൾക്കായിട്ട് ചെലവാകുന്നുണ്ട്. അപ്പോ നമ്മുടെ സർക്കാർ എടുത്ത ഇങ്ങനൊരു തീരുമാനം ഏറ്റവും നല്ലൊരു ആശ്വാസമായിട്ട് മാറുന്നത് ഈ ഒരു വിഭാഗം ആൾക്കാർക്കായിരിക്കും. കാരണം ഈ യാത്രാ ചെലവ് എന്നുള്ള രീതിയിൽ അവർക്ക് വളരെയധികമായിട്ട് ഒരു സാമ്പത്തിക ആശ്വാസം ഇതിൽ കൂടെ ലഭിക്കുന്നുണ്ട്. അതായത് അവരുടെ ശമ്പളത്തിന്റെ തന്നെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 40% അല്ലെങ്കിൽ ഒരു 50% തന്നെ ചിലപ്പോൾ അവർക്ക് ബസ് യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോ ആ സമയത്ത് ഇങ്ങനെയൊരു തീരുമാനം അവർക്ക് വളരെയധികം ആശ്വാസമായിരിക്കും. അവരുടെ എന്താണ് യാത്രാ ചെലവ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു വരുമാനം അവർക്ക് കൂടുതലായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ പൊതുഗതാഗത ഉപയോഗവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇത് വളരെയധികം സഹായിക്കും. ഇപ്പൊ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ഒരു തീരുമാനത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും അവരുടെ സാമ്പത്തിക ആശ്വാസവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ചുവടുവെപ്പായിട്ടാണ് ഈ ഒരു പദ്ധതിയെ ഞാൻ കാണുന്നത്.
0: കുറഞ്ഞ വരുമാനക്കാരായ സ്ത്രീകൾക്ക് ഏറെ ആശ്വാസകരമാകുന്നതാണ് KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര. KSRTC ബസ്സുകൾ അധികം ഇല്ലാത്ത ഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാതെ പോകും എന്ന പ്രശ്നത്തിന് പരിഹാരമായി കൂടുതൽ ബസ്സുകൾ ആ പ്രദേശങ്ങളിൽ സർവീസ് നടത്തേണ്ടതുണ്ട്. ഒപ്പം ഇപ്പോൾ തന്നെ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്താൽ മുന്നോട്ടു പോകുന്ന KSRTC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ പദ്ധതി കൊണ്ട് പ്രയാസം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ശ്രദ്ധ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്.
4: ചുറ്റുവട്ടം.
5: ചുറ്റുവട്ടത്തിലേക്ക് സ്വാഗതം. ഈസ്റ്റ് അവന്യൂ ഹോട്ടൽ ടൗൺ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹരിതഭവനം പദ്ധതി ഉദ്ഘാടനം, അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണം ഡെപ്യൂട്ടി മേയർ S.Jayashree നിർവഹിക്കുന്നു. കാലത്ത് 9:30. ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ടിന്യൂയിങ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ ശില്പശാല 9:45. ഗാന്ധിഗൃഹം എഡ്യൂക്കേഷൻ ലോണീസ് വെൽഫെയർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വായ്പാ ശില്പശാല 10:00. കക്കോവ് വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രൗണ്ട് വേദവ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ആദരം മെറിറ്റ് ഡേ 2026 ഉദ്ഘാടനം NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ 10:00. അക്കാദമി ആർട്ട് ഗാലറിയിൽ നിപുണ ശശിധരന്റെ ചുമർ ചിത്ര പ്രദർശനം 11:00. തലക്കുളത്തൂർ കാരന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം നേർവഴി പുറക്കാട്ടിരി ലഹരിവിരുദ്ധ ബോധവൽക്കരണം ഉദ്ഘാടനം വിദ്യാബാലകൃഷ്ണൻ MLA നിർവഹിക്കുന്നു. വൈകിട്ട് 4:00. വേദി

0: ചുറ്റുവട്ടം.
1: ചുറ്റുവട്ടം സമാപിച്ചു. ഇനി ട്രെയിൻ സമയം രാവിലെ 9 മണി വരെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: രേഖൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയും

0: മായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലൊവാക്കിയയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലൊവാക്യൻ സന്ദർശനം.
1: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കോറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുനാ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
1: സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ

0: സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൗജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും KSRTC അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീൻ്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിൻ്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി K. മുരളീധരൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്വഃ സ്ലോവാക് ഗണരാജ്യം പ്രതി പ്രസ്ഥാഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യാം യാത്രായാം സ്ലോവാക് ദേശസ്യ പ്രധാനമന്ത്രിണാ ഫിക്കോ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി തഥാ ച സഹകാരസ്യ നൂതനാൻ മാർഗാൻ അന്വേഷയിഷ്യതി. പ്രവാസാവധൌ പ്രധാനമന്ത്രി രാഷ്ട്രപതിനാ പെലിഗ്രിനി ഇത്യനേന സഹാപി മേലനം കരിഷ്യതി. ദ്വൈപാക്ഷിക വ്യാപാരേ നിരന്തര വൃദ്ധേഃ ദൃഷ്ട്യാ പ്രധാനമന്ത്രിണഃ യാത്രായാഃ മഹത്വം വർദ്ധതേ. യച്ചതുർവിംശത്യധിക 2000തമേ വർഷേ 1 ബില്യൻ US ഡോളർ പരിമിതം അതിക്രമ്യ ഗതവർഷേ 8.5 ബില്യൻ US ഡോളർ പരിമിതം ആസീത്. അനയാ യാത്രയാ യൂറോപീയ സംഘസ്യ സദസ്യരാഷ്ട്രൈഃ സഹ സഹകാരം സുദൃഢം കർത്തും ഭാരതസ്യ പ്രതിബദ്ധതാം അപി സുദൃഢം ഭവിഷ്യതി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ അദ്യ ദെഹ്റാദൂനഗരസ്യ ഭാരതീയ സൈന്യ അക്കാദമ്യാം പാസിംഗ് ഔട്ട് പരേഡ് ഇത്യസ്യ സമീക്ഷാം കരിഷ്യതി. അസ്മിൻ വർഷേ പാസിംഗ് ഔട്ട് പരേഡ് ഇതീദം ഐതിഹാസികം ഭവിഷ്യതി. യസ്മിൻ പ്രഥമവാരം മഹിളാഃ പുരുഷൈഃ സഹ പഥസഞ്ചലനം കരിഷ്യന്തി. അസ്മിൻ ഭവ്യ സമാരോഹേ 5 ശതതോപ്യധികാഃ പുരുഷാഃ മഹിളാഃ ച അന്തിമം പദം സ്വീകൃത്യ ഭാരതീയ സേനായാം അധികാരിത്വേന നിയുക്താഃ ഭവിഷ്യന്തി. ഭാരതീയ സൈന്യ അക്കാദമ്യാഃ പാസിംഗ് ഔട്ട് പരേഡ് ന കേവലം സൈന്യ പരമ്പരാ അസ്തി അപിതു രാഷ്ട്രസേവായാം സമർപ്പിതാനാം യുവാധികാരിണാം കൃതേ നൂതനയാത്രയാഃ ആരംഭം.

0: ആദ്യമായി
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ ഇന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മാധ്യമപ്രവർത്തകനായ കമാൽ വരദൂർ.
2: വേൾഡ് കപ്പ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്നും അത് ആവേശമാണ്. ഞാൻ 2014 ബ്രസീൽ വേൾഡ് കപ്പ് മുതൽ വേൾഡ് കപ്പ് തത്സമയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ബ്രസീലിൽ, 2018 റഷ്യൻ വേൾഡ് കപ്പ്, 2022 ഖത്തർ വേൾഡ് കപ്പ്, ഇപ്പോഴും അമേരിക്കയിലാണ്. വേൾഡ് കപ്പിൽ ആദ്യം, അതായത് ആദ്യ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വലിയൊരു ചിത്രം എന്ന് പറയുന്നത് 2014 വേൾഡ് കപ്പാണ്, ബ്രസീൽ വേൾഡ് കപ്പാണ്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോഴൊക്കെ ബ്രസീൽ, പെലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ ഫുട്ബോളിനോടൊരു ഇഷ്ടം വരുന്നത്. സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പെലയെക്കുറിച്ച്, ഫുട്ബോൾ രാജാവ് എന്ന ഒരു പാഠത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീര സാഹസിക ഫുട്ബോൾ മത്സരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് ലൈവില്ല, ടെലിവിഷൻസൊക്കെ കുറവാണ്, എങ്കിലും ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കണ്ട് കൂടുതലായിട്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചാണ് അറിഞ്ഞത്. അങ്ങനെയുള്ള ഒരു രാജാവ് ബ്രസീൽ എന്ന രാജ്യം, അങ്ങനെയൊക്കെ കേട്ടിങ്ങനെ പരിചയിച്ചാണ് നമ്മൾ 2014 വേൾഡ് കപ്പിൽ ഞാൻ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വലിയ ഒരു ജേണിയാണ്, കാരണം ലാറ്റിൻ അമേരിക്കയാണ് ലോകത്തിന്റെ ഒരു എൻഡാണ്. അപ്പം നമ്മൾ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പോകുന്നു, എമിറേറ്റ്സ് എയർവേസിൽ. അവിടെ നിന്നും നമ്മൾ സാവോ പോളോ, ബ്രസീലിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്, ലോകത്തിലെ തന്നെ വലിയ നഗരങ്ങളിൽ

ഒന്നാണ് സാവോ പോളോ എന്ന് പറയുന്നത്. ആ നഗരത്തിലേക്കുള്ള യാത്രയാണ്, 19 മണിക്കൂർ യാത്രയാണ്. അപ്പോൾ 19 മണിക്കൂർ യാത്രയിൽ എൻ്റെ ദുബായിൽ ഫിഫയുടെ ലോജിസ്റ്റിക്സ് മാനേജറായിരുന്ന CKP ഷാനവാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദുബായിൽ വെച്ച് എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ താങ്കൾ ഭാഗ്യവാനാവാം, ഈ ഫ്ലൈറ്റിൽ പെലെ ഉണ്ടാവും. പെലെ ഉണ്ട്, അതായത് അദ്ദേഹം അന്ന് ആ വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്, മുൻപ് ബ്രസീലിൻ്റെ മന്ത്രിയൊക്കെ ആയിരുന്നു, ബ്രാൻഡ് അംബാസഡറാണ് അദ്ദേഹം. അത് ഈ ഫ്ലൈറ്റിൽ ഉണ്ടാവും ചിലപ്പോഴെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ വലിയൊരു ആകാംക്ഷയായി, ഇപ്പം നമ്മളെ ഫ്ലൈറ്റിൽ ഉണ്ടാവും, വലിയ ബോയിങ് വിമാനമാണ്, ധാരാളം പേർക്ക് ഇരിക്കാവുന്ന വിമാനമാണ്. അങ്ങനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ കയറിയതാണ്. രാവിലെ കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ എക്കണോമി ക്ലാസ്സിലെ പിറകിലാണ്, അപ്പം എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വിലയുണ്ടോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. കാരണം ഷാനവാസ് അങ്ങനെ പറഞ്ഞത് കൂടിയാണല്ലോ. അങ്ങനെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. 19 മണിക്കൂറാണ് ദുബായ് ടു സാവോ പോളോ ഫ്ലൈറ്റ് ടൈം കാണിക്കുന്നത്. ഞാൻ ഏകദേശം വിമാനത്തിന്റെ മധ്യഭാഗത്താണ്, ആ മധ്യഭാഗത്ത് ഇരുന്ന് മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ശക്തമായ സെക്യൂരിറ്റി പോലെ, സെക്യൂരിറ്റി എന്ന് പറയുന്നത് എയർ ഹോസ്റ്റസ്മാർ മാത്രമാണ്, അപ്പൊ അവരിങ്ങനെ അവിടെ ജാഗ്രത പുലർത്തുന്നുണ്ട്. അപ്പോഴേ എന്റെ മനസ്സ് പറഞ്ഞു, ഇതാരോ ഇതിലുണ്ടല്ലോ, ഷാനവാസ് പറഞ്ഞത് കൃത്യമാണോ, പെലയുണ്ടോ അതിൽ എന്നുള്ളത്. പക്ഷേ ഒന്ന് രണ്ട് തവണ മുന്നോട്ട് പോവാനായിട്ട്, അതായത് ഒന്ന് അദ്ദേഹത്തെ കാണുക എന്ന ലക്ഷ്യത്തിൽ, അദ്ദേഹം ഉണ്ടോ എന്നറിയാനുള്ള ഒരു താല്പര്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ, രണ്ട് തവണയും നമ്മുടെ സ്റ്റാഫ് എയർ ഹോസ്റ്റസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല എന്ന് പറഞ്ഞു, കാരണം ഇക്കണോമി ക്ലാസ് ആണ്, എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് അയച്ചു. അങ്ങനെ നമ്മൾ ഗത്യന്തരമില്ലാതെ പുറകോട്ട് വന്ന് നമ്മുടെ സീറ്റിലിരിക്കുന്നു. ധാരാളം പേരുള്ളത് കൊണ്ട് തന്നെ പലരും മയക്കത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിത്രം, എനിക്കൊന്ന് മുന്നോട്ട് പോകണമല്ലോ, പെലെ ഇതിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ എന്നുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല, കുറച്ചു നേരം വായിച്ചൊക്കെ ഇരുന്നു. വീണ്ടും ഈ എയർ ഹോസ്റ്റസ് ഒക്കെ ഒന്ന് റെസ്റ്റിന് എടുത്ത് റെസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ മുന്നിൽ ആളനൊക്കെ കുറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി നോക്കുമ്പോൾ, അതായത് സൈഡിൽ എക്സിക്യൂട്ടീവ് ക്ലാസിന്റെ സൈഡിൽ ഒരാൾ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, ചെറിയ ഒരു ഷാളെല്ലാം പുതച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്. ഫേസ് മാത്രം, ഫേസ് മീൻസ് തല മാത്രമാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹം ഉറങ്ങുകയായതുകൊണ്ട് ഞാൻ പുറകോട്ട് വന്ന് എൻ്റെ സീറ്റിലിരുന്നു. അങ്ങനെ പിന്നെ ഞാനും ഉറങ്ങിപ്പോയി, കുറച്ചു നേരം ഉറങ്ങിപ്പോയി. പിന്നീട് കുറെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും പറഞ്ഞു, എനിക്കൊന്നുകൂടി. അപ്പം ഒന്നുകൂടി അവിടെ ആളനക്കൊന്നുമില്ല, പോയി നോക്കുമ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് പോയി ഏകദേശം 1 മണിക്കൂർ മുമ്പ്, അതായത് സാവോ പോളോയിൽ ലാൻഡ് ചെയ്യാനായിട്ട് അതിൽ തന്നെ അനൗൺസ്മെന്റ് വരും, നിങ്ങളുടെ പിന്നെ ലാൻഡിംഗ് പോയിന്റ് എത്തിയിരിക്കുന്നു, 1 അവർ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അലേർട്ട്, ഒരു ഒരു പ്രഖ്യാപനം, അനൗൺസ്മെന്റ് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സന്തോഷമായി. കാരണം സന്തോഷം എന്ന് പറയാനൊരു കാരണം, അതൊരു നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഗെയിമിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയ കാലം മുതൽ പരിചയപ്പെടുന്ന ഒരു പേരാണ് പെലെ എന്ന് പറയുന്നത്. ഫുട്ബോൾ രാജാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 3 വിന്നിംഗ് വേൾഡ് കപ്പ് ടീം, ബ്രസീലിന്റെ വിന്നിംഗ് വേൾഡ് കപ്പ് ടീമിൽ അംഗമാണ്. എത്രയോ സുന്ദരമായ ഗോളുകൾ സ്വന്തമാക്കിയ ഒരാളാണ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞതും പഠിച്ചതും അതിലൊക്കെ നായകനായ ഒരാളാണ് ആ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അദ്ദേഹം വളരെ ചിരിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് സംസാരിക്കാൻ പറ്റും? അപ്പം അദ്ദേഹം പറഞ്ഞു, സാവോ പോളോയിൽ എത്തിയിട്ട് സംസാരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്നു. ഞാൻ കരുതി സാവോ പോളോ വിമാനത്താവളത്തിൽ അദ്ദേഹം VVIP പാസഞ്ചറാണ്, അദ്ദേഹം വളരെ പെട്ടെന്ന് പോകും. നമ്മളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബ്രസീലിലേക്ക് വരുന്നത്, എമിഗ്രേഷൻ ഉണ്ട്, കുറേ സമയമെടുക്കും എന്നൊക്കെ കരുതി. പക്ഷേ നമ്മളും അധിക സമയം എടുത്തില്ല. അപ്പം നമ്മൾ അത് ഇറങ്ങി VIP ലോഞ്ചിന് പുറത്തായിട്ട് അദ്ദേഹത്തെ കണ്ടു. അപ്പം അദ്ദേഹം കൂടുതൽ സംസാരിച്ചില്ല, പക്ഷേ കുറെ ആളുകളൊക്കെ സെക്യൂരിറ്റി, അപ്പം അദ്ദേഹത്തിന് ധാരാളം സെക്യൂരിറ്റി സംവിധാനം. അപ്പം പക്ഷേ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ആ വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞത് വലിയ സുന്ദരമായൊരു ഓർമ്മയാണ്. അതാണ് ശരിക്കും എനിക്ക് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ സാവോ പോളോയാണ്, സാന്റോസ് എന്ന ക്ലബുണ്ട്, സാന്റോസിലൂടെയാണ് പിന്നെ പെലെ എന്ന ഇതിഹാസം ശരിക്കും മുഖ്യധാരയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സാന്റോസ് ക്ലബ്ബ് കാണാനായിട്ട് പറ്റി. അവിടെ തന്നെ പെലെയുടെ ഒരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിൽ പോവാൻ പറ്റി. അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ എന്താ വിശദാംശങ്ങളുമുള്ള വളരെ വിശാലമായ മ്യൂസിയമാണ് സാവോ പോളോ. ശരിക്കും പറഞ്ഞാൽ സാവോ പോളോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നെയ്മറിനെ, പുതിയ കാലത്ത് നെയ്മറാണ്, ഇപ്പം ഈ വേൾഡ് കപ്പിലും നെയ്മർ കളിക്കുന്നുണ്ട്. നെയ്മറൊക്കെ അവിടെ സ്ട്രീറ്റ് ഫുട്ബോളിലൂടെ വളർന്നു വന്ന ഒരു താരമായിട്ടാണ് അറിയുന്നത്. അപ്പം നെയ്മറിൻ്റെയൊക്കെ മുൻഗാമിയായ ഒരു മനുഷ്യനാണ് പെലെ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിയത്തിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മുടെ അത്ഭുതപ്പെടുക എന്ന് പറയുന്നത് എത്രമാത്രം പിറകിൽ നിന്നുകൊണ്ടാണ്. ശരിക്കും പെലയെക്കുറിച്ച് നമ്മൾ ഫുട്ബോൾ രാജാവ് എന്നതിൽ അപ്പുറത്തേക്ക് എന്തൊരു മോട്ടിവേറ്ററാണ് അദ്ദേഹം എന്നുള്ളതാണ്. കാരണം ഒരു ജനതയെ, ബ്രസീൽ എന്ന ജനതയെ മാത്രമല്ലെന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമ്മുടെ നാട്ടിൽ പോലും ബ്രസീലിന് വലിയ ആരാധക വൃന്ദം വരാനൊരു കാരണം തന്നെ പെലെയാണ്.
ചെറിയ അദ്ദേഹത്തിൻ്റെ വീടാണെങ്കിലും

0: ആദ്യകാലത്ത് കേട്ടോ. അപ്പോൾ ആ ഒരു പിന്നോക്കാവസ്ഥയിൽ നിന്നും അദ്ദേഹം പതുക്കെ വന്നിട്ടൊരു ലെജൻഡിലേക്കായിട്ട് അദ്ദേഹം ആ കാലത്ത് ബ്രസീൽ എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ മുൻഗാമികൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാവാ, ദീദി, ഗാരിഞ്ച, അങ്ങനെ വലിയ ഒരു ഒരു സഖ്യം അല്ലെങ്കിൽ ബെഞ്ച് ഓഫ് പ്ലെയേഴ്സിൻ്റെ നാടാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഗ്രൂപ്പിലേക്കാണ് അദ്ദേഹം വരുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ബ്രസീൽ, അർജൻറ്റീന എന്നൊക്കെ പറയുമ്പോൾ എക്കാലത്ത് വലിയ ഇതിഹാസ താരങ്ങളുടെ ഒരു ഭൂമികയാണ്, ധാരാളം പ്ലെയേഴ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ പെലയിലേക്ക് വരുമ്പോൾ ഇപ്പം ആ മ്യൂസിയം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആ മ്യൂസിയത്തിൽ ഇങ്ങനെ ചിത്രസഹിതം. പിന്നെ അദ്ദേഹം ആദ്യകാലത്ത് ഉപയോഗിച്ച ബൂട്ട് അവിടെയുണ്ട്, ഫുട്ബോൾ അവിടെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ജേഴ്സി അവിടെയുണ്ട്, റിങ് അവിടെയുണ്ട്, എല്ലാം അവിടെ ഡിസ്പ്ലേക്ക് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കാണുമ്പോഴാണ്, ആ മ്യൂസിയം കൂടി കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുക, എത്രമാത്രമാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ബ്രസീൽ എന്ന് പറയുമ്പോൾ, ബ്രസീലിൽ നമ്മളൊരു ഒരു മാസക്കാലം ഉള്ളപ്പോൾ ഇവിടെ റിയോ ആണെങ്കിൽ, റിയോ ഡി ജനീറോ ആണെങ്കിൽ, അവിടുത്തെ മരക്കാന സ്റ്റേഡിയം ആണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ സാവോ പോളയിൽ കൊറിഞ്ചിയൻ സ്റ്റേഡിയം ആണെങ്കിൽ, പിന്നെ കുറേ ബെലോ ഹൊറിസോണ്ട് കുറേ നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തെ മറ്റൊരു രാജ്യത്തും കാണാത്ത രീതിയിലുള്ള വലിയ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഒരു റൂട്ട് എന്ന് പറയുന്നത് പെലെയാണ്. അപ്പോൾ ആ പെലയെ നമുക്ക് പണ്ട് സ്കൂൾ കാലത്ത് പഠിച്ച ഒരു പെലയെ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നു, അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ള കാര്യം. പക്ഷേ വലിയൊരു നിരാശ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൂടെ ഒരു പടം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫ്ലാഷസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു സിഗ്നൽസ് ഉള്ളത് കൊണ്ട് നമുക്ക് മൊബൈൽ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ, സെക്യൂരിറ്റി സിസ്റ്റവും ഭയങ്കര ഗൗരവത്തിലാണ് അവിടെ ഉള്ളത്, നമ്മളെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയല്ല. അത്തരത്തിൽ ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഫുട്ബോൾ ഒരു റിപ്പോർട്ടിംഗ് ലൈഫിലേക്ക് വരുമ്പോഴും. ഒരു തവണ നമുക്ക് മെസ്സിയെ അഭിമുഖം നടത്താനായിട്ട് പോകും, വലിയ ഒരു ഒരു കാര്യമായിട്ട്. അതും ഈ 2014 ബ്രസീൽ വേൾഡ് കപ്പിൽ ഇതേ സാവോ പോളോയിലെ കൊറിന്ത്യൻ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു സ്വിറ്റ്സർലാൻഡുമായിട്ടുള്ള അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ മാച്ചിന് ശേഷമുള്ള വാർത്താ സമ്മേളനം, അതിനുശേഷം മിക്സഡ് സോണിൽ വെച്ചാണ് അത് അതിനൊക്കെ പറ്റിയത്. അതിനു മുമ്പ് ഇത് യാത്രയിലാണ് നമുക്ക് പെലെയുമായിട്ട് സംസാരിക്കാൻ പറ്റിയത്. എന്തായാലും എൻ്റെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ റിപ്പോർട്ടിംഗ് ലൈഫിലെ ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, ആദ്യാധ്യായങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ, അതിൽ പെലെയും മെസ്സിയും വരുന്നുണ്ട്.
1: ആദ്യമായി എന്ന ഈ പരമ്പരയിൽ അനുഭവങ്ങൾ പങ്കുവച്ചത് മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ.
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം.
1: കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ.
2: ആർത്തവം വിളർച്ച കൂടുതലായി കൗമാരക്കാരിൽ കാണപ്പെടാനുള്ള ഒരു കാരണമാണ്. കൂടുതലായും നമുക്ക് ഭക്ഷണ രീതിയിൽ ഒരു സമീകൃതാഹാരത്തിന്റെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികൾ, നട്സുകൾ, അതേപോലെ തന്നെ മറ്റ് മാംസ്യാഹാരങ്ങളായ മത്സ്യമാംസങ്ങളെല്ലാം അയേൺ ഒരുവിധം നമ്മുടെ ശരീരത്തിലെത്താൻ സഹായിക്കും. വെജിറ്റേറിയൻ സ്രോതസ്സുകളിൽ നിന്നും നമുക്കുണ്ടാവുന്ന ഈ ഇലക്കറികൾ, ഇത്തരം ഭക്ഷണങ്ങളുടെ ശരിയായ ആഗിരണത്തിനാണ് നമ്മൾക്ക് വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യം. അപ്പം അത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സി വരുന്ന പഴങ്ങളായ ഓറഞ്ച്, മുസമ്പി, പേരക്ക പോലുള്ള പഴങ്ങൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം. നമ്മളുടെ ആഹാര രീതിയിൽ ഗണ്യമായ ഒരു വ്യത്യാസം ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. കൂടുതലും നമ്മൾ പ്രോസസ്സ് ചെയ്ത സംസ്കരിച്ച ഭക്ഷണങ്ങളിലേക്ക് പോവുകയും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ വിമുഖത കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടുതലും മുതിർന്നവർ നമ്മൾ ആ വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കുട്ടികൾ ട്യൂഷന് പോകുന്ന അവസരത്തിൽ കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പഠന സമയങ്ങൾക്ക് നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാൻ അവർക്ക് നട്സുകളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പഴങ്ങളൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ആ സമയങ്ങളിൽ അത് കഴിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഒരു നല്ല ആഹാരം കഴിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നമ്മളുടെ ഈ പാക്ഡ് ഭക്ഷണങ്ങളിലുള്ള ന്യൂട്രിഷൻ ഇൻഫോർമേഷൻ കുട്ടികളിലേക്ക് കൃത്യമായി, കുട്ടികളിലേക്ക് നല്ല നമ്മുടെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ള മുഖ്യമായ

0: പദ്ധതി അവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ആരോഗ്യമുള്ള പോഷകങ്ങളും അനാരോഗ്യകരമായിട്ടുള്ള വസ്തുക്കളും പാക്ഡ് ഭക്ഷണങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഉപ്പിന്റെ അളവ്, അതേപോലെ കൊഴുപ്പിന്റെ അളവ്, അമിതമായ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാക്ഡ് ഭക്ഷണങ്ങൾ. അപ്പോൾ ന്യൂട്രിഷൻ ഇൻഫോർമേഷൻ എന്താണ് എന്നും അത് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാമെന്നും കുട്ടികളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളത് അത്തരം ഭക്ഷണങ്ങളിലേക്ക് പോവാതിരിക്കാൻ ഒരു പക്ഷേ അവരെ സഹായിച്ചേക്കാം. ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് സംഭവിച്ച് നമ്മൾ എത്തി നിൽക്കുക ജീവിതശൈലി രോഗങ്ങളിലാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് കാലത്തെ നമ്മളുടെ ഒരു ജീവിതശൈലിയാണ് ആ രോഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പെട്ടെന്ന് നമുക്ക് സാധാരണ ഒരു പനി വരുന്ന പോലെയല്ല ഒരു പ്രമേഹം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഒരുപാട് കാലത്തെ നമ്മളുടെ ആഹാര രീതിയും ജീവിതശൈലി തന്നെയും, നമ്മളുടെ വ്യായാമം, നമ്മുടെ ഉറക്കിൻ്റെ ഒരു രീതി, നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയങ്ങൾ, ഇതെല്ലാം കൂടുന്നതാണ് നമ്മളുടെ ഒരു ജീവിതശൈലി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ എത്രത്തോളം ആ ഒരു പ്ലേറ്റ് നമ്മൾക്ക് എത്രത്തോളം ആരോഗ്യകരമാക്കാം എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു പ്ലേറ്റിനെ നമ്മൾ നാലായി വിഭാഗിച്ചാൽ ഒരു കാൽ ഭാഗം നമുക്ക് ധാന്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അരഭാഗം വരെ നമ്മൾ പച്ചക്കറികളും പഴങ്ങളുമാണ് ഉൾപ്പെടുത്തേണ്ടത്, മിച്ചം വരുന്ന കാൽഭാഗം നമ്മൾ മാംസ്യമടങ്ങിയ അഥവാ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഓരോ നേരവും വരുന്ന പ്ലേറ്റ് വീട്ടിൽ കഴിക്കുമ്പോഴും നമ്മൾ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം.
1: കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ചീഫ് ഡയറ്റീഷ്യൻ ഫിദ ജാബിർ എൻ.

0: நக்ஷத்ரா கோல்ட் அண்ட் டைமண்ட்ஸ், ஃபரூக் அரக்கிணர் பந்திரங்காவ், கிஞ்சன வர்த்தமானம் നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തിരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തിരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ഹാ, ഇതെന്നാ പറ്റി കൊച്ചേ? നീ എന്താ ഈ വടിയും കുത്തി പിടിച്ചോണ്ട് വരുന്നേ? ശ്രുതിയേ, വഴിയിൽ വല്ലോന്ന് നടും കുത്തി വീണോ?
4: ചേട്ടനെ വണ്ടി ഓടിച്ചു വരുമ്പോ ഇതൊന്നും അറിയണ്ടല്ലോ. ഇത് റോഡ് എവിടെ, തോടെവിടെ, കുണ്ടെവിടെ എന്നൊക്കെ പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണ്ടേ ഓരോ അടിയും വെക്കാൻ. അതിനാണ് ഈ വടി.
3: അതിനിപ്പോ ഇത്ര മഴ എവിടെയുണ്ട് വെച്ചേ? പിന്നെ എവിടെ ഈ വെള്ളക്കെട്ട്?
4: ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കയറുന്ന വഴിയില്ലേ, അവിടെ വെള്ളം ഒട്ടും വാർന്നു പോയിട്ട്. അവിടേക്ക് വേണ്ടിയാണ് വീട്ടിൽ നിന്നൊരു ചെങ്കോല എടുത്തത്.
3: ഇന്ന് ഇനിയും അലർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടേ സാധ്യത.
4: ഇന്ന് റെഡ് അലർട്ട് ആണോ ചേട്ടാ? എങ്കി ഇന്ന് മൊത്തം വെയിലായിരിക്കും. ഏതായാലും കുറച്ച് വർക്ക് പെൻഡിംഗ് ഉള്ളത് തീർക്കാനുണ്ട്. ഇന്നലത്തെ നെറ്റ് പ്രോബ്ലം കാരണം കൊറേ പണി ബാക്കിയായി.
3: അതെ, ഞാൻ ഒരല്പം നേരത്തെ പോകും കേട്ടോ, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്.
4: ചേട്ടന്റെ ഇരിപ്പ് വേണ്ട, കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ.
3: ഇല്ലല്ലേ,
4: ഒരു ധന്വന്തരം ഗുളിക കഴിച്ചാ മതി, ഏത് ഗ്യാസും പത്തേന്ന് എണ്ണുന്നതിന് മുമ്പേ പമ്പ കിടക്കും. ചേട്ടന് ഗുളിക വേണോ?
3: കുക്കിംഗ് ഗ്യാസിന്റെ പ്രശ്നത്തിന് ധന്വന്തരം ഗുളിക കഴിച്ചോണ്ട് എന്നാ ഗുണം? ചോദിയേ.
4: ഓ, കുക്കിംഗ് ഗ്യാസിന്റെ പ്രശ്നമാണോ? ഞാൻ വിചാരിച്ചു ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ച പോരെ.
3: ഇൻഡക്ഷൻ കുക്കർ വെച്ചാലേ കറണ്ട് ചാർജ് കൊടുക്കണ്ടായോ? ഇപ്പൊ തന്നെ കറണ്ട് ചാർജ് കൂടുതലാവച്ചേ.
4: അതിനെങ്ങനെ ചാർജ് ഒന്നും കൂടില്ല ഏട്ടാ.
3: പിന്നെ
4: ഉപയോഗം കഴിഞ്ഞ ലൈറ്റും ഫാനും ഒക്കെ കൃത്യമായിട്ട് ഓഫ് ചെയ്താൽ കറണ്ട് ചാർജ് നല്ലോണം ലാഭിക്കും. സാധനങ്ങൾ മേടിക്കുമ്പോ പക്ഷെ 5-star റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങിക്കണം.
3: അതെ, നമ്മുടെ നരിക്കുനി വേണു വരുന്നുണ്ടല്ലോ.
5: ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഇല്ലേ ചേട്ടാ? എന്തെല്ലാം പൊല്ലാപ്പാണത്.
4: എന്തുവറ്റ വേണോ ഏട്ടാ, വരണ വഴിക്ക് നിയമവ്യവസ്ഥ കടിക്കാൻ വന്നോ?
5: നിങ്ങക്ക് തമാശ, എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് അങ്ങനെ എന്തോ പറയില്ലേ?
3: പറയും പറയും പറയും.
5: അതുമാതിരി ഈ കാര്യങ്ങള് ഇവിടെ പാവങ്ങള് ജീവിക്കാൻ വിടില്ല ചേട്ടാ.
3: നിനക്ക് എന്നാ പറ്റിയടാ വേണു?
5: ഇന്നലത്തെ എന്റെ കുറച്ച് അക്ഷയവർക്ക് പെൻഡിങ് ഉള്ളത് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് രാവിലെ പുറപ്പെട്ടതാ. അപ്പോഴാണ് വഴിയിൽ പോലീസ് ചെക്കിങ്.
4: ചേട്ടന്റെ കയ്യിൽ ലൈസൻസും പേപ്പറും ഒന്നും ഉണ്ടായില്ലേ?
5: എല്ലാം ഉണ്ടായിരുന്നു. അതല്ലല്ലോ പ്രശ്നം.
3: പിന്നെ
5: ഞാൻ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇട്ടില്ല എന്നതായിരുന്നു പ്രശ്നം. ഈ നിസാര പ്രശ്നത്തിന് എന്നെ വഴിയിൽ പിടിച്ചു വെച്ചു.
4: ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇടാത്തത് നിസാര പ്രശ്നമാണെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു?
5: അല്ല, അത്
4: ഹെൽമെറ്റ് സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിലേ അത് ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുന്നത് പോലെയാ. വണ്ടി ഒന്ന് തെന്നിയാലേ ആ ഹെൽമെറ്റ് അങ്ങ് ഊരി തെറിക്കും.
3: അത് തന്നെ. പിന്നെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് എന്നതാടാ വേണു ഗുണം? ഈ ഹെൽമെറ്റ് വെക്കുന്നതേ ഒരു വഴിപാടല്ല, സ്വന്തം ജീവൻ രക്ഷിക്കാനാണെന്ന ബോധം വേണവടാ. എന്നിട്ട് അവന്മാര് ചലാൻ അടിച്ചോ?
5: ചലാൻ അടിച്ചെങ്കിൽ എത്ര കൊള്ളായിരുന്നു.
3: പിന്നെ
5: ചെറിയ സ്കൂൾ പിള്ളേരെ കൊണ്ട് എന്നെ ഉപദേശിപ്പിച്ച്.

0: അവനോട്ടാ ഇത് നിങ്ങളുടെ ഫോൺ എടുക്കുന്നു.
1: അത് ഇടയ്ക്ക് വരുന്ന സ്പാമാണ്, എടുക്കണ്ട.
0: നീലാഞ്ജന പുഴയിൽ നീരാടി നിന്ന നേരം ദാസേട്ടന്റെ ഹിറ്റ് പാട്ടാണല്ലോ, ആരാണ് ഈ പാട്ടുപാടി വഷളാക്കിയത്?
1: അത് AI പാടിയ പാട്ടാ.
2: AI പാട്ടും പാടി തുടങ്ങിയോ? എടാ പാട്ടുകാരന്റെ ചോറിൽ പാറ്റ വീഴുവല്ലോടാ.
0: ഇമ്മാതിരിയാണ് പാട്ടെങ്കിൽ ചോറിലെ പാറ്റയും പഴുതാരി ഒന്നും വീഴില്ല, നല്ല ഒന്നാം തരം ചിക്കൻ കറി വീഴും.
2: എന്നാലും ഈ AI ഒരു സംഭവം തന്നെയാ അല്ലയോ?
1: അതെ ചേട്ടാ, ഈ ലോകത്തിനി മുതൽ AIയുടെ ഒരു കളി തന്നെ. മനുഷ്യന്മാരെയും AIയെയും കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇനി വരാൻ
2: പോണത്. വേണു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ.
1: എന്തിനാ ചേട്ടാ ഈ തമ്മും ബ്രഷ് എടുക്കാനാണോ?
2: നീ വാ.
1: എന്റെ അമ്മേ, ചേട്ടൻ എന്തിനാ എന്നിങ്ങനെ നുള്ളിയത്? എന്റെ ജീവൻ പോയല്ലോ ചേട്ടാ.
2: എടാ നീ യഥാർത്ഥത്തിലുള്ള നീയാണോ അതോ AI ആണോ എന്നറിയാനുള്ള ഒരു ചെറിയ ചെക്കിങ് നടത്തിയതല്ലേ വേണു ഇപ്പോഴാ നീ AI അല്ല എന്നങ്ങ് ഉറപ്പിച്ചത്?
0: ആ ചെക്കിംഗ് ഒരു ഒന്നൊന്നര ചെക്കിംഗ് ആയി പോയി ചേട്ടാ.
1: ഓ, ഞാൻ വരുമ്പോ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചെക്കിംഗ് നടത്താനാണ് പ്ലാനെങ്കിൽ ഞാൻ വേറെ അക്ഷയ കേന്ദ്രം നോക്കി പോകട്ടോ ചേട്ടാ.
2: ഇതേ നീ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇടാത്തതിനുള്ള ചെറിയൊരു ശിക്ഷയായി കൂട്ടിയാ മതി.
1: അയ്യോ,
2: AI അല്ലാത്ത വേണു. അതെ, ഞാൻ പോവാ, എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലമാ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദസാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്.

0: കൃഷിദീപം.
1: ഫാമുകളുടെ സുഗമമായ നടത്തിപ്പിനും മികച്ച പരിപാലനത്തിനും കൊമ്പുകളില്ലാത്ത പശുക്കളെ വളർത്തുന്നതാണ് ഉത്തമം. പശുക്കിടാക്കൾക്ക് ഏകദേശം 2 ആഴ്ച പ്രായം എത്തുമ്പോൾ തന്നെ കൊമ്പിന്റെ വളർച്ചാ മുകുളങ്ങൾ നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡീഹോണിംഗ്. ഇലക്ട്രിക് ഡീഹോണർ എന്ന ഉപകരണം ഉപയോഗിച്ച് മുകുളങ്ങൾ കരിച്ചുകളയുകയോ വിപണിയിൽ ലഭ്യമായ പ്രത്യേക രാസലേപനങ്ങൾ, അതായത് ഡീഹോണിംഗ് പേസ്റ്റ്, മുകുളങ്ങൾക്ക് മേൽ തേച്ചു പിടിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെ കൊമ്പിന്റെ വളർച്ച തടയാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഫാമുകളിൽ മികച്ച സുരക്ഷയും പ്രൊഫഷണലിസവും ഉറപ്പാക്കാൻ ഇത്തരം ശാസ്ത്രീയ മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് കർഷകർക്ക് ഏറെ ഗുണകരമാണ്. മഴക്കാലത്ത് പശുക്കൾക്ക് അകിടുവീക്കം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ കറവയ്ക്കു മുമ്പും ശേഷവും പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ നേർപ്പിച്ച ലൈനുകൊണ്ട് അകിട് കഴുകണം. കറവയന്ത്രം എല്ലാ ദിവസവും ഉപയോഗശേഷം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്യണം. പ്രതിരോധ കുത്തിവയ്പ് യഥാസമയം നൽകുകയും കുളമ്പ് രോഗം, ചർമ്മമുഴ, കുരലടപ്പൻ തുടങ്ങിയ രോഗങ്ങൾ ഒഴിവാക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ് നിശ്ചിത ഇടവേളകളിൽ നൽകുകയും ചെയ്യണം. പതിവായി പാൽ പരിശോധന നടത്തി അകിടുവീക്ക സാധ്യത മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും.

0: കൃഷിദീപം.
1: കൃഷിദീപം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID

0: മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ സേവന വാർത്തകളിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെമിനാർ നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ അരീക്കോട് വ്യാപാരഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും. കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനം. വ്യക്തിത്വ വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യു എസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യു എസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ

0: മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരു രാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തി

0: ഉൾപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ഒരു മാസം നീളുന്ന ടി ട്വന്റി മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ യുഎസ്എ പരാഗ്വേയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒമാൻ തീരത്ത് യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാത പ്രക്ഷേപണത്തിൽ ഇനി കേൾക്കാം.

0: English Matters.
1: എല്ലാ നേരവും ഒരേ രീതിയിലല്ല അഭിവാദ്യങ്ങളും ആശംസകളും. ഏത് നേരമായാലും ഒരേപോലെ പ്രയോഗിക്കാവുന്നവ ഉണ്ട്, സമയത്തിനനുസരിച്ച് മാറുന്നവയും ഉണ്ട്. ഉദാഹരണത്തിന് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് തുടങ്ങിയവ. വി ഹാവ് എ വെറൈറ്റി ഓഫ് ഗ്രീറ്റിംഗ്സ് ആൻഡ് വിഷസ്. ദർ ആർ സം എക്സ്പ്രഷൻസ് ദാറ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം ഓഫ് ദ ഡേ, ബട്ട് സം വേരി വിത്ത് ടൈം, ആസ് ഇൻ ദ കേസ് ഓഫ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് ഈവനിംഗ്. രാവിലെ മുതൽ ഉച്ച 12 മണി വരെ ഉള്ള സമയത്താണ് കണ്ടുമുട്ടുന്നത് എങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് അഭിവാദ്യം ചെയ്യാം. വി കൻ സേ ഗുഡ് മോർണിംഗ് ഇഫ് ദ മീറ്റിംഗ് ഹാപ്പൻസ് ബിഫോർ 12 noon. പിരിയുമ്പോഴാകട്ടെ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഇതിൽ ഏതും ആശംസിക്കാം. പാർട്ടിംഗ് വിഷ് ക്യാൻ ബി ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ, ഓർ ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇന്ന് ഗുഡ് ആഫ്റ്റർനൂൺ ഉപയോഗിച്ച് അഭിവാദ്യം ചെയ്യുന്നത് എങ്ങനെ എന്ന് കേൾക്കാം. ടുഡേ ലെറ്റ് അസ് ഹിയർ

0: the use of good afternoon as a greeting. G-O-O-D, good. A-F-T-E-R-N-O-O-N, afternoon. Good afternoon. Vidya and Jaya meet in the afternoon. Vidyayum Jayayum ഉച്ചതിരിഞ്ഞ് കണ്ടുമുട്ടുന്നു.
1: ഹായ് ജയ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: പ്ലസന്റ് ആഫ്റ്റർനൂൺ വിദ്യ. ഹൗ ഡു യു ഡു?
1: ഹൗ ഡു യു ഡു? ഹൗസ് യുവർ ഡേ ഗോയിങ്?
2: ഗ്രേറ്റ്, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ചോദിച്ചതിന് നന്ദി.
1: നൈസ് ടു ഹിയർ ദാറ്റ് യു സീം ടു ബി ഇൻ എ ഹറി. തിരക്കിലാണെന്ന് തോന്നുന്നു.
2: യെസ്, യു ആർ റൈറ്റ്.
1: സോ വൺസ് അഗൈൻ വിഷ് യു എ നൈസ് ആഫ്റ്റർനൂൺ.
2: താങ്ക് യു, ആൻഡ് വിഷ് യു ദി സെയിം. ബൈ
1: ബൈ, സീ യു ലേറ്റർ.
0: ഈ സംഭാഷണത്തിലെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഹൗ ഡു യു ഡു എന്ന് പറയുമ്പോൾ മറുപടിയും ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ്. സുഖമല്ലേ, ക്ഷേമമല്ലേ എന്നാണ് അർത്ഥം. HOW, ഹൗ ഡി ഒ ഡു.

0: തിരിഞ്ഞ് കണ്ടുമുട്ടുന്നു.
1: ഹായ് ജിയ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: പ്ലസന്റ് ആഫ്റ്റർനൂൺ വിദ്യ. ഹൗ ഡു യു ഡു?
1: ഹൗ ഡു യു ഡു? ഹൗസ് യുവർ ഡേ ഗോയിങ്?
2: ഗ്രേറ്റ്, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ചോദിച്ചതിന് നന്ദി.
1: നൈസ് ടു ഹിയർ ദാറ്റ് യു സീം ടു ബി ഇൻ എ ഹറി. തിരക്കിലാണെന്ന് തോന്നുന്നു.
2: യെസ്, യു ആർ റൈറ്റ്.
1: സോ വൺസ് അഗൈൻ വിഷ് യു എ നൈസ് ആഫ്റ്റർനൂൺ.
2: താങ്ക് യു ആൻഡ് വിഷ് യു ദി സെയിം. ബൈ
1: ബൈ, സീ യു ലേറ്റർ.
0: ഈ സംഭാഷണത്തിലെ ചില പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഹൗ ഡു യു ഡു എന്ന് പറയുമ്പോൾ മറുപടിയും ഹൗ ഡു യു ഡു എന്ന് തന്നെയാണ്. സുഖമല്ലേ, ക്ഷേമമല്ലേ എന്നാണ് അർത്ഥം. എച്ച് ഒ ഡബ്ല്യു ഹൗ ഡി ഒ ഡു വൈ ഒ യു യു ഡി ഒ ഡു ഹൗ ഡു യു ഡു. ഹൗസ് യുവർ ഡേ എന്ന സെന്റൻസിൽ H-O-W, how, I-S-S, how is ആണ് H-O-W apostrophe S എന്നെഴുതി how's your day എന്ന് ഉച്ചരിക്കുന്നത്. അതുപോലെ തന്നെ യു ആർ റൈറ്റ് എന്ന സെന്റൻസിൽ Y-O-U-U A-R-E-R എന്നത് Y-O-U apostrophe R-E your എന്ന് ഉച്ചരിക്കാം. യു ആർ റൈറ്റ്, വൈ ഒ യു എപ്പോസ്ട്രഫി ആർ ഇ, യു ആർ ഐ ജി എച്ച് ടി, റൈറ്റ്, യു ആർ റൈറ്റ്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്ട്.
4: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
5: കാലങ്ങൾക്കപ്പുറം മഴയും വേനലും കടന്നുപോകെ രാത്രി മുഴുവൻ സഞ്ചരിച്ച പഴയൊരു ജീപ്പ് കുഞ്ഞുമാക്കോതയുടെ പറമ്പിലേക്ക് എത്തിച്ചേർന്നു. അമ്മയെയും പാതി ഉറക്കത്തിലായിരുന്ന രണ്ട് മക്കളെയും വെളിച്ചം വീണിട്ടില്ലാത്ത ആ പറമ്പിലേക്ക് ചൊരിഞ്ഞിട്ട് ഡ്രൈവർ ആ ജീപ്പ് ഓടിച്ച് കടന്നുപോയി. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചനും പിണിയാളും പഴയൊരു സിനിമയിലെ രംഗം ആവർത്തിക്കുന്നതുപോലെ അവിടെ ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്നു. അമ്മയും മക്കളും എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ഇത്തിരി തമ്പിട്ടു നിന്നു. കാപ്പിരി ചെണ്ടയടിക്കുന്ന കളിപ്പാട്ടവുമായി വന്ന കറുമ്പൻ ചെക്കൻ ആ അമ്മയെ അലട്ടിക്കൊണ്ടിരുന്നു. പറമ്പിന്റെ മൂലയിലെ ചായ്പ് കണ്ണിൽപ്പെട്ടതും ആശ്വാസത്തോടെ അവർ മക്കളെയും കൂട്ടി അതിനകത്തേക്ക് കയറി. ആ നേരത്താണ് പോയ ജീപ്പുമായി ഡ്രൈവർ മടങ്ങിവന്നത്. അതിലവർക്കു വേണ്ട ഇരുമ്പായുധങ്ങളുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചനും പിണിയാളും കൂടി ആയുധങ്ങളുമെടുത്ത് ചായ്പിലേക്ക് കയറി. വടിവാളിന്റെ മൂർച്ചയിൽ അമ്മയും മകളും പിടയാതെ നിലത്തേക്കമർന്നപ്പോൾ ചെറുക്കനവന്റെ കളിപ്പാട്ടവുമായി പുറത്തേക്ക് ഓടിമറഞ്ഞു.
6: എന്നിട്ട് അവൻ എവിടെയുണ്ട്?
5: ചെക്കൻ ഏറെ ദൂരം പോയിട്ടില്ലായിരുന്നു. അവന്റെ ചോരയും അതേ പറമ്പിൽ തന്നെ വീണു. പാണ്ഡ്യാലക്കൽ അച്ചമ്പി കൈനിറച്ചു കൊടുത്തിരുന്നു. കുഞ്ഞവരാച്ചൻ തുടർന്നങ്ങോട്ട് സുഖങ്ങളിൽ മുഴുകിയങ്ങ് ജീവിച്ചു. ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. നേരു പറഞ്ഞാൽ ദുഷ്ടന്മാരെ തന്നെ ആ ദൈവത്തിനേറെ ഇഷ്ടം. പാവത്തുങ്ങൾ വെറും ഇരകൾ. അവറ്റ നരകിച്ചോ വേദനിച്ചോ അവസാനിക്കും. കാഞ്ഞിരപ്പള്ളി കുഞ്ഞവരാച്ചന്റെ പാപം മുഴുവൻ കേട്ട് മാപ്പും രോഗീലേപനവും കൊടുക്കാൻ വില്യമച്ചന് വലിയ മടിയൊന്നും തോന്നിയില്ല. കാലങ്ങളായി പഠിച്ചൊരു തൊഴിൽ ചെയ്യുന്ന ലാഘവത്തോട് അദ്ദേഹം അത് ചെയ്തു. എന്നാൽ ഉണ്ണിച്ചക്കന്റെ നിസ്സംഗാഭിനയത്തിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക തീർക്കുന്നത് പോലെയാണ് അയാൾ പിന്നെ പെരുമാറിയത്. അയാൾ കുഞ്ഞവരാച്ചന്റെ മുന്നിലേക്ക് വന്നു. മുഖം അയാളുടെ മുഖത്തോട് അടുപ്പിച്ചു. ഒരക്ഷരം പോലും ഉരിയാടിയില്ലെങ്കിലും നാവുകൾക്കും കാതുകൾക്കും അപ്പുറത്തുനിന്ന് പൊട്ടിയൊഴുകിയ ശാപവാക്കുകളുടെ മഹാസമുദ്രത്തിൽപ്പെട്ടതുപോലെ കുഞ്ഞവരാച്ചൻ ഉഴറി. കുഞ്ഞവരാച്ചന് മാത്രം കേൾക്കാവുന്ന സ്ഥായിയിൽ കാപ്പിരിയുടെ ചെണ്ടകണക്ക് പറച്ചെണ്ട മുഴങ്ങാൻ തുടങ്ങി. പ്രേതത്തെ കണ്ടതുപോലെ കുഞ്ഞവരയുടെ കണ്ണുകൾ മിഴിച്ചു. അയാളൊന്ന് അലറി. ആ അലർച്ചയിൽ പാരമ്പര്യമുള്ള തറവാടിന്റെ അസ്ഥിവാരം വരെ കിടുകിടുത്തു. വില്യം നെല്ലിപ്പറമ്പിലച്ചനും കറിയായും നോക്കി നിൽക്കെ പാലത്തിങ്കൽ കുഞ്ഞവരാച്ചൻ നിശ്ചലനായി. പക്ഷേങ്കില് ഇച്ചായം പിന്നെയും കിടന്നായിരുന്നു. കുറച്ചീസം കൂടെ ചത്തോ ജീവിച്ചോ എന്ന് പറയാൻ പറ്റാത്ത പോലെ. എന്നിട്ടാ പോയെ. പഴയ എസ്ഐയുടെ ശവമടക്കിനു വന്ന ബെഞ്ചമിൻ മടങ്ങാൻ നേരത്ത്

0: കറിയെ പറഞ്ഞു. ആ ഉണ്ണിച്ചക്കൻ സാറിൻ്റെ പ്രശ്നം എന്നതാണെന്ന് എനിക്ക് ഇനിയും ഒരു പിടിയും കിട്ടിയിട്ടില്ലെന്നേ. എന്നതാ അങ്ങോട്ടെ കുഴപ്പം? അത് കഴിഞ്ഞ് അയാൾ എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ലെന്നേ, അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന പാതിരി അച്ഛനെപ്പോലും ഇവിടിട്ടിട്ടല്ലയോ കടന്നു കളഞ്ഞേ. അങ്ങോരെ ടാക്സി കയറ്റി പറഞ്ഞു വിട്ടത് ഞാനാ.
1: ഓ,
0: അപ്പോ ഉണ്ണിച്ചക്കൻ എങ്ങോട്ട് പോയെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്കെങ്ങും അറിയാമേലാന്നേ. കൂരിരുട്ട് പരന്നിരുന്നു. നിരത്തിൽ കാറ് തെളിച്ച ഇത്തിരി വെട്ടത്തിലൂടെ CI ബെഞ്ചമിൻ ലോകത്തോളം വലിപ്പം പൂണ്ട് കാണപ്പെട്ട ഇരുട്ടിലേക്ക് കടന്നുപോയി.
2: നോവൽ ടൈം. അടിയാളപ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഇന്ന് June 13 തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകനും നടനും ഗായകനുമായ GV പ്രകാശിന്റെ ജന്മദിനം. 2010 പുറത്തിറങ്ങിയ മദ്രാസ പട്ടിണം എന്ന ചിത്രത്തിനായി GV പ്രകാശ്കുമാർ സംഗീതം നൽകിയ ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് നാ മുത്തുകുമാറാണ്. രൂപ് കുമാർ റാത്തോഡ്, ഹരിണി, ആൻഡ്രിയ ജെറമിയ, GV പ്രകാശ്കുമാർ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: നല്ല ഗാനങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് ഒരു രാഗത്തിൽ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടാവണമെന്നില്ല. കുറേ നോട്ടുകൾ നല്ല നല്ല സ്വര കോമ്പിനേഷൻസ് അറ്റംപ്റ്റ് ചെയ്ത് ചിലപ്പോൾ അതൊരു രാഗമായി മാറാം, ചിലപ്പോൾ ഒരു രാഗവും അല്ലാതെയായി മാറാം. സ്വരങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ടാണ് ഒരു മ്യൂസിക്കൽ ഫ്രേസ് ഉണ്ടാകുന്നത്. അങ്ങനെ കുറേ ഫ്രേസുകൾ ചേർന്നാണ് സംഗീതത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ടാകുന്നത്, ഒരു വലിയ ഗാനമായി മാറുന്നത്. ഒരു സംവിധായകൻ ഒരു സംഗീത സംവിധായകനെ സമീപിച്ച് അതിന് ഒരു സിനിമയുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് അറിഞ്ഞ് ചിലപ്പോൾ ഒരു സ്വരത്തിൽ നിന്നോ ഒരു സ്വര കോമ്പിനേഷനിൽ നിന്നോ ഒക്കെ അങ്ങ് തുടങ്ങി ചിലപ്പോൾ അത് രാഗമായി മാറാറുണ്ടെന്നല്ലാതെ പലപ്പോഴും ഒരു രാഗത്തിൽ എന്ന് നമുക്ക് പറയാനാവാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ

അഹം എന്ന ചിത്രത്തിലെ നിറങ്ങളെ പാടുവെന്ന ഗാനം. പല രാഗങ്ങളുടെയും ഭാവങ്ങൾ ഇതിനുണ്ട്. കരകരപ്രിയയുടെ ജന്യമായിട്ടുള്ള ഒരുപാട് രാഗങ്ങളുടെ ഛായ ഈ ഗാനത്തിനുണ്ട്. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞാൽ പോലും തെറ്റുവരില്ലാത്ത അത്ര നല്ലൊരു കോമ്പോസിഷനാണിത്.

0: ശ്രീരഞ്ജിനി രാഗത്തിൻ്റെ ഛായയുണ്ട്, കരകരപ്രിയയുടെ ഭാവം ഇടയ്ക്ക് വരുന്നുണ്ട്, ഭാഗ്യശ്രീ രാഗത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ശിവരഞ്ജിനിയിലേക്ക് പോയോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന പ്രയോഗങ്ങളുണ്ട്. ഈ ഗാനത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ചരണങ്ങളുടെ തുടക്കമാണ്.
1: മഴവിൽ കൊടിയിൽ അലിയും മറവിയായി,
0: ഈ മറവിയായി എന്ന് പറയുന്ന ഭാഗത്ത് ഈ കരകരപ്രിയയുടെ സ്വരങ്ങളിൽ ഇല്ലാത്ത ഒരു അന്യസ്വരം ശുദ്ധ ദൈവതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
1: അലിയും മറവിയായി,
0: മനോഹരമായ വരികളും ഗാനത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷനും വളരെ സൂക്ഷ്മമായ ആലാപനവും കൊണ്ട് ആസ്വാദകന് ഏറ്റവും നല്ലൊരു അനുഭവം തന്നെയാകുന്നു ഈ ഗാനം.

ചിത്രത്തിലെ രംഗങ്ങളിലൂടെയല്ല, കഥാപാത്രത്തിന്റെ ആത്മാവിലൂടെയാണ് സംഗീത സംവിധായകൻ സഞ്ചരിക്കേണ്ടതെന്നാണ് രാജയുടെ വിശ്വാസം. തിരമാലകളുടെ സംഗീതം അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ കടലിന്റെ വന്യതയും വിഹ്വലതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഈണമിട്ടപ്പോൾ നീ നീന്തുമാ സാഗരഗാനം വേണുഗോപാലിന് പുരസ്കാരം നേടിക്കൊടുത്തു. ചിത്രം 3-ാം പക്കം.

0: അറിയുന്നില്ല. ഇളയരാജയുടെ അതിശയ ലോകം.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
0: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ഇന്ന് കാലത്ത് 8:30 സസ്നേഹം. സംഗീത സംവിധായകൻ MS ബാബുരാജിനെ കുറിച്ച് മകൾ MS സാബിറ സംസാരിക്കുന്നു. 9:00 സുവർണ മലരുകൾ, 9:30 പൂക്കൂട. കാക്കൂർ ALP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ.

ഉച്ചയ്ക്ക് 12:10 എവർ ഗ്രീൻ ഡുയറ്റ്സ്, 12:40 വാർത്താദീപ്തി, ഒരു മണിക്ക് ഗാനോത്സവം, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം.

0: മുഹമ്മദ് സാബിർ ബാബു എന്ന എം എസ് ബാബുരാജ്. പ്രണയത്തിന്റെ തീക്ഷ്ണതയും തീവ്രതയും ആർദ്രതയും നിസ്സഹായതയും സന്നിവേശിപ്പിച്ച ഒട്ടനവധി ഗാനങ്ങൾക്ക് സംഗീതം പകർന്ന പ്രതിഭാശാലി. എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവെക്കുന്നു മകൾ എം എസ് സാബിറ.
1: മലയാളിയുടെ സംഗീത സംസ്കാരത്തിന് തന്നെ ഒരു പുതിയ ദിശാബോധം നൽകിയ സംഗീതജ്ഞനായിരുന്നു എം എസ് ബാബുരാജ്. ആ ജീവിതയാത്രയിലെ അതുപോലെ തന്നെ സംഗീതയാത്രയിലെയും പല അമൂല്യ നിമിഷങ്ങളിലും മകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്താണ് ആ ഓർമ്മകൾ ചകഞ്ഞെടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത്?
2: ഉപ്പയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു മകൾക്കും ഇല്ലാത്തതെന്ന് തന്നെ പറയാം. ഞാൻ ആകെ ഉപ്പൻ്റെ കൂടെ 21 വർഷമാണ് ജീവിച്ചത്. പക്ഷെ ഒരു 100 വർഷം ഒരു ഉപ്പൻ്റെ കൂടെ ജീവിച്ച അത്രക്കും ഓർമ്മകൾ ആ ഉപ്പനെ കുറിച്ച് എനിക്കുണ്ട്. ഏറ്റവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഉപ്പ, കുട്ടികളെ പുന്നാരിച്ച് നടക്കണ, ഒരിക്കൽ പോലും കുട്ടികളെ ഉപ്പ വഴക്ക് പറയൂല. എൻ്റെ പേര് സാബിറ ആണെങ്കിൽ എന്നെ സാബുട്ടി എന്നാണ് വിളിച്ചത്. സാബിറ എന്ന് ഉപ്പ മരിക്കുവോളും എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് പറയും, അയ്യോ സാബിറിൻ്റെ മാരത്തൊരു ഉപ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അത്രക്കും സ്നേഹമുള്ള. എന്താണ് ഉപ്പനെ പറ്റി പറയാൻ?

0: പറയാൻ എനിക്ക് വാക്കുകളില്ല.
1: വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ചിട്ടകളൊക്കെ എങ്ങനെയായിരുന്നു?
0: ഇപ്പം അധികം മദ്രാസിലാണ് ഉണ്ടാവുക. മദ്രാസിൽ റെക്കോർഡിങ് ഇല്ലാത്ത സമയത്ത് ഇപ്പം ഇടക്കിടക്ക് ഒരു മാസത്തിലധികം ഞങ്ങളെ കാണാതെ നിൽക്കാൻ ഇപ്പൊക്ക് പറ്റാറില്ല. അപ്പം റെക്കോർഡിങ് ഒരു 60-70 പടങ്ങൾ തിരക്കുള്ള സമയമായിരുന്നു. എന്നാലും ഇപ്പം ഒരു മാസമാകുമ്പം ഞങ്ങളടുത്തേക്ക് നാട്ടിലേക്ക് വരും. വരുമ്പോൾ ഒരുപാട് ടോയ്സും മിഠായി. ഞങ്ങൾക്ക് ഞങ്ങൾ മൂത്തത് 3 പെൺകുട്ടികളാണ്. അപ്പം ഞമ്മക്ക് റിബണ് വളകള് എന്തിനു പറയണ മദ്രാസിന്ന് മുല്ലപ്പൂ വരെ ഇപ്പൊ കൊണ്ടുവരും.
1: 9 അല്ലേ?
0: ഞങ്ങൾ 9 6 പെണ്ണും 3. ഉപ്പന്റെ ഉപ്പ ശരിക്കും കൽക്കത്തയിൽനിന്ന് വന്നൊരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നു, ജാൻ മുഹമ്മദ് സാഹിബ്. അവരിവിടെ ഗസൽ ഖവാലിയൊക്കെ പാടാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടെ പ്രമുഖരായ കച്ചവടക്കാര് അവര് കൊണ്ടുവന്നതാണ് കൽക്കത്തയിൽനിന്ന് ഇങ്ങോട്ട് വല്യപ്പനെ. അപ്പോൾ അവര് ഇവിടെ വന്നിട്ട് എൻ്റെ വല്യമ്മനെ കല്യാണം കഴിച്ചതാണ്. അതിലുണ്ടായ മോനാണ് എൻ്റെ ഉപ്പ, മുഹമ്മദ് സാബിർ ബാബു എന്ന് പറഞ്ഞ ബാബുരാജ്. അപ്പം എൻ്റെ അനിയനുണ്ടായിരുന്നു മജീദ്. ഇപ്പം ഈ അനിയന് മാത്രമേ ഉള്ളായിരുന്നു. 6 ഉമ്മ മരിച്ചിട്ടുണ്ട് ഉപ്പൻ്റെ. പിന്നെ ഒരു 11 വരെ വല്യപ്പ ഉണ്ടായിരുന്നു. വല്യപ്പ ഇവിടെ കോഴിക്കോട് നിന്നാണ് മരിച്ചത്. ഇപ്പൊക്കെ ഒരു 11 ഇവിടുന്ന് സുഖമില്ലാതെ ഇവിടുന്ന് തന്നെ മരിച്ചതാണ്. ചെറുപ്പത്തിലെ ഒരു അനാഥത്വത്തിലേക്കാണ് എൻ്റെ ഉപ്പയും അനിയനും വളർന്നത്. നമ്മളെ കോഴിക്കോടുള്ള കുഞ്ഞമ്മദ്ക്കാന്ന് പറഞ്ഞ പോലീസുകാരന് അവരാണ് ഉപ്പനെ എടുത്ത് വളർത്തിയത്. അവരെ പെങ്ങളാണ് ഉപ്പ ആദ്യം കല്യാണം കഴിച്ചത്. അവരുടെ ചേട്ടത്തിയാണ് കോഴിക്കോട് അബ്ദുൾ ഖാദറിന്റെ ഭാര്യ. അതിൽ 2 ഉണ്ടായിരുന്നു ഉപ്പക്ക്. ആ കുട്ടികൾ മരിച്ചതിന്റെ ശേഷമാണ്, അവരും മരിച്ചതിന്റെ ശേഷമാണ് എന്റെ ഉമ്മനെ കല്യാണം കഴിച്ചത്.
1: ഭാര്യയും 2
0: മരിച്ചതിന്റെ ശേഷമാണ്. വലിയ വേദനയായിരുന്നു ഉപ്പക്ക്. അതിന്റെ ശേഷം ഉമ്മനെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മോളാണ് ഞാന്. അതുകൊണ്ടായിരിക്കും ഉപ്പക്ക് കുട്ടികളോട് ഭയങ്കര ഒരു വാത്സല്യം, ഭയങ്കര പുന്നാരായിരുന്നു. മദ്രാസിന് വരുമ്പോ ഒരുപാട് ടോയ്സും ഞങ്ങളെ കല്ലായിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ബാക്കാക്ക വരുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾക്ക് ടോയ്സ്. അപ്പൊ തന്നെ അതൊക്കെ കേടുവരുത്തും കുട്ടികൾ. എന്നാലും അടുത്ത പ്രാവശ്യം വരുമ്പോ അത്രക്ക് അത്ര പിന്നെയും കൊണ്ടുവരും ആ ടോയ്സ്. ഞങ്ങള് പെൺകുട്ടികളാണ്, മൂത്ത കുട്ടികൾ. അപ്പൊ ഒരുപാട് റിബൺ റാൻഡേജ് കണക്കിനാണ് കൊണ്ടുവരുക. വളകള്, മാല, പാവാട, ബ്ലൗസ്, അങ്ങനത്തെ തുണിത്തരങ്ങൾ എല്ലാം മദ്രാസിന് വാങ്ങിക്കൊണ്ടുവരും.
1: അന്നൊക്കെ ഉപ്പ ഇത്രയും വലിയൊരു സംഗീതജ്ഞനാണ് എന്ന് അറിയുമായിരുന്നോ?
0: ഇല്ലായിരുന്നു. അപ്പം എൻ്റെ ആ വിരലിൽ തൂങ്ങിയിട്ട് എത്രയോ ഞാൻ ആ കല്ലായിൽ റോഡിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ആ റോഡ് കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഹാർമോണിയത്തിൽ ഓടിക്കുന്ന വിരലാണ് ഞാൻ പിടിച്ച് തൂങ്ങി നടന്നതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ.

0: അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു?
1: പഠിപ്പിച്ചത് വെല്ലിപ്പനാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നല്ലോ വെല്ലിപ്പ. ഹാർമോണിയം വായിക്കാനൊക്കെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ വെല്ലിപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വായിപ്പിക്കുന്നു ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറയും.
0: വെല്ലിപ്പ
1: പ്രാക്ടീസ്

0: അദ്ദേഹം സംഗീത രംഗത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു?
1: പഠിപ്പിച്ചത് വെല്ലിപ്പനാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായിരുന്നല്ലോ വെല്ലിപ്പ. ഹാർമോണിയം വായിക്കാനൊക്കെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ വെല്ലിപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വിരല് വെച്ചിട്ട് ഇങ്ങനെ വായിപ്പിക്കുന്നു, ഇപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പറയും.
0: വെല്ലിപ്പ
1: പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ ഗുരു വെല്ലിപ്പനാണ് ഇപ്പന്റെ.
0: അതാണ് ഹിന്ദുസ്ഥാനിയുടെ സ്വാധീനം.
1: സ്വാധീന രക്തത്തിൽ തന്നെ കിട്ടിയതാണ്. ചലച്ചിത്ര രംഗത്തേക്ക് ഇപ്പൊ വരുന്നത് ഉമ്മനെ കല്യാണം കഴിച്ച ശേഷം തന്നെയാണ്. 1956 ഉമ്മനെ കല്യാണം കഴിച്ചതിന്റെ ശേഷമാണ് ഇപ്പൊ ആദ്യമായിട്ട് ഫിലിമിൽ വന്നത്, മിന്നാമീനിങ് എന്ന് പറഞ്ഞ ചിത്രത്തില്. കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ എത്രയോ നാടകങ്ങളിലേക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്.
0: പിന്നീട് അങ്ങോട്ട് ബാബുരാജിന്റെ ഒരു കാലമായിരുന്നു എന്ന് പറയാം നമുക്ക് മലയാളം.
1: അതെ അതെ, 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിലാണ് തിരക്ക് പിടിച്ച കോഴിക്കോട്. അന്ന് 3 തിയേറ്ററിലും ഉപ്പന്റെ പടം ഓടിയ സമയമുണ്ട്. കോർണേഷനിലും രാധയിലും ഡേവിസണിലും ഒക്കെ ഉപ്പന്റെ പടമായ ഒരു സമയമുണ്ടായിരുന്നു.
0: ആ കാലത്തൊക്കെ ഇതിന്റെ പരിശീലനം പ്രാക്ടീസ് ഒക്കെ അല്ലെങ്കിൽ കമ്പോസിംഗ് ഒക്കെ വീട്ടിൽ നടക്കാറുണ്ടായിരുന്നോ?
1: അല്ല, വീട്ടിൽ വെച്ചിട്ട് ഇപ്പൊ കമ്പോസ് ചെയ്യാറില്ല. കാരണം ഞങ്ങള് കുട്ടികളായിരുന്നു, ഉപ്പക്ക് ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇപ്പൊ വീട്ടില് അവസാനം ചെയ്ത ആ ചുഴി എന്ന് പറഞ്ഞ പടത്തിൻ്റെത് ഞങ്ങള് പന്ന്യാങ്കരുള്ള വീട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരശ്ശേരി സലാം ചെയ്ത പടം അവര്, ആ പടത്തിന് അതെനിക്ക് ഓർമ്മയുണ്ട്. അതില് 1-2 പാട്ടുകള് നമ്മളെ പി എ കാസിം എഴുതിയിട്ടുണ്ട് കോഴിക്കോടുള്ള. അപ്പൊ അവരെല്ലാരും കൂടി ഇരുന്നിട്ട് ആ പാട്ട് കമ്പോസ് ചെയ്തത് ഓരോ ഓർമ്മ എനിക്കുണ്ട്.
0: ബാക്കിയെല്ലാം അദ്ദേഹം
1: മദ്രാസിൽ തന്നെയായിരുന്നു. മദ്രാസിൽ തന്നെയാണ് കമ്പോസ് ചെയ്യുക.
0: ബാബുരാജിന്റേതായി മലയാളികൾക്ക് ഒരുപാട് ഗാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് യേശുദാസ് ആണ്. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു?
1: ഇപ്പ ദാസേട്ടനെ കണ്ടത് അനിയനെ പോലെ തന്നെയാണ് കണ്ടത്. ഒരു ഗായകൻ എന്നുള്ള നിലക്കല്ല, ആ ഒരു സ്നേഹം ദാസേട്ടന് ഞങ്ങളോടും ഉണ്ട്. ആ സ്നേഹം അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് ദാസേട്ടന്. എന്താന്ന് വെച്ചാല് ഞാൻ കേട്ടിട്ടുണ്ട്, പല പുതിയ സിംഗേഴ്സ് വരുമ്പോഴും അവർ സ്ട്രെയിൻ ചെയ്ത് പാടുമ്പോൾ നിങ്ങളും ദാസം പാടുന്ന കാണാറില്ലേ ഒന്ന് അതുപോലെ പാടിക്കൂടെ എന്ന് ഇപ്പൊ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദാസേട്ടനെപ്പ സ്നേഹത്തിൽ വിളിക്കുക, ദാസപ്പ എന്നാണ് വിളിക്കുക. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞാലിപ്പ കെട്ടിപ്പിടിച്ച് ദാസപ്പ ഉഷാറായിക്കുന്നൊക്കെ പറയുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: റെക്കോർഡിങ്ങിനൊക്കെ നേരിട്ട് പോയിട്ടുണ്ട്?
1: ഞാൻ പോയിട്ടുണ്ട്, ദാസേട്ടന്റെ റെക്കോർഡിങ്ങിന് ഞാൻ പോയിട്ടുണ്ട്. ലേഡീസ് ഹോസ്റ്റലിലെ ജീവിതേശ്വരി കേകുവാനൊരു പാട്ട്, അത് വളരെ മനോഹരമായ പാട്ടാണ്. ഇപ്പൊക്കിഷ്ടപ്പെട്ട പാട്ടാണ്, ദാസേട്ടൻ നന്നായിട്ട് പാടും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു.

0: അന്നത്തെ കാലം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ജയചന്ദ്രനും ദാസേട്ടനും തന്നെയാണ് കൂടുതൽ പാടിയത്. മെയിൽ സോങ്സ് ഫീമെയിൽ സിംഗേഴ്സിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ജാനകിയമ്മ എന്നാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഗായിക. സുശീലാമ്മയും പാടിയിട്ടുണ്ട് ഇപ്പന്റെ നല്ല പാട്ടുകള്. പക്ഷെ ജാനകിയമ്മ ആണ് കൂടുതൽ പാടിയതും. ഇന്നും ഇപ്പന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ അവര് കരഞ്ഞിട്ടേ പറയാറുള്ളൂ. റെക്കോർഡിങ് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ചോദിക്കൂന്ന്, നീ എങ്ങനെ എന്റെ മനസ്സിലുള്ള ട്യൂണ് നിങ്ങൾ പാടിയെന്ന് ഇപ്പൊ ചോദിക്കൂന്ന് പറയപ്പോഴും അവര് പറഞ്ഞ് കരയാറുണ്ട്.
1: ഗായകരെ കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹം സംഗീതം നൽകിയതിൽ ഗാന രചന നിർവഹിച്ചത് ഭാസ്കര മാഷുണ്ട്, വയലാറുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഈസി ആരുടെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായിരുന്നു?
0: ഈസി ഭാസ്കര മാഷ് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ പണ്ട് മുതലേ ഭാസ്കര മാഷാണ് ആദ്യം പാട്ടുകള് എഴുതി തുടങ്ങിയത്. ഇപ്പന്റെ പാട്ടുകൾ വളരെ ബഹുമാനമായിരുന്നു ഭാസ്കര മാഷോട്. വയലാറിനോട് ഇപ്പയും വയലാർ ഒരു സുഹൃത്തായിട്ട് തമ്മിൽ തല്ലുന്ന ഒരു ആ ഒരു ചങ്ങായിത്താണ് അവര് തമ്മിലുണ്ടായത്. അവരെ വീട്ടിൽ പോയി ഭക്ഷണം എത്രയോ കഴിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്.
1: പിന്നെ മറ്റു ഓർമ്മകൾ, ഈ കല്യാണ വീടുകളിലൊക്കെ അദ്ദേഹം പാടുമ്പോ കൂടെ പോയിട്ടുണ്ടോ?
0: കല്യാണ വീടുകളിൽ ചെറുപ്പത്തിൽ ഞാൻ ഉപ്പന്റെ കൂടെ പോയിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. വളരെ ചെറുതാവുമ്പോ ഉപ്പ എന്നെ തലശ്ശേരിയിലൊരു കല്യാണ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്നുപ്പ കവാലി പാടിയിട്ട് ആളുകൾ ആസ്വദിച്ചിട്ട് ഉപ്പനെ വന്ന് കെട്ടിപ്പിടിക്കണതും നോട്ടുമാല ഇടണതും, എന്നിട്ട് മോള് പാടൂലേന്ന് ചോദിച്ചപ്പോ ഉപ്പന്റെ കൂടെ സാവൻകാ മാഹീന എന്ന് പറഞ്ഞ പാട്ട് രണ്ടുവരി പാടി അവരെനിക്കൊരു മോതിരട്ട് തന്നത്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.

കാട്ടുതുളസിയിലൊക്കെ പി ബി ശ്രീനിവാസ് പാടിയിട്ടുണ്ട്, കമുകറ പുരുഷോത്തമം പാടിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് മനോഹരമായ പാട്ടുകൾ ഉദയഭാനുചേട്ടൻ പാടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഉദയഭാനുചേട്ടൻ്റെ പാട്ടുകൾ.

0: സസ്നേഹം.
1: എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ എം എസ് സാബിറ.
2: അദ്ദേഹം വീട്ടിലെങ്ങനെയാണ്, മക്കൾക്ക് പാട്ട് പാടി തരാറുണ്ടോ?
3: റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാല് അതിങ്ങനെ മൂളും, കുളിക്കുമ്പോഴൊക്കെ അങ്ങനെ മൂളും. ചോർമ്മണ്ട് കാർത്തികനിലെ ആ ജാനകിയമ്മ പാടിയ കൺമണിയെ എന്നുള്ള പാട്ട് അത് കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ അത് പാടിയിട്ട് ഞാൻ പുതിയൊരു ഹമ്മിങ് ആണ് അതിൽ കൊടുത്ത. ഞങ്ങളെ അയൽവാസികൾ ഇങ്ങനെ ചെറുപ്പക്കാരാൺകുട്ടികളൊക്കെ വന്ന് ചോദിക്കും ഇപ്പനോട്, ബാക്ക പുതിയ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്, അയൽവാസി കുട്ടികളെയും പെൺകുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹത്തില. അപ്പൊ മോനെ മോളെ എന്നല്ലാതെ ആരും വിളിക്കൂല, അത്രക്കും ഇഷ്ടമാണ് അയൽവാസികളെ. മദ്രാസ് പോവുകയാണ്, എല്ലാരോടും കുട്ടികളെ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോവുക ഞങ്ങൾ കല്ലായിലുള്ള വീട്ടിലൊക്കെ. അപ്പൊ അങ്ങനെ വന്ന് ചോദിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ അത് പുതിയ ഹമ്മിങ് ആണ് മോനെ ഞാൻ ഇട്ടത്, അങ്ങനെ പാടി കൊടുക്കാറുണ്ട്.
2: അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോ കുടുംബത്തെ കൂട്ടി പോവാറുണ്ടോ?
3: ഇപ്പൊ സിനിമ കാണാന്ന് പറഞ്ഞത് ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. മദ്രാസിൽ എന്നു രാത്രി ഫിലിമിന് പോയി,

0: ഇവിടെ വന്നാൽ ഞങ്ങളെല്ലാ ഫിലിമിനും ഇപ്പോൾ കൊണ്ടുപോകും. അത് ഞങ്ങളെ കല്ലായിൽ തൊട്ട അടുത്ത് ലക്ഷ്മി തിയേറ്റർ എന്ന ചെറിയൊരു സിനിമ ഉണ്ട്, അതിൽ വരെ ഒപ്പം കൊണ്ടുപോകും കുട്ടികളെ സിനിമക്ക്. ഇനി വീട്ടിൽ വിരുന്ന ആര് വന്നാലും ഒരു സിനിമ കണ്ടിട്ട് പോയാൽ മതി എന്നപ്പം പറയാം, അവരെ സിനിമ കാണിച്ചപ്പോ വിടുകയുള്ളൂ.
1: അദ്ദേഹത്തിന്റെ ജീവിതചര്യ ചിട്ടകൾ എങ്ങനെയായിരുന്നു?
0: ഇപ്പൊ ഭയങ്കര ഒരു വൃത്തിന്റെ ആളാണ്. എപ്പോഴും ഇപ്പൊക്കെ വൃത്തിയിൽ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുളിക്കണം. രാവിലെ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പിന്നെ വൈകുന്നേരം കുളിക്കും, എന്നിട്ട് പിന്നെ വേറൊരു ഷർട്ട് ഇടണം. അങ്ങനെ ഡ്രസ്സുകളൊക്കെ അതുപോലെ ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങി തരുന്ന ആളാണ്. ആ ചിട്ടയിലുള്ള ആ വൃത്തിയിലും ഭംഗിയിലും ഫോമ് നടക്കുന്ന ആളാണ്. ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ ആളെന്നെ കിട്ടിയ മോളാണ് ഞാൻ. തുണിഷാപ്പ് കൊണ്ടേ മൂക്ക് ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചിട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തത് എടുത്തു തരുന്ന ആളാണ്. പിന്നെ തുന്നൽക്കാരനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇപ്പം മെഡ്രാസ് നന്നായിട്ട് തുണി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് തയ്പ്പിച്ച് തരുന്നത്. അത്രയും സ്നേഹവും. പാട്ടിൽ മാത്രമല്ല എല്ലാ ഡ്രസ്സിങ്ങിലും കുട്ടികളെ ഡ്രസ് ഇടണതിൽ എല്ലാത്തിലും ഒരു കല ഉണ്ടായിരുന്നു.
1: ഓക്കെ, ഇനി അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു മകൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
0: ആദ്യം ചുണ്ടിലേക്ക് വരുന്നത് എനിക്ക് വാസന്ത പഞ്ചമി നാളിൽ നിന്നുള്ള ആ പാട്ടാണ്, ജാനകമ്മ പാടിയ ആ പാട്ട്. എന്താണെന്നറിയാം, ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.

0: ബാബുരാജനോട് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലബാറിലുള്ള ആളുകൾക്ക് ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. ആ ഒരു ലാളന ഇപ്പോഴും ലഭിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. എത്രയോ സ്ഥലത്തുനിന്നും എത്രയോ ആളുകളെടുത്തുനിന്നും ആ ലാളനി ബാബുക്കൻ്റെ മോള് എന്ന് പറയുമ്പം കിട്ടുന്ന ആ സ്നേഹം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആ അപ്പൻ്റെ മോളായത് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.

0: കേട്ട് കൊതി തീരാത്ത ഒട്ടനവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ മലയാള ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് മകൾ എം എസ് സാബിറ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: ആകാശവാണി കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ ആരംഭിക്കുന്നു. ആദ്യഗാനം അന്തിവെയിലിലെ പൊന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം പകർന്നത് സലിൽ ചൗധരി.

അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് വാണി ജയറാം പാടിയത്. ചിത്രം ശംഖുപുഷ്പം.

0: യേശുദാസ് പാടിയത് ചിത്രം കാര്യം നിസ്സാരം. ഗാനശില്പികൾ കോന്നിയൂർ ഭാസ്, കണ്ണൂർ രാജൻ.
1: Thank you.

സുവർണ മലരുകളിലെ അടുത്ത ഗാനം ബിജു പൊന്നേത്തിന്റെ വരികൾക്ക് ജയവിജയ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം സീമന്തിനി.

അടുത്ത ഗാനം ഓളങ്ങൾ എന്ന ചിത്രത്തിനായി ഇളയരാജ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ചത്. ഗാനരചന ONV കുറുപ്പ്.

ഇനിയൊരു യുഗ്മഗാനമാണ് പാടിയത്. ജയചന്ദ്രൻ വാണി ചേറ. ചിത്രം കാലം. ഈ ഗാനമൊരുക്കിയത് ബിച്ചു തിരുമല, ശങ്കർ ഗണേഷ്.

ഇനി മീൻ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം, യൂസഫലി കേച്ചേരിയുടെ ഭാവന, ജി ദേവരാജൻ്റെ ഈണം.

അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മനുഷ്യലഭം അസുലഭ മധുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിലൊരു സഹൃദയ മണി

അവസാനമായി യേശുദാസ് പാടിയ ഗാനം ചിത്രം ഇന്നലെ ഇന്ന്, ബിച്ചു തിരുമലയുടെ ഭാവനയ്ക്ക് ജി ദേവരാജൻ്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് കാക്കൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഇപ്പോൾ കേൾക്കാം.
1: ഇന്നത്തെ പൂക്കൂട പരിപാടി അവതരിപ്പിക്കുന്നത് കാക്കൂർ ALP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ്. ആദ്യമായി ദേശഭക്തി ഗാനമായാലോ അവതരിപ്പിക്കുന്നവർ ഗായത്രി, അദീന, നേത്ര, അവന, ആദിത്യ, ത്രിവിഷ്ണ, ശ്രീവേദ.

0: കഥയുമായെത്തുന്നു അയ്മലിസ.
1: അമ്മയുടെ സ്നേഹം, അമ്മിഞ്ഞ പാലിനോടൊപ്പം ചുണ്ടിൽ വിരിയുന്ന ആദ്യത്തെ രണ്ടക്ഷരം അമ്മ. എത്ര സുന്ദരമായ പദം! അമ്മയെപ്പോലെ സ്നേഹവും കരുതലും നമുക്ക് ഈ ഭൂമിയിൽ ആര് നൽകും? ആർക്കും നൽകാൻ കഴിയില്ല. ഒരമ്മയുടെ സ്നേഹത്തിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് യൂനോസ് എന്നൊരു ബാലൻ ഗ്രീസിൽ ജീവിച്ചിരുന്നു. വളരെ പാവപ്പെട്ടവനായിരുന്നു യൂനോസ്. അവനെ ഒരു പണിയും ചെയ്യാൻ അവന്റെ അമ്മ അവനെ സമ്മതിക്കുമായിരുന്നില്ല. അവന്റെ അമ്മ അവനെ അതിയായി സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം വനത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളെ കണ്ട മാത്രയിൽ തന്നെ അവൻ ഇഷ്ടമായി. അല്ലയോ സുന്ദരി, നിന്നെ കണ്ട മാത്രയിൽ തന്നെ എനിക്കിഷ്ടമായി. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ? താങ്കളുടെ സ്നേഹം ഞാനെങ്ങനെ മനസ്സിലാക്കും? സുന്ദരി ചോദിച്ചു. യൂനോസ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എന്റെ ഹൃദയം പറിച്ചു നൽകാം. അയ്യോ, അത് വേണ്ട. താങ്കളുടെ സ്നേഹം എനിക്കറിയണമെങ്കിൽ താങ്കളുടെ അമ്മയുടെ ഹൃദയം എനിക്ക് വേണം. ഇത് നൽകാൻ താങ്കൾക്ക് കഴിയുമോ? ഇത് കേട്ട യൂനോസ് ഇടിവെട്ടേറ്റവനെ പോലെയായി. ഒരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട അമ്മ, മറുഭാഗത്ത് സുന്ദരി. അവനാകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ അവൻ ആ തീരുമാനത്തിലെത്തി. അമ്മയുടെ പിടയ്ക്കുന്ന ഹൃദയവുമായി സുന്ദരിയെ കണ്ട താഴ്വാരത്തിലേക്ക് അവൻ കുതിച്ചോടി. പെട്ടെന്ന് കാൽ കല്ലിൽ തട്ടി അവൻ തെറിച്ചു വീണു. ഹൃദയം കയ്യിൽ നിന്നും പോവുകയും ചെയ്തു. അമ്മയുടെ ഹൃദയം കുന്നിൻ മുകളിലേക്ക് പോയി. ആ ഹൃദയം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകനെ, വേദനിച്ചോ? സാരമില്ല, വേഗം എഴുന്നേറ്റു വാ. വേഗം വന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ സുന്ദരിയെ നഷ്ടപ്പെടും. ഇത് കേട്ട യൂനോസ് അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ആർത്തു കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ദിവസവും പത്രങ്ങളിൽ വായിക്കാറില്ലേ, മാതാപിതാക്കളെ കെട്ടിയിട്ടു പുഴുവരിച്ച നിലയിൽ മാലിന്യ കൂമ്പാരത്തിനിടയിൽ തള്ളി, എന്തെല്ലാമുള്ള വാർത്തകൾ! ഇതുപോലെ നമ്മൾ ആരും ആകരുത്. മാതാപിതാക്കളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം.
2: ഇനി ഒരു കവിത കേട്ടാലോ? അമ്മ ആരായിരുന്നു എന്ന ഈ കവിത ആലപിക്കുന്നത് നേത്ര സാഗ്യേഷ്. രചന അനിൽകുമാർ കാവന്നൂർ. രക്തബന്ധങ്ങളെ മറന്നുപോകുന്ന ഈ കാലത്ത് വാർദ്ധക്യത്തിൽ അമ്മമാർ തെരുവിലേക്കും അനാഥാലയത്തിലേക്കും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഓരോ അമ്മമാരും സ്വന്തം മക്കൾ

കാലമെങ്ങും പുലർത്തിടം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും പങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും പങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ഇതു ഭാരതം അതിസുന്ദരം.

നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു

ഗാന്ധിജി പട്ടേലും നെഹ്റുവും വന്ന് നമ്മിലേകിയ പൈതൃക മൂല്യങ്ങളെ ഭംഗം വരാതെ നാം പോറ്റിയിടണം ഭംഗിയോടെ ഈ ഭാരതത്തിൻ മക്കളെ. ഗാന്ധിജി പട്ടേലും നെഹ്റുവും വന്ന് നമ്മിലേ

പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടം സൗഹൃദങ്ങൾ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ

അടുത്തതായി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള സംഘഗാനവുമായി എത്തുന്നു ശ്രീവേദ, റിവിഷ്ണ, ആദിത്യ, അവന, നേത്ര, അദീന, ഗായത്രി.

0: യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമായാലോ മനുഷ്യരും മനുഷ്യരും തമ്മിലടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് അനുഷ്ക.
1: പ്രിയമുള്ളവരെ, യുദ്ധം മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അധികാരം, ഭൂമി, മതം, രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പലപ്പോഴും യുദ്ധത്തിന് കാരണമാകുന്നത്. യുദ്ധം മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. കൂട്ടമരണങ്ങൾ, തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങൾ, അനാഥത്വം, സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും നാശം തുടങ്ങിയവയൊക്കെയാണ് യുദ്ധങ്ങൾ ഭൂമണ്ഡലത്തിന് ഇത്ര കാലവും സമ്മാനിച്ചത്. ശാസ്ത്രത്തിന്റെ സകല നേട്ടങ്ങളും മനുഷ്യന്റെ നശീകരണത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോൾ വിലപ്പെട്ട മനുഷ്യ ജീവിതമാണ് നിർഭയം ഹോമിക്കപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് മറ്റെന്തിലെയും പോലെ യുദ്ധങ്ങളുടെയും പ്രധാന ഇരകൾ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല,

0: അതാണ് ലോകാനുഭവം. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, യുദ്ധങ്ങൾ നാശമേ വരുത്തി വച്ചിട്ടുള്ളൂവെന്ന്. യുദ്ധം വിജയമല്ല, മനുഷ്യരാശിയുടെ പരാജയത്തിന്റെ ശബ്ദമാണ്. പ്രതിരോധത്തിനു വേണ്ടി ഓരോ രാജ്യവും ചിലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയും ശത്രുവിനെ നിഗ്രഹിക്കാൻ ചിലവഴിക്കുന്ന മനുഷ്യാധ്വാനവും ഉണ്ടെങ്കിൽ പട്ടിണി മുക്തമായ ക്ഷേമ രാജ്യം എളുപ്പത്തിൽ സൃഷ്ടിക്കാം. ഒരു യുദ്ധം കൊണ്ട് ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഭൂമിയിലെ 75% ഊർജ്ജവും ചിലവഴിക്കപ്പെട്ടത് യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഊർജം മനുഷ്യ ജീവിതത്തിന്റെ നന്മയ്ക്കായി ചിലവഴിച്ചിരുന്നുവെങ്കിൽ ഭൂമി സ്വർഗമായി തീർന്നേനെ. ലോകത്ത് സമാധാനം പുലരുവാനാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും ആത്മാർത്ഥമായി വിചാരിച്ചാൽ യുദ്ധങ്ങളില്ലാത്ത സൗഹാർദ്ദമായ ഒരു പുതുലോകം സൃഷ്ടിക്കാൻ കഴിയും. അതിനായി നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമുക്ക് ഈ അവസരത്തിൽ മഹാത്മജിയുടെ വാക്കുകൾ ഓർക്കാം. യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ സമാധാനവും അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ മനുഷ്യനും ഓരോ വിദ്യാർത്ഥിയും സ്വന്തം ചിന്തകളിലൂടെ സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടുന്നത്. നമുക്ക് ആയുധങ്ങൾക്ക് പകരം ആശയങ്ങൾ ഉയർത്താം. പടയോട്ടത്തിനിടയിൽ നിശബ്ദമായി കരയുന്ന കുട്ടികളുടെ കണ്ണുനീർ കാണുന്നവരായിരിക്കട്ടെ നാം. യുദ്ധം ഇല്ലാത്ത ലോകം, അതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതിരുകളില്ലാത്ത മാനവ സ്നേഹത്തിന്റെ പുത്തൻ പ്രകാശം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ എന്റെ കൊച്ചു പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ.
1: അവസാനമായി ഒരു തമിഴ് പദ്യമായാലോ? ആലാപനം അദീന. വണക്കം പെരിയോർഗളെ നൻപെറുകളെ. വണക്കം പെരിയോർഗളെ നൻപെറുകളെ. നാനിങ്ക സൊല്ല പോകിറേ കവിതേ വൈരമുത്തു അവർകൾ മുതല മുതലായി അമ്മാവുക്ക് ആയിരം താൻ കവി സൊന്നേൻ അഴാഴഹായ് പൊയ് സൊന്നേൻ പെത്തവള ഓം പെറുമ ഒത്ത വരി സൊല്ലലയേ കാത്തെല്ലാം ആം പാട്ട് കായിതത്തിൽ അവനെടുത്ത് ഊരെല്ലാം ആം പേച്ച് ഓങ്കീർത്തി എഴുതലയേ എഴുതവോ പഠിക്കവോ ഏലാത് തായ്വത്തി എഴുതിയെണ്ണ ലാഭമിന്നെ എഴുതാമ പോണേനോ എഴുതവോ പഠിക്കവോ ഏലാത് തായ്വത്തി എഴുതിയെണ്ണ ലാഭമിന്നെ എഴുതാമ പോണേനോ പൊണ്ണയ്യാ ദേവൻ പെത്ത പൊണ്ണേ കുലമഹളെ എന്നെ പുറന്തള്ള ഇടുപ്പുവലി പുറത്തവളെ വൈരമുത്തു പിറപ്പാത വയറ്റിൽ നീ സുമന്തതില്ലേ വൈരമുത്തു പിറപ്പാത വയറ്റിൽ നീ സുമന്തതില്ലേ വയറ്റിൽ നീ സുമന്ത ഒന്നു വൈരമുത്തു ആയിരിച്ച് കണ്ണുക്കാത് മൂക്കോട് കറുപ്പാ ഒരു പിണ്ടം ഇടപ്പക്കം കിടക്കയിലെ എന്നെന്ന നനച്ചിരുപ്പ് കത്തിയെടുപ്പവണോ കളവാണപ്പിറന്തവണോ തരണിയാളെ വന്നിരിക്കും താസിദാറിവമ്പാനോ இந்த விவரங்கள் ஏதொன்னும் தெரியாம நெஞ்சூட்டி விளந்த உண்ணே நெனிச்சா அழுக வரும் கதகதன்னு களிக்கிண்டி களிக்குள்ள குழி வெட்டி கருப்பெட்டி நல்லெண்ண கலந்து தருவாயே தொண்டையில் அதிரங்கும் சுகமான இளம் சூடு மண்டையிலே இன்னும் மசமசன்னு நிக்கிதம்மா கொத்தமல்லி வறுத்து வச்சு குறுமுளகா ரெண்டு வச்சு சீரகவும் சிறுமுளகும் சேர்த்து வச்சு நீர் தெளிச்சு கும்மி அரைச்சு நீ கொல கொளந்த வழிக்கையிலே அம்மி மணக்கும் அடுத்த தெருமண மணக்கும் தித்திக்கே சமைச்சாலும் திட்டிக்கிட்டே சமைச்சாலும் கத்திருக்காய் நீவடியும் கொளவாடு தேனொழகும் கோழிக்குழம்பு மேலே குட்டி குட்டியா மிதக்கும் தேங்காய் சில்லுக்கு தேகமெல்லாம் எச்சியூறும் வறுமையிலே நாம பெட்ட வலிதாங்க மாட்டாவ பேனா எடுத்தேன் பிரபஞ்சம் பிச்சிருந்தேன் பாசு வந்த வேளையிலே காசு பணம் கூடலியே காசு வந்த வேளையிலே பாசமஞ்சு சேரலியே கல்யாணம் நான் செஞ்சு கதியத்து நிக்கையிலே பெத்த அப்பன் சென்னை வந்து சொத்தெழுதி போனவின்னேன் அஞ்சாறு வருஷம் உன் ஆசை முகம் பார்க்காமே பிள்ளை மனம் பித்தாச்சே பெத்த மனம் கல்லாச்சே படிப்பு படிச்சுக்கிட்டே பணம் அனுப்பி வச்ச மக கைவிட மாட்டான்னு கடைசியில நம்பலையே பாசம் கண்ணீர் பழைய கதை எல்லாம வெறிச்சோடி போன வேதாந்தம் ஆயிடுச்சு வைகேல ஊர் முழுக வல்லூரும் சேர்ந்தழுக கைப்பிடியா கூட்டி வந்து கரை சேர்த்து விட்டவளே எனக்கொன்னு ஆனதுன்னா உனக்கு வேற பிள்ளை உண்டு உனக்கொன்னு ஆனதுன்னா எனக்கு வேற தாயிருக்கா நன்றி.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിക്കോട് കാക്കൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30

0: പൂക്കോട സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
4: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0332. റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരുന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫ്ലിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിലെത്തുന്നത്. സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഇവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി മറ്റ് ലോക നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനാ മേധാവികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ മാസം 18 പാരീസിലെത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൾ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. നിപ്പയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇന്ന് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിപ്പ വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രാഷ്ട്രീയ മത്സരമായി ഇതിനെ കാണരുതെന്നും നിപ്പ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാണ് താൻ അവിടെ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ്പ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാകുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻവർഷങ്ങളിലും നിപ്പ ബാധയുണ്ടായപ്പോൾ NCDC സംഘം കോഴിക്കോട് സന്ദർശിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 5. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം, ശുചിത്വ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പകർച്ചസാധ്യത കൂടുതലായ ഷിഗല്ല രോഗബാധ ബാക്ടീരിയ പകർത്തുന്ന വയറിളക്ക രോഗമാണ്. ലക്ഷണങ്ങൾ കണ്ടാൽ

ഉടൻ ചികിത്സ തേടണമെന്നും അധികൃതർ അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു. ജലസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങളനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. അപകടകാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ US നാവികസേന നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയെന്നും സിവിലിയൻ കപ്പലുകൾക്കു നേരെ നടന്ന ഇത്തരം മാരകമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വാണിജ്യത്തിന്റെ സുരക്ഷയെ തകർക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർമ്മാണാധിഷ്ഠിത വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നൽകുന്ന പ്രാധാന്യം വ്യവസായ പുരോഗതിക്ക് ആക്കം കൂട്ടിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി പറഞ്ഞു. ബംഗളൂരുവിൽ സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 65-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. റിക്രൂട്ട്മെന്റ് വേഗത്തിലാക്കാൻ ടാബ്ലറ്റ് അധിഷ്ഠിത പരീക്ഷകൾ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾക്കിടയിലെ വ്യാജ പ്രചാരണങ്ങളെ കൃത്യമായ വിവരങ്ങൾ നൽകി പ്രതിരോധിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ മാസം 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥൻ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പരീക്ഷാ പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഡോക്ടർ TV സോമനാഥൻ യോഗത്തിൽ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരഗ്വായെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലൻസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 ഗോളുകൾക്കാണ് അമേരിക്കയുടെ ജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനെയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3:00 സ്കോട്ട്ലൻഡ് അയർലൻഡിനെയും രാത്രി 7:00 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11:00 വിൻഡീസ് ന്യൂസിലൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റുൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. മുതിർന്ന പൌരന്മാർക്കെതിരെ നടത്തുന്ന അക്രമണങ്ങൾക്കെതിരെ സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം 15 രാവിലെ 9:00 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. അവബോധത്തിനപ്പുറം വയോജന ദുരുപയോഗം തടയൽ ഫലപ്രദമാക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആൻഡ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന ദ്വിദിന പരിശീലന പരിപാടി ഈ മാസം 17 നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനാകും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ VN അൻസൽ നിര്യാതനായി. ചന്ദ്രിക മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്നു അദ്ദേഹത്തിന്. 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. EMSന്റെ ലോകം ദേശീയ സെമിനാറിന് ഇന്ന് മലപ്പുറം അരീക്കോട്ട് തുടക്കമാകും. CPIM പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സുനിൽ P ഇളയിടം അനുസ്മരണ പ്രഭാഷണം നടത്തും.
മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യം

സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി കത്തിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ജീവനക്കാർക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എയർ ന്യൂസ് @ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 20 സെക്കൻഡ്. 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം പൂർണ്ണമാവുന്നു. ഈ മീറ്ററിലെ അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. കോഴിക്കോട് ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സന്ദർശനത്തിൽ മുൻഗണനയെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ഭാരത് ഇന്നവേറ്റ്സ് എന്ന പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം നേതാക്കൾ വിലയിരുത്തും. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ സന്ദർശനം നടത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലെത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. June 18 പ്രധാനമന്ത്രി പാരീസിലെത്തും. കൂടുതൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ഇതിലെ പല വിജയഗാഥകളും ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവാക്കളാണ് രചിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥൻ, NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷാ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിപ സംശയത്താൽ നടത്തിയ എല്ലാ പരിശോധനകളും ഇതുവരെ നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ അവർ ഇതിനെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ദേവസ്വം ബോർഡിൽ അഭിഭാഷക നിയമനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഭക്തജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജിവെച്ചുവെന്ന് മന്ത്രി മറുപടി നൽകി. നിപ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 3 പേർ

0: ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിതരുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു ക്വാറന്റീനിലുള്ള ഇവർ. അതിനിടെ നിപ ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുവാനും കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തിയത്. നിപയെ ഗവൺമെന്റ് ഗൗരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിപ ബാധിത പ്രദേശവാസികളെ വിളിക്കുവാൻ അനുവാദം നൽകാത്തതിനെതിരെ പി എ മുഹമ്മദ് റിയാസ് എം എൽ എ പ്രതിഷേധിച്ചു. കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക് മാത്രം എവിടെ നിന്ന് ഫോണിൽ വിളിക്കുവാൻ അനുമതി നൽകിയാൽ മതിയെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എം എൽ എയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മലപ്പുറത്ത് നിലവിൽ 5 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് പയ്യോളിയിലും 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട്ടിൽ ഇന്നലെ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം വയനാട്ടിൽ 16. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. കെ എസ് ആർ ടി സിയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
1: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ, ഇലഞ്ഞി, അശോകം, രുദ്രാക്ഷം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
0: പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് നൽകും. മലയാള സാഹിത്യത്തിൽ സുഭാഷ് ചന്ദ്രന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ജോർജ് ഓണക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂൺ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1 മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുരാരി ബാബു. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3 സ്കോട്ട്ലാൻഡ് അയർലൻഡിനെയും രാത്രി 7 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11 വിൻഡീസ് ന്യൂസിലാൻഡിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഒരു നിശ്ചിത പ്രദേശത്തെ 1-ലധികം മൊബൈൽ ഫോണുകളിലേക്ക് ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ

0: 12:50.
1: ആകാശവാണി കോഴിക്കോട്. വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. കേരളത്തിലും കാൽപന്തുകളിയുടെ ആവേശത്തിരയിളക്കം.
2: കാൽപന്തുകളിയുടെ മാസ്മരിക വസന്തം തീർക്കുന്ന

0: കിരീട നേട്ടത്തിന് ദാഹിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കേകുന്ന അവസാന അവസരം. വേറൊരു കൂട്ടർക്ക് ലോക കിരീടത്തിൽ പലതവണ മുത്തമിട്ട മഞ്ഞപ്പടയ്ക്ക് ഊർജ്ജമാവുന്ന നെയ്മറുടെ കേളീചാരതയുടെ ദൃശ്യവിരുന്നു. വേറെയും ചിലർക്ക് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിന് പകരം വീട്ടാൻ കഴിയുന്ന സുവർണാവസരം.
1: ഇതൊന്നുമല്ലാത്തവർക്ക് ഹാരി കെയ്ൻ, എർലിംഗ് ഹോളണ്ട്, സാദിയോ മാനെ, മുഹമ്മദ് സലാ തുടങ്ങി ലാമിൻ യമാൽ വരെ നീളുന്ന ഇഷ്ട താരങ്ങളുടെ കളിമികവ് പ്രകടനത്തിന്റെ ലോകവേദിയാണ്. എന്നാൽ എല്ലാവരെയും പൊതുവിൽ ഒരുമിപ്പിക്കുന്നത് ഒരേ ഒരു മന്ത്രണം മാത്രം: ഫുട്ബോൾ. ഓരോ ലോകകപ്പ് കാലം വരുമ്പോഴും കേരളത്തിന്റെ മുഖച്ഛായ മാറും. ഗ്രാമങ്ങളും നഗരങ്ങളും ആവേശ ചർച്ചകളിൽ മുഖരിതം. ചായക്കടകളും ബാർബർ ഷാപ്പുകളും എന്നുവേണ്ട, നാലാൾ കൂടുന്ന സർവ്വതിക്കിലും ഫുട്ബോൾ തന്നെ.
2: ലോകത്തെ പല രാജ്യങ്ങളിലും ഫുട്ബോളിന് പ്രചാരം നൽകിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും അത് അങ്ങനെ തന്നെയാണ്.
3: ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്:
2: ബ്രിട്ടീഷ് പട്ടാളക്കാര് ക്യാമ്പുകളിൽ കളിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഫുട്ബോളിലേക്ക് ആകർഷിതരാകുന്നത്. അതിന് പല ബ്രിട്ടീഷ് സ്ഥാപനങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ഇന്നും നമുക്കറിയാം MSP നമ്മുടെ ഫുട്ബോളിന് നൽകുന്ന ഒരു പ്രാധാന്യം. അപ്പൊ ആ രീതിയിൽ ഒരു തുടർച്ച നമുക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വിജയം. അപ്പൊ അതിനുശേഷം വിഭജനാനന്തരം ബ്രിട്ടീഷുകാർ പോയ ശേഷം നമ്മുടെ ഒരു ഫുട്ബോൾ ആവേശത്തിന് കുറവുണ്ടായില്ല. മത്സരങ്ങളിൽ അത് നമ്മുടെ സന്തോഷ് ട്രോഫി, അതുപോലെ തന്നെ സേഡ് നാഗ്ജി, ചക്കോളാസ് തുടങ്ങിയ ടൂർണമെന്റുകളിലൂടെ ഒരു കളിക്കാരൻ എന്ന നിലയിൽ നമ്മൾ ആവേശം തുടർന്നു. അതോടൊപ്പം തന്നെ ആരാധകർ എന്നുള്ള ആവേശവും സമാന്തരമായിട്ട് നമുക്ക് ഉണ്ടായി. കളി കാണുന്ന ഒരാളെന്ന നിലയിൽ നിന്ന് ഈ മഹാ ഉത്സവത്തിൽ, ലോകകപ്പ് ഉത്സവത്തിൽ പങ്കാളികളാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. ഈ ഉത്സവത്തിൽ നമ്മുടെ ടീമില്ലെങ്കിലും ഞങ്ങൾ ഉണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു ഒരു ഉപാധിയാണ് നമുക്ക് നമ്മുടെ ഈ ആരാധക ആവേശം എന്ന് പറയുന്നത്.
0: ഫുട്ബോൾ പ്രണയത്തിൽ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിലാണ് നമ്മുടെ കേരളം. ഖത്തർ ലോകകപ്പിന്റെ സമയത്ത് കോഴിക്കോട് പുള്ളാവൂരിൽ ചെറുപുഴയിലെ തുരുത്തിൽ സ്ഥാപിച്ച മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ലോകമെങ്ങും അവിശ്വസനീയതയോടെ വീക്ഷിച്ചതും അത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ വരെ പ്രശംസയ്ക്ക് പാത്രമായതും നാം കണ്ടതാണ്. ഓരോ പാസും, ഓരോ ഷോട്ടും, ഓരോ ഗോളും, ഓരോ സേവും നമ്മുടെ നിത്യജീവിതത്തിലെ നിമിഷങ്ങൾ പോലെയാകുന്നു. ഫുട്ബോൾ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്: വീണാലും എഴുന്നേൽക്കാൻ, തോറ്റാലും പൊരുതാൻ, ജയിച്ചാലും സവിനയം നിലകൊണ്ട് ചരിത്രം ആവർത്തിക്കാൻ.
1: ഈ വർഷത്തെ ലോകകപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. ചരിത്രത്തിൽ ആദ്യമായി 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വലിയ ടീം പങ്കാളിത്തത്തോടു കൂടിയ ലോകകപ്പാണിത്. കൂടാതെ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് ഈ മഹാമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 16 വേദികളിലായി 104 മത്സരങ്ങൾ, 48 ടീമുകൾ, 1000-ലേറെ കളിക്കാർ, സ്റ്റേഡിയത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് കാണികൾ, ടിവിക്കും സ്ക്രീനിനും മുന്നിലും നിലയുറപ്പിച്ച് കളി ആസ്വദിക്കുന്ന കോടിക്കണക്കിന് ആരാധകർ വേറെയും. ഇതാണ് 2026 ലോകകപ്പിന്റെ ഭംഗി.
2: ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലോകകപ്പിനാണ് ഇപ്പൊ നമ്മൾ സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ടീമുകളുടെ എണ്ണം 32-48 3 വലിയ രാജ്യങ്ങളായി ലോകകപ്പ് നടക്കുന്നു. മത്സരങ്ങളുടെ എണ്ണം 100-ലേറെയായി. അതുപോലെ തന്നെ 1.5 മാസത്തോളം നീളുന്ന വലിയൊരു ടൂർണമെന്റ് ആയി മാറി ലോകകപ്പ്.
3: മുഹമ്മദ് ദാവൂദ് തുടരുന്നു:
2: അതോടൊപ്പം തന്നെ കളിപ്രേമികൾക്ക് അവരുടെ ഓർമ്മയിൽ ഒരു ഈ ലോകകപ്പ് ഇതിഹാസ താരങ്ങളിൽ പലരുടെയും അവസാന ലോകകപ്പ് എന്ന രീതിയിലായിരിക്കും. അതിൽ അർജന്റീന താരം ലയണൽ മെസ്സി ഉണ്ട്, പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, അതുപോലെ തന്നെ ബ്രസീൽ താരം നെയ്മാർ ഉണ്ട്, ക്രൊയേഷ്യൻ താരം ലൂക്ക മോഡ്രിച്ച് ഉണ്ട്, ജർമ്മൻ താരം മാനുവൽ നോയർ ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഇതിഹാസ തലമുറയുടെ, നമ്മൾ ചെറുപ്പത്തിൽ കളി കണ്ടു വളർന്ന ഒരു തലമുറയുടെ ഒരു അവസാന ലോകകപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഉയർന്നു വരുന്നൊരു ചോദ്യം ഇനി ആര് എന്നുള്ളതാണ്. ലോക ഫുട്ബോളിനെ ഇനി മുന്നോട്ട് നയിക്കുന്നത് ആര് എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഉത്തരങ്ങൾ അംഗീകാരി നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയ താരങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. മെസ്സി ക്രിസ്റ്റ്യാനോ തലമുറയിൽ നിന്ന് ലമീന മാലിന്റെ തലമുറ ലോക ഫുട്ബോളിന്റെ ദീപശിഖ ഏറ്റുവാങ്ങുന്ന ഒരു ഒരു ലോകകപ്പായിരിക്കും ഇത് എന്നുള്ളതാണ്. ഫുട്ബോളിന്റെ ഒരു ശൈലി മാറ്റുന്ന, ഫുട്ബോളിന്റെ രീതി മാറ്റുന്ന തരത്തിലുള്ള താരങ്ങൾ ഇനിയും ഉദയം കൊള്ളും. അതിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും ഈ ലോകകപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: പുതിയ തലമുറയിലെ സൂപ്പർ താരങ്ങൾ ആരാവുമെന്ന ചോദ്യത്തിന് ഈ ലോകകപ്പിലെ മത്സരങ്ങളും ഫലങ്ങളും ഉത്തരമേകും. എർലിംഗ് ഹോളണ്ട്, ജൂഡ് ബെല്ലിഹാം, മൈക്കൽ ഒലീസേ, ലെമീൻ യമാൽ, എൻട്രിക് യൂലിയൻ അൽവാരസ് തുടങ്ങി യുവ തുർക്കികളാവാൻ സാധ്യതയേറിയ ഒട്ടേറെ പ്രതിഭകൾ ഇത്തവണ കളത്തിലിറങ്ങുന്നുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യലബ്ധിയുടെ 250th വാർഷിക വേളയിലാണ് അവിടെ ലോകകപ്പ് മത്സരങ്ങൾ എന്നതാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത.
4: ഇപ്പോഴത്തെ ശക്തരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 രാജ്യം ഇപ്പം ശക്തരായിട്ടേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ.
3: ഫുട്ബോൾ ആരാധകൻ സുബൈർ വാഴക്കാട്:
4: കാരണം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തോമസ് ടുങ്കൽ എന്ന് പറയുന്ന കോച്ചാണ്. ഇംഗ്ലണ്ട് നല്ല യൂറോപ്പിൽ നല്ല ടീമാണ്. കഴിഞ്ഞ പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ടാണ് ടൈംബേക്കറിൽ അവർ യൂറോ കപ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ട് നല്ല ടീമാണ്. അതേമാതിരി അർജന്റീന കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രാവശ്യം സമ്മർദ്ദമില്ലാതെയാണ് അർജന്റീന കളിക്കുക. ടെൻഷൻ ഇല്ലാതെ കളിക്കുമ്പോൾ അർജന്റീന നല്ല ഫോമിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. സ്പെയിന് കഴിഞ്ഞ പ്രാവശ്യം ലോക യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. 2010 സ്പെയിന് അവസാന ലോകകപ്പ് അടിച്ചത്. ആയാലും ദക്ഷിണാഫ്രിക്ക ലോകകപ്പ്. പിന്നെ ഒരു ലോകകപ്പിലെ ദുഃഖമുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ലോകകപ്പിൽ നിന്ന് മൂന്ന്

0: ലോകകപ്പിലായി പുറത്തു പോയി. പിന്നെ ബ്രസീലും അർജന്റീനും ഈ ലോകകപ്പിൽ മുട്ടുകയാണെങ്കിൽ ഏറ്റവും ആരാധകർ ഏറ്റവും ആവേശം നിറഞ്ഞൊരു സംഗതി ഇനി പക്ഷേ റൗണ്ടിൽ തിരിഞ്ഞു മറിഞ്ഞു വരണമല്ലോ, അങ്ങനെ മുട്ടട്ടെ എന്ന് ഉള്ള ആഗ്രഹിക്കുന്നു.
1: ശൂന്യതയിൽ നിന്ന് ഗോൾ വസന്തം തീർക്കുന്ന പ്രവചനാതീത ഗോൾ ശ്രമങ്ങൾ, കുറിയ പാസുകളിലൂടെയും സെറ്റ് പീസുകളിലൂടെയും നിമിഷാർത്ഥം കൊണ്ട് വലകുലുങ്ങുന്ന പ്ലേസ് ഷോട്ടുകൾ, വായുവിലുയർന്നും പറന്നും ഗോൾ പിറവിക്ക് വഴിയൊരുക്കുന്ന കൃത്യതയാർന്ന ഹെഡറുകൾ, ഗോളെന്ന് ഉറപ്പിച്ച ശ്രമങ്ങളെ തലനാരിഴകേറിയ കൃത്യതയോടെ തട്ടിയകറ്റുന്ന കിടിലൻ സേവുകൾ, ഇഷ്ടതാരങ്ങളുടെ അത്ഭുത പ്രകടനങ്ങൾ, ഇവയെല്ലാമാണ് ആരാധകരുടെ മനസ്സുകളെ ഫുട്ബോൾ എന്ന ലോകമതത്തോട് കൂടുതൽ അടുപ്പിക്കുന്നത്.
0: ഫുട്ബോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നൊക്കെ സൗകര്യമുണ്ട്, എല്ലാവർക്കും കാണാം, ടിവികളുണ്ട്, അവിടെ മൊബൈലിൽ നിൽക്കിയാൽ അപ്പൊ വീട്ടിൽ നിന്ന് കാണാം. അന്നത്തെ കാലൊക്കെ എല്ലാവർക്കും അറിയാം.
2: സുബൈർ വാഴക്കാട് തുടരുന്നു.
0: കാരണം അന്ന് ടിവി ഒക്കെ ഒറ്റപ്പെട്ടപ്പോ വീട്ടിലുണ്ടാവുള്ളൂ. എന്നിട്ട് ഞങ്ങളെ പ്രദേശത്ത് ഇവിടെ ചാലിയാർന്ന് വള്ളം ഒലിക്കുമ്പോ പാടങ്ങളിലൊക്കെ ശക്തമായി വള്ളം ഉണ്ടാവും. ആ വള്ളമൊക്കെ നീന്തിട്ട് വേൾഡ് കപ്പ് കണ്ട് എന്റെ സെയ്തമാരൊക്കെ കണ്ട ചരിത്രമുണ്ട്. അന്നൊക്കെ ചില ഒറ്റപ്പെട്ട വീട്ടിലുണ്ടാവുള്ളൂ. അന്ന് മറഡോണ കനീജിയ കൂട്ടുകെട്ടുള്ള കളിയാ. അന്നൊക്കെ വേൾഡ് കപ്പ് പറഞ്ഞാല് ഹംഗറി റുമേനിയ ഒക്കെ ശക്തിയുള്ള കാലഘട്ടമാണ് ഫുട്ബോളിൽ, ബൾഗേറിയൊക്കെ. അപ്പൊ അന്നേ ഫുട്ബോൾ നമ്മൾ സ്നേഹിച്ച് കളി കാണുകയാണ്. 78 ആണെങ്കിൽ അർജന്റീന ആദ്യ കപ്പുണ്ടോ? പിന്നെ ഞങ്ങൾ കാണുന്നത് 86-90 കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ സൗകര്യം ഇല്ല അന്ന്. പിന്നെ അത് മാത്രമല്ല, ലോകത്ത് വ്യത്യസ്തമായ ഗെയിമുകളൊക്കെ ഉണ്ട്. നല്ല ഫുട്ബോളിന് അത്ര ഒരു ആകർഷകം ഗെയിമില്ല.
3: ലോകകപ്പിലെ കിരീടം നിലനിർത്താനാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ശ്രമം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധക വൃന്ദം അർജന്റീനയ്ക്കാണ്. മറ്റൊരു ഹോട്ട് ഫേവറേറ്റും 5 കിരീട ജേതാക്കളുമായ ബ്രസീൽ അടുത്ത കിരീടധാരണ തയ്യാറെടുപ്പിലാണ്. 2018 കിരീടം നേടുകയും കഴിഞ്ഞ തവണ റണ്ണറപ്പ് ആവുകയും ചെയ്ത ഫ്രാൻസ് ഇത്തവണയും ശക്തമായ ടീമുമായാണ് എത്തിയിരിക്കുന്നത്.
1: അതേസമയം എല്ലാ തവണയും പോലെ ഇത്തവണയും ശൂന്യതയിൽ നിന്നെത്തി മികച്ച പ്രകടനത്തിലൂടെ കറുത്ത കുതിരകളാവുന്ന ടീമുകളും ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ചാരുതയേകും. മിക്ക ലോകകപ്പുകളിലും ഇത്തരം ചെറു ടീമുകൾ ലോകത്തെ ഞെട്ടിക്കാറുണ്ട്. ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നില്ലെങ്കിലും ഇത്തവണ ഒരു ഇന്ത്യൻ സാന്നിധ്യം ഈ ലോകമേളയിലുണ്ട്. ഖത്തർ ദേശീയ ടീമിൽ ഇടം നേടിയ കണ്ണൂർ സ്വദേശി തഹസിൻ മുഹമ്മദ് ജംഷീദാണ് ആ മലയാളി സ്പർശം.
4: ഇത്രയും കോടി ജനങ്ങളുള്ള നമ്മൾ ഫുട്ബോൾ ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യാത്തതാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്.
2: ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത്.
4: നമുക്കൊക്കെ വിഷമമുള്ള കാര്യമാണ്, കാരണം നമ്മുടെ നാട് ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും നമ്മൾ കാണിക്കുന്നതാണ് നമുക്ക് ഫുട്ബോൾ അത്രത്തോളം താല്പര്യമുള്ള കാര്യമാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ നാടിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴൊന്നും ക്വാളിഫൈ ചെയ്യില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും മേലെയുള്ള ആൾക്കാർക്ക് ഇത് ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിനൊരു പ്രത്യേകം ഗ്രാസ് റൂട്ട് തൊട്ട് മേലോട്ടേക്ക് വരുന്ന ഒരു പ്ലാൻ വേണം. നമ്മളെ ലീഗ് ഇന്ന് നടക്കുവോ ഇല്ലയോ എന്ന് അറിയാത്ത സിറ്റുവേഷനാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ എങ്ങനെയാണ് വേൾഡ് കപ്പ് പ്രതീക്ഷിക്കാൻ നിൽക്കുന്നത്? പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യും, അന്ന് ലോകത്തിന് മനസ്സിലാവും ഇന്ത്യക്ക് ഫുട്ബോൾ എന്തായിരുന്നു എന്നുള്ളത്. അന്ന് ലോകത്തിനും ഇപ്പോൾ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കും മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്.
3: 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ. ലോകകപ്പ് കിരീട ജേതാവിനെ നിശ്ചയിക്കുന്ന കലാശ പോരാട്ടം ജൂലൈ 19 അർദ്ധരാത്രിക്ക് ശേഷം US ന്യൂജേഴ്സിയിലാണ്. ആരാകും പുതിയ ചാമ്പ്യന്മാർ? ആരാകും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന താരം? ഉത്തരങ്ങൾ അടുത്ത 39 ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. അതുവരെ ഫ്ളക്സുകളും പതാകകളും ഉയരട്ടെ, ആവേശം നിറയട്ടെ, ചരിത്രത്തിൽ സുവർണ നിമിഷങ്ങളുടെ മായിക പ്രഭ തീർത്ത് വല കുലുങ്ങട്ടെ.
1: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന ശ്രുതി എം, അവതരണം വി കെ സുരേഷ്, ശരണ്യ അനൂപ്, തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ.

0: ഇനിയും മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഗല്ല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ

0: മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടിൽ ഫ്രാൻസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ദ്വിരാഷ്ട്ര പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ സ്ലോവാക്യ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണം ശക്തമാകുന്നതിന് വഴിയൊരുക്കുന്ന നിരവധി പരിപാടികളിൽ ഫ്രാൻസിലും സ്ലോവാക്യയിലുമായി പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച നൂതന സംരംഭങ്ങൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 ഘട്ടത്തിൽ ശ്രീ മോദി സ്ലോവാക്യ സന്ദർശിക്കും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പാരീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ നയിക്കുന്ന വികസനത്തിനായാണ് NDA സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയിലെ യുവാക്കൾ വ്യക്തിമുദ്ര പതിപ്പിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേറ്റു. ഒമാൻ തീരത്തിന് സമീപം ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിലെ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ലിയാക്കി ഫ്രീഡം എന്ന കപ്പലിന്റെ ക്യാപ്റ്റനുമായി സംസാരിച്ചതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചതായും മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറിയാൽ ഇറാനുമായി സിവിൽ ആണവ പദ്ധതിയിൽ എത്തിച്ചേരാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവോർജ്ജ മേഖലയെ ഇല്ലാതാക്കുകയല്ല, ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി തടയുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ അമേരിക്കയുമായി സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്ക നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഒരു വിഭാഗം ഇറാനിയൻ ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO. ചരിത്ര നേട്ടത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ഈ വിജയത്തോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ഭീഷണികളെ നേരിടാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി AP അനിൽകുമാർ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതേസമയം വിദഗ്ധ പരിശോധനയ്ക്കായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപയെ നേരിടാൻ ആരോഗ്യമേഖല സജ്ജമാണെന്നും ആശുപത്രികളിൽ മതിയായ മരുന്ന് ശേഖരമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാന സർക്കാർ നിപ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. രോഗപ്രതിരോധം, നിയന്ത്രണം എന്നിവയ്ക്കായി ആരോഗ്യമേഖലയെ പൂർണ്ണ സജ്ജമാക്കണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാന ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. നിലവിൽ 44 പേരാണ് വയനാട്ടിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാർത്തിക ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ വൈറൽ പനി വ്യാപകമാകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് വെസ്റ്റ് നൈൽ പനിയും സ്ഥിരീകരിച്ചു. ഇന്നലെ 13 പേർക്ക് വൈറൽ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനം ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട്

0: വ്യോമസേനാ സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ടു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേസമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തിന്റെ പ്രതിരോധം ഉറപ്പാക്കാനായാണ് ഇന്ത്യൻ വ്യോമസേന എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലും സേനയുടെ സമാനമായ പ്രവർത്തനങ്ങളാണ് രാജ്യം കണ്ടതെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
1: ഇന്ത്യൻ എയർഫോഴ്സ് ഹമേശാ ഭാരത് കി ഢാൽ ഔർ ഭാരത് കി തൽവാർ ബൻകർ റഹി ഹൈ. ഹാലി മേ ഓപ്പറേഷൻ സിന്ദൂർ മേ ഭീ ഹമ്നേ യഹി ഭാവന ആപ് സബ്കേ അന്ദർ ദേഖി. യദി ഹം ഉതനാ ബഡാ ഓപ്പറേഷൻ സഫലതാപൂർവക് അഞ്ജാം ദേ പായേ തോ ഉസ്കേ പീച്ചേ ഹമാരെ ഇൻഡിജിനസ് പ്ലേറ്റ്ഫോം കേ സാത്ത് സാത്ത് ഹമാരി എയർഫോഴ്സ് കേ ട്രെയിൻ കറേജിയസ് ഔർ ഡിസിപ്ലിൻഡ് ഓഫീസർസ് കാ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ താ.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ലക്നൌവിലും ചെന്നൈയിലുമായാണ് നടക്കുക. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള കേസുകളുടെ എണ്ണം 689 ഉയർന്നു. 139 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ മെഡിക്കൽ ഉപകരണങ്ങളുടെ കുറവ്, പരിമിതമായ ചികിത്സാ ശേഷി, ഫണ്ടിംഗിന്റെ അഭാവം എന്നിവ ആശങ്ക ഉയർത്തുന്നതായി അധികൃതർ അറിയിച്ചു. റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ന്യായീകരിച്ച് ഫിൻലൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണൻ. പാശ്ചാത്യവില പരിധിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നടപടിയെന്ന് അവർ വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനൊപ്പം ഫിൻലാൻഡിൽ ഒരു യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിക്കും. പശ്ചിമബംഗാളിലെ മുനിസിപ്പാലിറ്റി നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള 7 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. ടിഎംസി എംഎൽഎയും മുൻമന്ത്രിയുമായ മദൻ മിത്രയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സമയം 15 ദീർഘിപ്പിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതോടെ പരീക്ഷാ സമയം 180 നിന്നും 195 ആകും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന് സന്ദർശനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. തുടർച്ചയായി 3 മിസൈൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിപ ശിഖല ജാഗ്രത തുടരുന്നു. സംസ്ഥാനത്ത് നിപ വ്യാപനമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ധരംശാലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

നിപ ബാധയെക്കുറിച്ച് പഠിക്കാനായി ചെന്നൈയിലെ ദേശീയ ഡിസീസ് കൺട്രോൾ സെന്ററിലെ വിദഗ്ധർ കോഴിക്കോട്ടെത്തി. മെഡിക്കൽ കോളേജ് സന്ദർശിച്ച സംഘം കോഴിക്കോട് കലക്ട്രേറ്റിൽ മന്ത്രി എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുകയാണ്. കോഴിക്കോട്ടെ നിപ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഇരുവിഭാഗവും രമ്യമായ പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്ന് മന്ത്രി റോജി എം ജോൺ. പ്രശ്നപരിഹാരത്തിനായി ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധിക്കുവാനുള്ള അവകാശങ്ങൾ തടയാനല്ലെന്ന് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനാണ് 60 ദിവസത്തേക്ക് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണക്കേസിൽ സ്വകാര്യ സ്ഥാപനത്തിനായി ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിനുവേണ്ടി നിയോഗിച്ചതിൽ ഗൂഢാലോചന നടന്നതായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. ശബരിമല സ്വർണക്കൊള്ളക്കേസ് സിബിഐ അന്വേഷിക്കണമെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പോത്താങ്കണ്ടം ആനന്ദ ഭവനത്തിന്റെ തുരീയം സംഗീതോത്സവം ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന സംഗീതോത്സവം മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഇപ്പോൾ മുതൽ 2 മണി വരെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം, ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ ഇതാ 2366174, മറ്റൊരു നമ്പർ 2366176, STD കോഡ് 0495, മൊബൈൽ ഫോൺ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യം സത്യനന്ദിക്കാട് എഴുതി ശ്യാം ഈണവിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സരിത.

പള്ളിയേറ്റിലെ സുനിൽ രാജിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. വയലാർ എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, എ എം രാജ പാടിയത്. ചിത്രം അടിമകൾ.

പുതുപ്പണത്തു നിന്നും എം സി ആവശ്യപ്പെട്ട ഗാനമിത. മുത്തശ്ശി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: നല്ലളത്തെ കൃഷ്ണന്റെ ഇഷ്ടഗാനമിത. പേരിടാത്ത കഥ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഡോക്ടർ സദാശിവൻ. സംഗീതം ആൽബർട്ട് വിജയൻ.

വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസും ലീലയും മാധുരിയും പാടിയ ഗാനമിത ചിത്രം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. ഈ ഗാനം ആവശ്യപ്പെട്ടത് വട്ടോളി പെരുമയിൽ നിന്നും ബാബു.

ലീന പുളിക്കൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമിത ONB എഴുതി, രവി ബോംബെ ഈണമിട്ട്, ലതികയും ദിനേശും നയിക്കുന്ന ഗാനം, ചിത്രം വൈശാലി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പന്തീരാങ്കാവിലെ അമൽ കൃഷ്ണയുടെ ഇഷ്ടഗാനമിത, കിങ്ങിണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന തങ്കപ്പൻ നായർ, സംഗീതം കണ്ണൂർ രാജൻ.

കക്കോടിയിലെ വാസു ആവശ്യപ്പെട്ട ഗാനമിത. അൻവർ സുബൈർ എഴുതി, കെ ജെ ജോയ് ഇണമിട്ട്, ഇടവാബഷീറും വാണി ജയറാമും സംഘവും പാടിയത്. ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി യൂസഫലി കേച്ചേരി എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം രണ്ടു ലോകം. ഈ ഗാനം ആവശ്യപ്പെട്ടത് നല്ലളത്തുനിന്നും രാജൻ.

പേരാമ്പ്രയിലെ വാസുവിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഉയരും ഞാൻ നാടാകെ ഈ ചിത്രത്തിൽ വി ടി മുരളി പാടിയത്. ഒ എൻ വിയുടെ വരികൾ, കെ പി എൻ പിള്ളയുടെ സംഗീതം.

ഇനി തിരൂർ ഉണ്ണാലിൽ നിന്നും വീണ ആവശ്യപ്പെട്ട ഗാനം. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഈണമിട്ട്, എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ഒരു മുത്തശ്ശി കഥ.

അവിടെ ഒരു കലഹം തന്നെ അഴിച്ചുവിട്ടു. മരണവീട്ടിലും മതിലേൽ കിളിർത്തതാരെന്നു ചൊല്ലി കലാപം ആതിഥേയെയും വീട്ടുടമസ്ഥ അമാലിയെയും തമ്മിൽ. കഥാനായകൻ നിക്കോവിന് വേണ്ടപ്പെട്ട കുടുംബമാണത്. വീട്ടിലെ മൂത്ത മകൾ സോണിയ നിക്കോവിന് പ്രിയപ്പെട്ടവൾ. നിക്കോവിൻ്റെ അനിയത്തി ഡോണിയയെ കെട്ടാൻ തീരുമാനിച്ച് പിന്നീട് നിക്കോവും കുടുംബവും ഇറക്കിവിട്ട ആളാണ് ലൂഷിൻ. അയാൾ തൊട്ടടുത്ത് ആൻഡ്രി എന്ന പുരോഗമന ചിന്താഗതിക്കാരൻ്റെ മുറിയിൽ താമസിക്കുന്നുണ്ട്. നിക്കോവ് ഒരിക്കൽ വേദനിപ്പിച്ചു വിട്ട പാമ്പാണ് ലൂഷിൻ. കലഹം നടക്കുന്ന മരണ വീട്ടിലേക്ക് ദുഷ്ടലാക്കോടെ തക്കുനോക്കി ലൂഷിൻ ആൻഡ്രിയോടൊപ്പം കടന്നുവരുന്നു.

0: സോണിയ വന്നല്ലോ.
1: എന്താണ് ലൂഷൻ, നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
0: നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
1: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
0: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപിൾ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
1: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
0: ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: അപ്പോ പറയൂ, അവിടെ എന്താണ് സംഭവിച്ചത്?
1: എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. ഞാൻ പണം എടുത്തെന്നോ?
0: ഇല്ല, നിങ്ങൾക്കൊന്നും അറിയില്ലേ? ഒരു നിമിഷം നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണവുമായി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ദേ ആൻഡ്രി അതിന് സാക്ഷിയാണ്.
1: എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
0: മുറിയിൽ വന്നപ്പോൾ മേശപ്പുറത്ത് നോട്ടുകൾ കണ്ടില്ലേ? അടുത്തല്ലേ ഇരുന്നത്?
1: കണ്ടു, നിങ്ങളാണ് അരികിൽ ഇരുത്തിയത്. എന്നിട്ട് എന്നിട്ട് ഞാൻ എടുത്തുവെന്ന് പറഞ്ഞാൽ നുണയാണത്.
0: ഓഹോ, ഞാൻ എന്തിനു നുണ പറയണം? നീ വരുന്നതിന് മുമ്പ് മുഴുവൻ തുകയും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. നിന്റെ അമ്പരപ്പും എഴുന്നേറ്റ് പോകാനുള്ള തിടുക്കവും കുറെ നേരം കൈകൾ മേശമേൽ വെച്ചുള്ള നിൽപ്പും നിന്റെ സാമൂഹ്യ നിലയും സ്വഭാവ രീതികളും എല്ലാം കൂടെ വെച്ച് ചിന്തിക്കുമ്പോൾ.
1: ഞാൻ നിങ്ങളുടെ പണം എടുത്തിട്ടില്ല. നിങ്ങൾ എനിക്ക് അവിടെ വെച്ച് 10 രൂപിളാണ് തന്നത്. അതിതാ, എടുത്തുകൊള്ളു, എനിക്ക് വേണ്ട.
0: അപ്പോൾ 100 രൂപിൾ എടുത്ത കാര്യം നീ സമ്മതിക്കില്ല അല്ലേ?
1: നല്ലവനായ ദൈവമേ.
0: അമാലിയ, നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ആ കാവൽക്കാരനോട് മുകളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആളെ വിടൂ.
2: ഇവളൊരു കള്ളിയാണെന്ന കാര്യം അല്ലെങ്കിലും എനിക്ക് മുൻപേ അറിയാമായിരുന്നു.
0: അപ്പോ നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ കരുതാൻ മുമ്പും എന്തെങ്കിലും കാരണം ഉണ്ടായി കാണുമല്ലോ, അല്ലാതെ അമാലിയെ പറയില്ലല്ലോ.
2: എന്ത്, നിങ്ങൾ അവളുടെ മേൽ മോഷണ കുറ്റം ആരോപിക്കുന്നു? സോണിയെ, നിങ്ങൾക്ക് എങ്ങനെ എന്നെ ധൈര്യം വന്നു? വൃത്തിയിട്ട ഒന്നാ സോണിയ, എന്റെ മോളെ, ഇയാളുടെ കയ്യിൽ നിന്ന് 10 രൂപിൾ വാങ്ങാൻ നീ എങ്ങനെ ധൈര്യപ്പെട്ടു? എന്തിന് നീ അത് വാങ്ങി? അതെവിടെ? അത് ചുരുട്ടിക്കൂട്ടി അവന്റെ മോന്തയ്ക്ക് എറിഞ്ഞു കൊടുക്കട്ടെ. നീ എന്ത് പറഞ്ഞു? എടാ ഭ്രാന്ത, എനിക്ക് ഭ്രാന്തോ? വെട്ടി കഴുതേ, എനിക്ക് ഭ്രാന്തോ? നീ അല്പനായ ഒരു വക്കീൽ വിട്ടി. സോണിയ നിന്റെ പണം എടുക്കുകയോ? സോണിയ ഒരു കള്ളിയോ?

0: ആ പേര് നിനക്കാണ് യോജിക്കുന്നത്. തന്റെ കയ്യിലുള്ള അവസാന പെനി പോലും നൽകാൻ തയ്യാറായിട്ടുള്ളവളാണ് അവൾ. വേണമെങ്കിൽ അവളെ പരിശോധിച്ചോളൂ. അവളുടെ കുപ്പായ കീശയെല്ലാം നോക്ക്.
1: സമാധാനമാകട്ടെ, എന്നെ പരിശോധിച്ചു കൊള്ളുക. ഞാനിത് നിന്ന് തരുന്നു.
2: അത് പോലീസിന്റെ മുന്നിൽ വെച്ചാകണം. ധാരാളം സാക്ഷികൾ ഇവിടെ ഉണ്ടെങ്കിലും എന്തായാലും ഒരു പുരുഷന് ഇത് വിഷമമാണ്. സ്ത്രീയായതുകൊണ്ട്. എന്നാൽ അമാലിയയുടെ സഹായത്തോടെ തീർച്ചയായും ഈ വിധത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിലും അമാലിയ അമാലിയ സഹായിക്കൂ.
0: നിന്റെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും അവളുടെ ശരീരത്തിൽ പരിശോധന നടത്താം. സോണിയ, സോണിയ, നിന്റെ പോക്കറ്റുകൾ തുറന്ന് കാണിക്കൂ. നോക്കൂ, നോക്കൂ, പോക്കറ്റുകൾ കാലിയാണ്. ഇനി ഒരു പോക്കറ്റ് കൂടിയേ ഉള്ളൂ.
3: എന്താണ് ഒരു കടലാസ് കഷ്ണം പുറത്തേക്ക്? ഇത് റൂബിൾ ആണല്ലോ. കള്ളത്തരം പുറത്തു വന്നു.
2: കണ്ടോ, കണ്ടോ, കണ്ടോ, 8 മടക്കിയ 100 റൂബിളിന്റെ ഒരു നോട്ട്.
3: കള്ളി, എന്റെ വീട്ടിൽ നിന്ന് കടന്നുപോ. പോലീസ്? എവിടെ പോലീസ്? ഇവളെ സൈബീരിയയിലേക്ക് അയക്കണം, ദൂരേക്ക്. വേഗം പിടിച്ചുകൊണ്ട് പോവിന് ഇവളെ, ഈ കള്ളിയെ.
1: ഇല്ല, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനല്ല ഇത് ചെയ്തത്. ഞാനത് എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല.
0: സോണിയ, എന്റെ സോണിയ, ഞാനിത് വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല. നീ അത് ചെയ്യില്ല.
2: കയ്യോടെ പിടിച്ചില്ലേ, തൊണ്ടിയോടെ കണ്ടെത്തിയിട്ടും ഇതാണോ പറയുന്നത്? നിരപരാധിയെന്ന്.
0: അവളത് എടുക്കുകയോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാ അവൾ സ്വന്തം ഷൂ പോലും ഊരി തരുന്നവളാണ്.
2: മഞ്ഞക്കാട് കിട്ടിയവൾ ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും.
0: മഞ്ഞക്കാട് കിട്ടിയത് എന്റെ പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയാ. ഞങ്ങൾക്ക് വേണ്ടി അവൾ സ്വന്തം ശരീരം വിൽക്കുകയായിരുന്നു. എന്റെ ഭർത്താവേ, നിങ്ങളത് കാണുന്നുണ്ടോ? എന്തൊരു ഓർമ്മിക്കത്തക്ക വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്.
2: സോണിയ മാഡം, നിങ്ങൾ എന്താണ് കുറ്റം സമ്മതിക്കാത്തത്? ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ ദയ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായിക്കൂടെ? ഓ, ആദ്യത്തെ മോഷണമായത് കൊണ്ടാവാം. ആൻഡ്രി സാക്ഷിയാണ്.
4: ഹേ ലൂഷ്യൻ, ഈ നീച പ്രവൃത്തിക്ക് എന്നെ ഒരു സഹായിയാക്കാൻ നിങ്ങൾ ധൈര്യപ്പെട്ടോ?
2: ആൻഡ്രി, നീയും കണ്ടതല്ലേ ഞാൻ നോട്ട് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചത്? ഇതാ ഇപ്പോൾ ഇവളുടെ പോക്കറ്റിൽ നിന്നും ആ നോട്ട് കിട്ടി.
4: നിങ്ങളൊരു വൃത്തികെട്ടവനാ, ചതിയൻ.
2: എന്ത്? ഞാൻ എന്താണ് ചെയ്തത്? എന്താണ് നിങ്ങൾ പറയുന്നത്? വെറുതെ വിട്ടിത്തം പോലും വരുത്. അതോ നിങ്ങൾ മദ്യപിച്ചോ?
4: നിങ്ങൾ ആ കുടിയൻ, വൃത്തികെട്ട മനുഷ്യൻ. ഞാൻ വോട്ട് കൈ കൊണ്ട് തൊടില്ല. ആദർശങ്ങൾക്ക് എതിരാ. ഇയാള് സ്വന്തം കൈ കൊണ്ടാ ആ 100 റൂബിൾ നോട്ട് കൊടുത്തത്. ഞാനത് കണ്ടു. ഞാൻ സാക്ഷിയാ. ഞാൻ സത്യം ചെയ്യുന്നു.
2: നിങ്ങൾക്ക് ഭ്രാന്താണ്. ഇതാ ഇവൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ഞാൻ 10 റൂബിൾ നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് സോണിയ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പിന്നെ എങ്ങനെയാണ് 100 റൂബിൾ നോട്ട് കൊടുക്കുക?
4: അയ്യോ, ഞാനത് കണ്ടു. ഏത് കോടതിയിലും ഞാനത് പറയും. കാരണം നിങ്ങൾ അവരുടെ പോക്കറ്റിലേക്ക് ആ നോട്ട് ഇടുന്നത് ഞാൻ കണ്ടതാ. സഹാനുഭൂതി കൊണ്ടാ നിങ്ങൾ അത് ചെയ്തെന്ന് ഞാൻ കരുതി. എന്തൊരു ചതിയനാടോ താൻ. നിങ്ങൾ വാതിൽക്കൽ വെച്ച് അവളോട് യാത്ര പറഞ്ഞപ്പോ ഇവരുടെ ഒരു കൈ നിങ്ങളുടെ കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ആ നോട്ട് ഇവളുടെ പോക്കറ്റിലിട്ടു. ഞാനത് കണ്ടു. ഞാനത് വ്യക്തമായി കണ്ടു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 45-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലോഷിംഗ്, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. അനുരാധ പൊതുവാളും സോനു നിഗവും പാടിയത്.

0: ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:46. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടികളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കാൽപന്തോളം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പ് ഫുട്ബോളിന്റെ 2-ാം ദിനത്തിൽ ആതിഥേയരായ അമേരിക്കയ്ക്ക് വമ്പൻ വിജയം. സ്വന്തം നാട്ടിൽ പലതും തെളിയിക്കാനുണ്ടെന്ന സൂചന നൽകി ലാറ്റിനമേരിക്കൻ ടീമായ പരാഗ്വേയെ 4-1 തകർത്താണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ അമേരിക്ക വരവറിയിച്ചത്. വിലപ്പെട്ട 3 പോയിന്റ് നേടി അമേരിക്ക ടേബിളിൽ 1-ാമതെത്തി. 7-ാം മിനിറ്റിൽ ബോബാഡില്ലയിലൂടെയാണ് അമേരിക്ക ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 31-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്തും ഗോൾ നേടി ബാൽഗുണും അമേരിക്കൻ ഗോൾ വേട്ടക്കാരിൽ ഇടം പിടിച്ചു. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു അമേരിക്കയ്ക്കായി റെയ്ന 4-ാം ഗോൾ നേടി പട്ടിക തികച്ചത്. പരാഗ്വയ്ക്ക് വേണ്ടി 73-ാം മിനിറ്റിൽ മൗറീഷ്യ ആശ്വാസ ഗോൾ കണ്ടെത്തി. ലോസ് ആഞ്ചലസിൽ നടന്ന മത്സരം വീറും വാശിയും നിറഞ്ഞതായിരുന്നു. തിരിച്ചടിക്കാൻ പരാഗ്വയ്ക്കും കൂടുതൽ ഗോളുകൾ നേടാൻ അമേരിക്കയ്ക്കും നിരവധി അവസരങ്ങൾ കൈവന്നെങ്കിലും ഗോൾ മാറി നിന്നു. 4-2-3-1 ഫോർമാറ്റിലാണ് അമേരിക്ക ഇറങ്ങിയത്. 4-4-2 എന്ന പരമ്പരാഗത ശൈലിയിലായിരുന്നു പരാഗ്വേ കളത്തിലിറങ്ങിയത്. 63% പന്ത് കൈവശം വെക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിയിൽ 3 പോയിന്റ് നേടിയ അമേരിക്ക തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 2-ാം മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ കാനഡയും ബോസ്നിയയും ഓരോ ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. 60% പന്ത് കൈവശം വെക്കാൻ കാനഡയ്ക്ക് കഴിഞ്ഞെങ്കിലും ഈ അപ്രമാദിത്വം ഗോളുകളായില്ല. 21-ാം മിനിറ്റിൽ ലുക്കിച്ചിലൂടെ ഗോൾ നേടിയ ബോസ്നിയ ആതിഥേയരെ ഞെട്ടിച്ചു. ഇതോടെ കാനഡ ആക്രമണം കടുപ്പിച്ചു. പക്ഷേ ഗോൾ പിറന്നില്ല. ബോസ്നിയയുടെ ലീഡോടെയാണ് ആദ്യ പകുതി അവസാനിച്ചത്. സമനില നേടാൻ അവസരങ്ങൾ ലഭിച്ചെങ്കിലും നിർഭാഗ്യം കാനഡയ്ക്ക് വിനയായി. കാനഡയുടെ ആക്രമണത്തോടെയാണ് 2-ാം പകുതിക്ക് തുടക്കമായത്. 71-ാം മിനിറ്റിലാണ് ഗ്യാലറി പൊട്ടിത്തെറിച്ച് ആ ഗോൾ പിറന്നത്. ലാറിനാണ് കാനഡയുടെ രക്ഷകനായത്. ഇതോടെ ആവേശം കൂടിയ കാനഡ ബോസ്നിയൻ പോസ്റ്റ് ലക്ഷ്യമാക്കി നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ഫലമുണ്ടായില്ല. ഓരോ വീതം പോയിന്റുകൾ നേടി മത്സരം ഇരു ടീമുകളും അവസാനിപ്പിച്ചു. നാളെയാണ് ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ മത്സരം എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സരം നടക്കുന്നത്. പുലർച്ചെ 3:30 കരുത്തരായ ബ്രസീൽ മൊറോക്കോ മത്സരം. 2002 ലോകകപ്പ് വിജയത്തിന് ശേഷം ഒരു സെമിഫൈനൽ പോലും ഇല്ലാത്ത ബ്രസീലിന് ഈ ലോകകപ്പ് നിർണായകമാണ്. ഇതിഹാസ താരം നെയ്മറിന്റെ അവസാന ലോകകപ്പ് എന്ന സമ്മർദ്ദവും ടീമിനുണ്ട്. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ 4-ാം സ്ഥാനം നേടിയ മൊറോക്കോ ശക്തരായ ടീമാണ്. ആര് ജയിക്കും എന്നത് പ്രവചനാതീതം. ഗ്രൂപ്പ് സിയിൽ ഇന്ന് മരണക്കളി തന്നെ കാണാം. 12:30 നടക്കുന്ന ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരവും മലയാളികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഖത്തർ ടീമിൽ മലയാളി ഇടം പിടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഓരോ മലയാളിക്കും ഇത് അഭിമാന നിമിഷം കൂടിയാണ്. കണ്ണൂർക്കാരൻ തഹ്സീൻ മുഹമ്മദിന് കളിക്കാൻ കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഹെയ്ത്തി, സ്കോട്ട്ലാൻഡ്, ഓസ്ട്രേലിയ, തുർക്കി, ജർമ്മനി, കുറസോവോ എന്നീ മത്സരവും നാളെ നടക്കും. അവലോകനം തയ്യാറാക്കിയത് ഷഹബാസ് വെള്ളില.
2: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴയത്തും മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ജയചന്ദ്രൻ. ചിത്രപാടിയ ഈ ഗാനം കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിൽ നിന്നും.

0: പനങ്ങാട് ടി വേണുവും സംഘവും അവതരിപ്പിച്ച തായമ്പുകയാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ വെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ബി ആർ പ്രസാദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാബ കല്യാണി. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം അലക്സ് പോൾ.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വിവേക് ഹരിഹരൻ ഈണമിട്ട് ജുബിൻ നൗട്ടിയാലുമൊപ്പം പാടിയ ഗാനം, ചിത്രം ഫത്തേഹ്.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ഇനി ആശാ ഭോസ്ലെ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഷാൻ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഇനി രവീന്ദ്ര ജെയിൻ രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സുനയന.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇനി തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഞ്ജാൻ എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത് കെ ജി പാടിയത്. രചന കർക്കി, സംഗീതം യുവൻ ശങ്കർ രാജ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ പെൻഷൻ സ്കീമാണ് PMLVMY. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചെറുകിട വ്യാപാരികൾക്കും ചില്ലറ വ്യാപാരികൾക്കും വാർദ്ധക്യ സംരക്ഷണവും സാമൂഹിക സുരക്ഷയും നൽകുന്ന ഒരു സർക്കാർ പദ്ധതിയാണ് ഇത്. ചെറുകിട വ്യാപാരികൾ എന്നാൽ കടയുടമകൾ, ഓയിൽ മില്ലുടമകൾ, അരിമില്ലുടമകൾ, കമ്മീഷൻ ഏജൻറ്റുമാർ, വർക്ക്ഷോപ്പ് ഉടമകൾ, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ, ചെറുകിട ഹോട്ടലുകൾ നടത്തുന്നവർ, സമാന തൊഴിലുകൾ ചെയ്യുന്ന മറ്റു വ്യക്തികൾ, ഇവരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കവിയാൻ പാടില്ല. ഈ സ്കീമിന് കീഴിലുള്ള അർഹരായ ഗുണഭോക്താക്കൾക്ക് 60 വയസ്സ് കഴിഞ്ഞതിനു ശേഷം പെൻഷൻ ലഭിക്കുന്നതിന് അവരുടേതായ പ്രതിമാസ വിഹിതം നൽകേണ്ടതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് LIC, പെൻഷൻ ഫണ്ട് മാനേജറായി പ്രവർത്തിക്കുകയും പെൻഷൻ തുകകളുടെ വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുന്നു. PMLVM യോജനയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തി സ്വയം തൊഴിൽ ചെയ്യുന്ന കടഉടമയോ ചില്ലറ വിൽപ്പനക്കാരനോ വ്യാപാരിയോ ആയിരിക്കണം. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഈ സ്കീമിൽ ചേരണം. അപ്പോൾ അവരുടെ വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടരുത്. EPFO, NPS, ESIC തുടങ്ങിയ ദേശീയ പെൻഷൻ സ്കീമുകൾക്ക് കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വ്യക്തിയായിരിക്കരുത് പ്രസ്തുത ആൾ. വ്യക്തി ആദായ നികുതി ദായകനായിരിക്കരുത്. ആ വ്യക്തി തൊഴിൽ മന്ത്രാലയം, കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഇവ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ മൺധൻ യോജന എന്നിവയ്ക്ക് കീഴിൽ എൻറോൾ ചെയ്യപ്പെട്ട ആളാകരുത്. പ്രസ്തുത വ്യക്തിക്ക് ആധാർ കാർഡും സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പറും ഉണ്ടായിരിക്കണം. ഗുണഭോക്താക്കൾ 60 വയസ്സ് തികയുന്നത് വരെ എല്ലാ മാസവും 55 രൂപ മുതൽ 200 രൂപ വരെ സംഭാവന നൽകണം. ഗുണഭോക്താക്കളുടെ പ്രായ സംഭാവന തുക വ്യത്യാസപ്പെടും. ഗുണഭോക്താക്കൾക്ക് 60 വയസ്സിനു ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭിക്കും. നിശ്ചിത പെൻഷൻ തുക എല്ലാ മാസവും ഗുണഭോക്താക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഗുണഭോക്താക്കളുടെ മരണശേഷം അവരുടെ പങ്കാളിക്ക് കുടുംബ പെൻഷനായി മുൻപ് കിട്ടിയിരുന്നതിൻ്റെ 50% പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അംഗപരിമിതനാവുകയും പ്രതിമാസ വിഹിതം തുടരാൻ കഴിയാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായ വിഹിതം അടച്ച് പദ്ധതി തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അംഗപരിമിതരായ വരിക്കാർക്ക് സംഭാവന നൽകാൻ കഴിയാത്തപ്പോൾ യോജനയിൽ നിന്ന് വേണമെങ്കിൽ പുറത്തു കടക്കാം. പെൻഷനിൽ നിന്ന് നേടിയ പലിശയോ സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കോ ഏതാണോ കൂടുതൽ അത് അവർക്ക് കിട്ടാൻ അർഹതയുണ്ട്. അവർ നിക്ഷേപിച്ച സംഭാവന തിരികെ സ്വീകരിച്ച് യോജനയിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാവുന്നതുമാണ്. ഇങ്ങനെ പ്രത്യേക സാഹചര്യങ്ങളിൽ യോജന ഉപേക്ഷിക്കേണ്ടി വരുന്നവർക്കും കരുതൽ നൽകുന്ന ഒരു പദ്ധതിയാണ് ഇത്. യോജനയിൽ ചേർന്ന 10 വർഷത്തിനുള്ളിൽ യോഗ്യരായ വരിക്കാർ PMLVMY നിന്ന് പുറത്തു കടക്കുകയാണെങ്കിൽ സംഭാവന ചെയ്ത തുക മാത്രമേ അവർക്ക് സേവിംഗ്സ് ബാങ്ക് പലിശ നിരക്കിനൊപ്പം തിരികെ ലഭിക്കൂ. യോഗ്യരായ വരിക്കാർ PMLVMYയിലേക്ക് പതിവായി സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും അവർ മരണപ്പെടുകയാണെങ്കിൽ പതിവ് സംഭാവനകൾ നൽകി യോജനയിൽ തുടരാൻ അവരുടെ പങ്കാളിക്ക് അർഹതയുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ മരണപ്പെട്ടാൽ പെൻഷൻ ഫണ്ട്

0: Speaking to media persons in Puducherry today, Dr. Murugan said simultaneous elections would help reduce expenditure and ensure more efficient utilization of manpower and resources. In cricket, Afghanistan were 17 for 2 in 3 overs against India in a rain-affected first one-day international of the three-match series in Dharamshala. The match was reduced to 25 overs per side. After relentless rains delayed the start, India won the toss and elected to field first. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 21 എ ബാച്ചിലെ 44 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 9 മാസത്തെ അടിസ്ഥാന പരിശീലനമാണ് ഇവർക്ക് നൽകിയത്. സജന യൂസഫ് നയിച്ച പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് എം ഷഫ്നയായിരുന്നു. ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP പുരസ്കാരം വിതരണം ചെയ്തു. മികച്ച ഇൻഡോർ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഫാത്തിമ ബിവിയാണ്. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി സജന യൂസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. വൈ മാജിദയാണ് മികച്ച ഷൂട്ടർ. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയുടെ അവസാനഘട്ട വിതരണ ചടങ്ങിൽ 20 മുച്ചക്ര വാഹനങ്ങളാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രൊജക്ടിന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യ നീതി ഓഫീസ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ആകെ 110 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഭാഗമായി 25-26 വർഷത്തിൽ വാഹനം വിതരണം നടത്താനായി. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽക്കുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരായ OJ ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റെൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലയിൽ ചാലക്കുടി താലൂക്കിൽ മഴക്കെടുതി മൂലം മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ 2 ക്യാമ്പുകൾ തുറന്നു. കാവനാട് ഗ്രാമമന്ദിരം, അവിട്ടപ്പള്ളി എന്നീ 2 ക്യാമ്പുകളിലായി 7 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാർക്കും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാനദണ്ഡങ്ങളിൽ വലിയ വീഴ്ചകൾ വരുത്തിയ 4 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകി. ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 15 സ്ഥാപനങ്ങൾക്ക് വീഴ്ചകൾ പരിഹരിക്കുന്നതിനായി റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നിരോധന കാലയളവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഒരു TV വേണമെന്ന രാമവർമ്മപുരം സർക്കാർ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി വൃദ്ധസദനം സന്ദർശിച്ച കളക്ടറോട് തങ്ങളുടെ ആഗ്രഹം അന്തേവാസികൾ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലവിലുണ്ടായിരുന്നതിനാൽ അന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചട്ടങ്ങൾ മാറിയതോടെ കളക്ടർ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. വൃദ്ധസദനത്തിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ TV കൈമാറി. അതിരപ്പള്ളിയിൽ വൈശേരി ഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുല്ലാർക്കാട്ട് മോഹനന്റെ വീട് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. പരേതന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി സമാശ്വസിപ്പിക്കുകയും 5 ലക്ഷം രൂപയുടെ ചെക്ക് അടിയന്തര ധനസഹായമായി കൈമാറുകയും ചെയ്തു. വന്യജീവി ആക്രമണത്താൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകി വരുന്ന നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വനം വകുപ്പിലെയും ഇതര വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിയോടൊപ്പം പങ്കെടുത്തു. യുവാക്കളിലും വിദ്യാർത്ഥികളിലുമുള്ള ലഹരി വ്യാപനം തടയുന്നതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എക്സൈസ് വകുപ്പിനെ ശാക്തീകരിക്കുമെന്ന് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു പറഞ്ഞു. തൃശൂർ എക്സൈസ്

0: അക്കാദമി പരേഡ് ഗ്രൌണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമഗ്രമായ മദ്യനയം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയതായി സർവീസിലേക്ക് പ്രവേശിക്കുന്ന കേഡറ്റുകൾ കർമ്മനിരതരും സത്യസന്ധരമാകേണ്ടതിനെക്കുറിച്ചും മന്ത്രി ഓർമ്മപ്പെടുത്തി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും. സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവായ ജയശ്രീയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പുകൾ. 7:35 യുവവാണിയിൽ മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് അവതരിപ്പിക്കുന്നു. 8:00 നാടകം അത് ഈ വീടല്ല, രചന വിപിൻ പി എസ് മലബാറി, സംവിധാനം ടി വി അശ്വതി. 8:40 ചലച്ചിത്രഗാനം, 9:30 ആരോഗ്യവാണിയിൽ രക്തദാനത്തിൻ്റെ പ്രാധാന്യവും ലോക രക്തദിനാചരണവും ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 NDA ഗവൺമെൻറ്റിൻ്റെ 12 വർഷങ്ങൾ പ്രത്യേക പരിപാടി. ഇനി ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ബിജോ പനച്ചിക്കൽ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ബാലാമണിയമ്മയുടെ ദീപാരാധന എന്ന കവിതയിൽ നിന്നും ആലാപനം, പാണപ്പുഴ പത്മനാഭ പണിക്കർ. തുടർന്ന് കേൾക്കാം പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം, വഴികൾ, യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യം പരിപാടിയിൽ ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽ ബോക്സ്, 7:55 ഇളയനില. 8:30 കഥാനേരം, പി വത്സലയുടെ വേനൽമഴ. 8:45 സുവർണമലരുകൾ. 9:00 റിയൽ FM പോഡ്കാസ്റ്റ്, PB സലീം IAS സംസാരിക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. നാളെ ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. 2:30 ഗസൽ. നാളെ വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 താളവാദ്യം, ശുഗപുരം രാധാകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഹിന്ദി ലെസൺ, ഡോക്ടർ ചന്ദ്ര മോഹൻ കെ അവതരിപ്പിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ വച്ച് നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. അറിയിപ്പുകൾ സമാപിച്ചു.

0: सह निरन्तरं स्वज्ञानं परिष्करणीयम्। अत्रावसरे रक्षामन्त्रिणा राष्ट्रिय रक्षा अकादम्यां प्रशिक्षिताः महिला छात्रसैनिकानां प्रथमगणः अपि वायुसेनायाम् औपचारिकरूपेण नियुक्तः। एताः महिलाः गतवर्षे NDA इत्यतः उत्तीर्णाः भूत्वा शाखा विशिष्ट प्रशिक्षणार्थं वायुसेना अकादम्यां प्रविष्टवत्यः। भारत अफगानिस्तान देशयोः मध्ये प्रथम एकदिवसीय क्रीडा धर्मशालायां प्रवर्तते। आदौ पणकं विजित्य भारतेन प्रथमं कन्दुकक्षेपणं स्वीकृतम्। अन्तिमवार्तालेखनसमयं यावत् अफगानिस्तानेन चतुःक्षेपचक्रेषु द्वयोः क्रीडकयोः हानौ चतुर्विंशति धावनाङ्काः रचिताः इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം, സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിങ്ങുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഉച്ചയോടെ കളക്ടറേറ്റിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വെച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
1: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും

0: ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി കെ ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് രണ്ട് കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ് നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി RRavikumar.
2: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീ സംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റൻ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേന വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി, ഇപ്പോൾ നല്ല വാർത്ത കേൾക്കാം.
2: നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വേനലവധിക്കാലം കഴിഞ്ഞ് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുത്തൻ യൂണിഫോമും ബാഗും കുടയും പുതിയ ക്ലാസ്സിലെ പുസ്തകങ്ങളുമൊക്കെയായി വിപണികളും ഇക്കാലയളവിൽ സജീവമായിരുന്നു. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കായി തികച്ചും വ്യത്യസ്തവും പരിസ്ഥിതി സൗഹൃദവുമായ നോട്ട്ബുക്കുകൾ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരം മുറിക്കാതെ പഴയ പേപ്പറുകൾ പൂർണ്ണമായും പുനരുപയോഗം ചെയ്ത് നിർമ്മിച്ച, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും ഒത്തിണങ്ങിയ ഈ പരിസ്ഥിതി സൗഹൃദ നോട്ട്ബുക്കുകൾ വിപണിയിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. സാധാരണ നോട്ട്ബുക്കുകളുടെ നിർമ്മാണവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ഈ പുത്തൻ പുസ്തകങ്ങളുടെ നിർമ്മാണത്തിനായി 50% ജല ഉപയോഗം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ പുറംതള്ളൽ 77% വരെ കുറച്ചാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനു പുറമെ കുട്ടികളുടെ ആരോഗ്യത്തിനും ഈ ബുക്കുകൾ മുൻഗണന നൽകുന്നു. മൊബൈൽ ഫോൺ സ്ക്രീനുകളിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നത് വഴി കുട്ടികളുടെ കണ്ണുകൾക്കുണ്ടാകുന്ന തളർച്ച ഒഴിവാക്കാൻ ക്രീം നിറത്തിലുള്ള പേജുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിപണിയിലെ മറ്റ് നോട്ട്ബുക്കുകളെ അപേക്ഷിച്ച് പരിസ്ഥിതി സൌഹൃദ നോട്ട്ബുക്കുകൾക്ക് വില വളരെ കുറവാണ് എന്നത് വിപണിയെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ കാവൽ നിന്ന് വിരമിച്ചതിനുശേഷം വിശ്രമജീവിതം നയിക്കുന്ന നാവികസേനയിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കുരുന്നുകളുടെ കളിചിരികളുടെ പുതിയ കാവലാളാവുകയാണ്. തിരുവനന്തപുരം പാങ്ങോട് കട്ടച്ചൽ റോഡിലുള്ള അങ്കണവാടിയിലെ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സഹായ പരിപാടി ഒരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റി. പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി അങ്കണവാടിയിലേക്കെത്തുന്ന കുരുന്നുകളുടെ കുഞ്ഞു തോളിലേറാൻ ഭംഗിയുള്ള ടോഡ്ലർ ബാഗുകൾ, കൂടെ അടിപൊളി വാട്ടർ ബോട്ടിലുകൾ, മഴക്കാലത്ത് ചൂടാൻ നല്ല വർണ്ണാഭമായ കുടകൾ, വരച്ചു പഠിക്കാൻ ക്രയോണുകളും കളറിംഗ് പുസ്തകങ്ങളും, പിന്നെ കഴിക്കാൻ ലഘുഭക്ഷണ പെട്ടികളും, ഇതെല്ലാം അടങ്ങിയ ഒരു കിടിലൻ വിദ്യാഭ്യാസ സ്റ്റാർട്ടർ കിറ്റാണ് അവർ കുട്ടികൾക്ക് സമ്മാനിച്ചത്. നേവൽ വെറ്ററൻസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ സ്വന്തം കൈയിൽ നിന്നും കണ്ടെത്തിയ തുകയുപയോഗിച്ചാണ് ഈ മനോഹരമായ സംരംഭം സാധ്യമാക്കിയത്. ഇതുകൊണ്ട് തീരുന്നില്ല ഇവരുടെ ഈ ഉദ്യമം. കേരളത്തിലുടനീളമുള്ള സ്കൂൾ കുട്ടികൾക്കും സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹത്തിലെ മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു സമൂഹ സമ്പർക്ക പരിപാടിക്കാണ് ഇവർ തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജ്യത്തിന് കാവൽ നിന്ന ആ കൈകൾ ഇനി നമ്മുടെ കുട്ടികൾക്ക് കരുതലായി മാറും. മാതൃകാപരമായ ഇത്തരം ഉദ്യമങ്ങൾ ഏവരുടെയും മനസ്സിൽ വെളിച്ചം നിറയ്ക്കട്ടെ. ഇന്ത്യൻ നേവൽ വെറ്ററൻസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ നല്ല വാർത്തയോട്.
3: ഇന്ത്യൻ നേവൽ സർവീസിൽ നിന്നും വിരമിച്ച പൂർവ്വ സൈനികരുടെ കൂട്ടായ്മയാണ് തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന 1200 അംഗങ്ങളുള്ള ഇന്ത്യൻ നേവൽ വെറ്ററൻ സൊസൈറ്റി. ഞങ്ങൾ ഓരോ വർഷവും സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും വിധം ചാരിറ്റി വർക്കുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം പാങ്ങോട് വേട്ടമുക്കിലുള്ള അംഗനവാടിയിൽ ഞങ്ങളുടെ സംഘടനയുടെ പ്രതിനിധികൾ അവിടെ ചെല്ലുകയും അവരായിട്ട് സംസാരിക്കുകയും എന്തൊക്കെയാണ് കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് അത് നമ്മൾക്ക് അവിടെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും സമൂഹത്തിന്റെ ആവശ്യകത അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അത് ഇനിയും നമ്മൾ തുടർന്നു കൊണ്ടുപോകും.

ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃക വീണ്ടെടുപ്പിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെതർലൻഡ്സ് സന്ദർശനം അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൈമാറിപ്പോയ ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്തെക്കുറിച്ചുള്ള അമൂല്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര പ്രധാനമായ ചെമ്പുതകടുകളാണ് ഡച്ച് സർക്കാർ ഇന്ത്യയ്ക്ക് ഔദ്യോഗികമായി തിരികെ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തുക്കൾ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട സമിതികളുടെ ഇടപെടലുകൾക്കും ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യങ്ങൾക്കും

0: ചോള രാജവംശത്തിലെ ചക്രവർത്തി രാജരാജ ചോളൻ ഒന്നാമന്റെ കാലത്തുള്ളതാണ് തമിഴ്, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ള ലിഖിതങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഈ ഫലകങ്ങൾ. കേരളീയർക്ക് പൊന്നിയൻ സെൽവൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും ഏറെ പരിചിതമായ ചോള ചരിത്ര പശ്ചാത്തലമുള്ള ഈ അപൂർവ രേഖകൾ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയതോടെ ഭാരതത്തിന്റെ നഷ്ടപ്പെട്ട ചരിത്ര സമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിൽ രാജ്യം മറ്റൊരു നിർണായക ചുവടുവയ്പ് കൂടി പൂർത്തിയാക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒന്നാണ് പാഴ്സലുകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത വസ്ത്രങ്ങളോ പ്രിയപ്പെട്ടവർ ദൂരെ നിന്ന് അയച്ചു തരുന്ന സമ്മാനങ്ങളോ അടിയന്തിരമായി കൈപ്പറ്റേണ്ട രേഖകളോ അങ്ങനെ എന്തുമാകട്ടെ, ഇന്ന് പാഴ്സലുകൾ വരാത്ത വീടുകൾ കുറവാണ്. എന്നാൽ ഇവ വീട്ടിലെത്താൻ ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് പലപ്പോഴും അല്പം മടുപ്പിക്കുന്ന കാര്യമാണ്. ഈ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് പാഴ്സലുകൾ അതിവേഗം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി കേരള പോസ്റ്റൽ സർക്കിൾ പുതുതായി ആരംഭിച്ച സേവനമാണ് പിക് പോസ്റ്റ് എക്സ്പ്രസ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകളിലാണ് ഈ അത്യാധുനിക പാഴ്സൽ ഡെലിവറി സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. തപാൽ വകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ വേഗതയേറിയതും ജനസൌഹൃദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടി. ഈ പദ്ധതി പ്രകാരം ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാഴ്സലുകൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ ലഭ്യമാകും. പോസ്റ്റ്മാന്റെ സേവനമില്ലാതെ നേരിട്ട് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് കൈപ്പറ്റുന്ന വിൻഡോ ഡെലിവറി രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. ഇതുവഴി പാഴ്സൽ വിതരണത്തിലെ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലേക്കും വരും ദിവസങ്ങളിൽ ഈ സേവനം വ്യാപിപ്പിക്കാനാണ് തപാൽ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ഓൺലൈൻ ഷോപ്പിംഗും പാഴ്സൽ കൈമാറ്റങ്ങളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയ പിക് പോസ്റ്റ് എക്സ്പ്രസ് പദ്ധതി പൊതുജനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. ഓരോ പുതിയ അധ്യയന വർഷവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. ചിലർക്ക് അത് പുതിയ യൂണിഫോമിന്റെ മണമാണെങ്കിൽ മറ്റു ചിലർക്ക് മഴ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം സ്കൂളിലേക്ക് പോയ ഓർമ്മകളായിരിക്കാം. എന്നാൽ എറണാകുളം കാലടി സ്വദേശിയായ ലാലുവിന് പുതിയ അധ്യയന വർഷമെന്നാൽ അത് പുതിയ പുസ്തകങ്ങളുടെ മണമാണ്. പുസ്തകങ്ങളോടുള്ള ഈ പ്രത്യേക ഇഷ്ടം ഇപ്പോൾ ഇദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കൊച്ചു സംരംഭത്തിലാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പുസ്തകങ്ങളും നോട്ടുബുക്കുകളും ഭംഗിയായി പൊതിഞ്ഞു നൽകുന്ന ഒരു സംരംഭമാണിത്. തുടക്കത്തിൽ സുഹൃത്തുക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായി സൌജന്യമായാണ് പുസ്തകങ്ങൾ പൊതിഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ സൌജന്യമായി ചെയ്യുന്നതിന് വേണ്ടത്ര മൂല്യം ലഭിക്കില്ല എന്ന തിരിച്ചറിവിലാണ് ഇതൊരു ചെറിയ സംരംഭമാക്കി മാറ്റാൻ തീരുമാനിച്ചത്. വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ഈ സേവനം നൽകിവരുന്നത്. ഓരോ വർഷവും പുസ്തകം പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളിലെ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡുകളും ഏറെ കൗതുകമുണർത്തുന്നവയാണ്. എന്നാൽ പുതിയ പുസ്തകങ്ങൾ തുറക്കുമ്പോഴുണ്ടാകുന്ന ആ മണമാണ് തന്നെ ഈ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലാലുവിന്റെ പക്ഷം. വ്യത്യസ്തവും കൗതുകകരവുമായ ഈ ആശയം ഓരോ അധ്യയന വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ സന്തോഷം നൽകുന്നതാണ്.
1: നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിലും ജൈവ വൈവിധ്യം ഉറപ്പാക്കുന്നതിലും കർഷകന്റെ പങ്കാളിത്തം വളരെ വലുതാണ്. അതിനായി ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും തനത് വിത്തനങ്ങളെ സംരക്ഷിക്കുകയുമാണ് കർഷകൻ ചെയ്യുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണവും കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന മീനങ്ങാടി സ്വദേശി ജയശ്രീയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇന്നലെ വയലും വീടും പരിപാടിയിൽ കേട്ടുവല്ലോ. ഇന്ന് ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ജൈവ കർഷക അവാർഡിന് അർഹയായിരുന്നല്ലോ, അപ്പൊ അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു?
1: പരിസ്ഥിതി രംഗത്ത് മെയിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സെന്റർ ഫോർ യൂത്ത് ഡെവലപ്മെന്റ്. അപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ എൻ്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തടയണ നിർമ്മിക്കലും വെള്ളം കെട്ടി നിർത്താനും പുതയിടാനും പിന്നെ വീട്ടിൽ ഇറിഗേഷൻ സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും അവാർഡ് വേണ്ടിയല്ല ഒന്നും ചെയ്ത്, ഈ വിളകൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷേ അവരുടെ ഒരു കമ്മിറ്റിയുടെ ടീം വന്ന് പരിശോധിച്ചു, അവരെ നോക്കുമ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമായിട്ട് അവർ കണ്ടെത്തിയുകൊണ്ട് അവരെ അവാർഡിനായിട്ട് പരിഗണിച്ചു.
0: ഓക്കെ, ഇപ്പം നമ്മളൊരു കൃഷി ചെയ്തു തുടങ്ങുമ്പോൾ ഇപ്പോൾ എത്രയോ കാലത്തെ കുഞ്ഞുനാള് മുതലേ ഉള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ ചേച്ചി ചേച്ചീൻ്റെതായ രീതിയിലുള്ള ഒരു കൃഷിരീതി അവലംബിച്ചിട്ടുണ്ടാവും അല്ലേ?
1: ഉണ്ട്.
0: അതൊന്ന് വിവരിക്കാമോ?
1: ഞാൻ കൃഷിയെ സമീപിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അതിൽ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എനിക്ക് നാടൻ വിത്തുകളാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്പോൾ പിന്നെ നാടൻ വിത്തുകൾ കിട്ടാൻ വളരെ കുറവാണ്, ഹൈബ്രിഡാണ് ഉള്ളത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് നാടൻ വിത്തുകളും കിട്ടുന്നുണ്ട്, തൈകളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ മുളപ്പിക്കുകയും നമ്മുടെ രീതിയിൽ വളർത്തുകയും ചെയ്യും. വളർത്തി വലുതാക്കി പന്തൽ ഇങ്ങനെയുള്ള എല്ലാം ജൈവ രീതി തന്നെ ചെയ്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
0: ഈ നാടൻ പശുക്കളും അക്കൂട്ടത്തിലുണ്ട് അല്ലേ?
1: കാസർഗോഡും കുള്ളരുണ്ട്, വെച്ചൂരുണ്ട്, സുഗന്ധിനിയുണ്ട്, പൊങ്ങന്നൂരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ വളർത്തുന്നുണ്ട്. അവര് ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്. ചാണകവും മൂത്രമൊക്കെ എടുത്ത് ഇതേപോലെയുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടുവരും.
0: അത് പാല് എന്ന് പറയുന്ന ഒരു വിപണനത്തിനായി?
1: ഇല്ല, പാല് കറക്കാറ് വളരെ അപൂർവമാണ്. പാല് കറക്കാൻ എനിക്ക് ഒട്ടും സമയവും കിട്ടാറില്ല. ഞാനത് അത്ര കെയർ ആക്കാറുള്ള എൻ്റെ പശുക്കളെയും കുട്ടികളെയും കണ്ടാലറിയാം, അവർ നല്ല കഴിച്ചു കൊടുത്തിരിക്കുക. കാരണം പാല് ഉടനെ അവർ കുടിക്കുകയും പിന്നെ ചാണകം ഇതൊക്കെ ഞാൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്, മൂത്രം എടുക്കുന്നുണ്ട്.
0: ഈ വെച്ചൂർ പശുവിന്റെ പാലും ഔഷധ മൂല്യമുള്ള പാലാണല്ലോ.
1: മൂത്രം അതെ, നല്ല വിലയുണ്ട്.
0: അത് കൊടുക്കുന്നുണ്ട്?
1: ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല. അത് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് തന്നെ എടുക്കും. എൻ്റെ ചാണകത്തിലേക്കാണ് കലരുന്നത്. ഇപ്പം അവിടെ കൃഷി ചെയ്തപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നുള്ളത് തന്നെയാണ് കൊണ്ടുപോയത്. കാരണം മറ്റേത് ഇടുന്നതിൻ്റെ അത് ഒരു കിലോ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അത്രയും ഒരു അര കിലോ പോലും ഇടേണ്ട, ഒരു കാൽ കിലോ ഇട്ടാൽ മതിയാവും. അത്രയും വ്യത്യാസമുണ്ട് അതിന്. കാരണം ഇതുങ്ങൾക്ക് നമുക്ക് തീറ്റ കൊടുക്കുന്ന മറ്റുള്ളവരെ പോലെ ബൾക്കായ സാധനങ്ങൾ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി കൊടുക്കുന്നില്ലല്ലോ.
0: ഇവയ്ക്ക് കുറച്ച് തീറ്റ മതിയെന്ന് തോന്നുന്നു.
1: തീറ്റ കുറവ് എന്നില്ല, അത്യാവശ്യം തീറ്റ അവർക്ക് വേണം. ഒരു ശരാശരി ഒരു 15-20 കിലോ അവർ കഴിക്കുന്നുണ്ട് ഒരു ദിവസം. പക്ഷെ അത് കൊടുക്കുന്നത് നമ്മളുടെ സ്ഥലത്തുള്ള ഈ കീടനാശിനികളും മറ്റൊന്നുള്ള കൂടുതൽ കലരാത്ത കാലി തീറ്റ പിണ്ണാക്ക് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന. അപ്പം ഞങ്ങളുടെ അടുത്ത് തെങ്ങുണ്ട്, തേങ്ങ ആട്ടുന്നുണ്ട്, അതിൻ്റെ പിണ്ണാക്ക് അവർക്ക് കൊടുക്കും, അത് കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള സ്ഥലം നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഗുണമേന്മ ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതും. ഇപ്പം ചാരമാണെങ്കിൽ നമ്മൾ ചാണകത്തിൻ്റെ കൂടെ കലർത്തിയാണ് ഉപയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഇതിൻ്റെ പുറമെ വലിയൊരു സംരംഭകം കൂടിയാണ്. വയനാട് ജില്ലയിലെ 160 ഐറ്റം സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തേനിൽ നിന്നും തേനിൻ്റെ മെഴുകിൽ നിന്നും ഉൾപ്പെടെ ഏകദേശം 110 ഐറ്റം ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്.
0: വരത
1: എത്തനിക് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. വരത എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാം. കേരളം മുഴുവൻ വിറ്റുപോകുന്നുണ്ട്, പൊതുമാർക്കറ്റിൽ അല്ല. അല്ലാതെ
0: ഈ തേനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങള്,
1: തേനിൽ നിന്ന് മൂല്യവർദ്ധിതം, മെഴുകിൽ നിന്നും മൂല്യവർദ്ധിതം, അത് രണ്ടിൽ നിന്ന്. തേനിൽ നിന്ന് 22 ബൈ പ്രൊഡക്റ്റുകൾ നമുക്ക് ചെയ്യുന്നുണ്ട്. മെഴുകിൽ നിന്ന് ഏകദേശം 12 ബൈ പ്രൊഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ചുണ്ട് പൊട്ടുക, കാല് വിണ്ടുകീറുക, വാദമുള്ളവർക്ക് ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നെ അതേപോലെ

0: ഹണികുള, നമ്മളിപ്പോൾ ഇവിടെ അണികുളയൊന്നും പൊതു മാർക്കറ്റിൽ വരാത്തതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണാവുന്ന എല്ലാ കുളകളും നിന്നു പോകും. ഒരു ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളുള്ള ഒരു ഉൽപ്പന്നമാണ് ഹണികുള. തേനുപോലെ ഡൈലൂട്ടായ ഒരു വസ്തു ലോകത്തിൽ വേറെ ഇല്ല, അമ്മേൻ്റെ മുലപ്പാൽ കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്.
1: അപ്പൊ അത്ര
0: പെട്ടത്, അത് എല്ലാവർക്കും അനുഭവസ്ഥരാണ് എല്ലാവരും. കാരണം അതുകൊണ്ടാണല്ലോ ഇപ്പൊ അലോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും യുനാനി ആണെങ്കിലും സിദ്ധ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അതിലെല്ലാത്തിലും തേൻ ചേർക്കണം എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടും. അപ്പൊ ആ ഒരു ഉൽപ്പന്നം വെച്ച് നമ്മൾ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വരതാന്നുള്ള ലെവലിലാണ് വിറ്റ് പോകുന്നത്.
1: ഇപ്പൊ കോള എന്ന് പറഞ്ഞു, ഹണികോള ഇതൊക്കെ ഒരു പ്രോസസ് വഴിയാണല്ലോ വരുന്നത്. അപ്പൊ ഇതിനുള്ള ഉപകരണങ്ങളും
0: അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്.
1: വീട്ടിലുണ്ട്, ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇതിന് വേണ്ടിയിട്ടുള്ളത്?
0: ഞാൻ തന്നെ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഒരിക്കൽ ആകാശവാണിയിലെ തേനിനെ കുറിച്ച് ഓട്ടികോർപ്പിന്റെ ബി സുനിൽ എന്ന് പറഞ്ഞ സാറ് റീജിയണൽ മാനേജറാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പർ ഇവിടുത്തെ ആകാശവാണി തന്നെ വിളിച്ചിട്ടാണ് നമ്പറൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. എന്റെ ഹസ്ബൻഡ് കൃഷ്ണനാണ്. കൃഷ്ണൻ തേനിന്റെ മേഖലയിൽ മൂപ്പർ എന്നെ കഴിഞ്ഞും കുറച്ചും കൂടി എക്സ്പെർട്ടാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഏകദേശം ഒരു 10, 400, 500 കോളൻ ഞങ്ങളെ സ്വന്തം തന്നെ സംരക്ഷിക്കുന്നുണ്ട്. തേനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം. അത് മനസ്സിലാക്കി വന്നതാണ്, നമ്മളുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കി വന്നതാണ്. അപ്പൊ അദ്ദേഹമാണ് ഞങ്ങളെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. സാർ തന്നെയാണ് അതിന്റെ ബാക്കി പ്രചോദനവും. കാരണം അവരുടെ ഓട്ടികോർപ്പിന്റെ കുറെ സ്റ്റാളുകളിലേക്കാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ പോകുന്നത്. ഇപ്പൊ കേരള അഗ്രോയുടെ കുറെ സ്റ്റാളുകളിലേക്കാണ് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നത് കൂടുതലും. പിന്നെ എന്നൂർ ഷോപ്പുണ്ട്, പിന്നെ ലക്കിടിയിൽ ഇപ്പം കൃഷി വകുപ്പിന്റെ ഇതിൽ കമ്പനിക്ക് ഷോപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം 12 ലക്ഷം രൂപയാണ് സർക്കാർ തന്നിരിക്കുന്നത്. അവിടെയും നമ്മൾ വരതയുടെ ഉൽപ്പന്നങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് തന്നെ ഒരു ബ്രാൻഡുണ്ട്, ഗ്രാമവിള. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ല. ഞാൻ G20 പങ്കെടുത്തിരുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടന്ന
1: G20.
0: ഞാനും ഞങ്ങളുടെ ടീമിലെ ഒരു 5 പേരും, എല്ലാ ചെലവും സർക്കാർ എടുത്തു. എന്റെ മോളുണ്ട്, അപ്പൊ അവള് വീട്ടിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ അവളെ ചെലവ് ഉൾപ്പെടെ സർക്കാർ എടുത്തിട്ടാണ് കൊണ്ടുപോയത്.
1: G20 എങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയത്?
0: G20 പങ്കെടുക്കാൻ കാരണം അത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പൊ അവരെ കമ്പനിയിൽ നന്നായി പ്രവർത്തിക്കുന്ന കമ്പനി തേന്റെ കമ്പനി ആയതുകൊണ്ടും ഞങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തൊക്കെ അവിടെയാണ്. ഗ്രാമവിള എന്നുള്ള പേരിലാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പം അതിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നാണ്.
1: അപ്പൊ അങ്ങനെ G20 അടക്കം നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം പച്ചക്കറികൾ നേരത്തെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിരുന്നു.
0: പാവയ്ക്ക് അതിന്റെ കൊണ്ടാട്ടം ചെയ്യുന്നുണ്ട് ഇപ്പോഴും മെയിൻ ആയിട്ട്. പിന്നെ അച്ചാറുകൾ നമ്മൾ അത്യാവശ്യം അച്ചാറുകളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ.
1: അച്ചാറുകളും ഈ
0: കൊണ്ടാട്ടമാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ഭാവിയിൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും.
1: ഒരു പാരമ്പര്യ കൃഷി രീതി പിന്തുടർന്നുകൊണ്ട് രണ്ടുകൂടെ, അതായത് പാരമ്പര്യം ഉണ്ട്, നമുക്ക് പുതിയതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അഡോപ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞു, അതും തൊണ്ടി പോലെയുള്ള നെല്ലിനങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ആ കൃഷി രീതിയെ കുറിച്ച്.
0: അത് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ വരുത എത്തനിക് പ്രൊഡക്റ്റ് എന്നുള്ള എന്റെ പേരിൽ. അപ്പൊ അത് നമ്മൾ ബ്രാൻഡ് ആയി ഇറക്കി കഴിഞ്ഞപ്പോൾ പൊതു മാർക്കറ്റിൽ കിട്ടില്ല. പക്ഷെ ഇപ്പം എന്നൂർ പോലുള്ള ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മളെ ലക്കിടി ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഹോർട്ടികോർപ്പിൻ്റെ, കേരള അഗ്രോയുടെ ഒക്കെ സ്റ്റാളുകളിൽ നമ്മളുടെ ഈ ഉൽപ്പന്നം കിട്ടും. അങ്ങനെ വാങ്ങിച്ച ആൾക്കാർക്ക് ഇപ്പം കേരളം മുഴുവനും കേരളത്തിന് പുറത്ത് കുറേ സ്ഥലത്ത്, ബാംഗ്ലൂരൊക്കെയുള്ള ചിലരും കുറേ സ്ഥലത്തുള്ള ആൾക്കാർക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ഇപ്പം ഈ തൊണ്ടി പോലുള്ള അരി കിട്ടിയേ പറ്റുള്ളൂ. അപ്പം 100% തവിട് കളയാത്ത അരി, 80% തവിട് കളയാത്ത അരി, അതിൻ്റെ പച്ചരി, അതൊക്കെ ആൾക്കാർക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്.
1: പക്ഷേ വിളവ് കുറവല്ലേ ശരിക്കും?
0: ആ മറ്റേതിന്റെ അത്ര വിളവ് കിട്ടില്ല. അതിപ്പോ എന്തൊക്കെ ശാല ചെയ്യുന്നുണ്ട്, എന്താ ശാലയ്ക്ക് മറ്റേതിന്റെ അത്രയും വിളവ് കിട്ടില്ല. മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ചാണ്. ആ പഴയ രീതിയല്ല, അപ്പം പണ്ട് എല്ലാവർക്കും തൊണ്ടി കിട്ടുമായിരുന്നു. ഇപ്പം ബാംഗ്ലൂർ ടൗണിലിരിക്കുന്ന ആൾക്ക് തൊണ്ടി അരിന്റെ കഞ്ഞി കുടിക്കണമെന്ന് വെച്ചാൽ നമ്മളെ പോലെയുള്ള ആരെങ്കിലൊക്കെ ആശ്രയിക്കണം. അപ്പം നമ്മൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. നല്ലത് മാത്രമല്ല, ഒരു പഴയ വിത്ത് തനതായിട്ട് നിലനിർത്താനും പറ്റും.
1: അപ്പൊ അങ്ങനെയാണ് നെൽകൃഷിയുടെ രീതി. അതോടൊപ്പം തേൻ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, അതും ഈ ആദിവാസി മേഖലയിലുള്ള ആൾക്കാരൊക്കെ ക്ലാസ് എടുത്ത്
0: ചെയ്യുന്നുണ്ട്. ആദിവാസി മേഖലയിൽ പ്രത്യേക പ്രൊജക്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിന് FCRA എന്ന് പറഞ്ഞൊരു ഫോറിൻ കോൺട്രിബ്യൂഷൻ മേടിക്കാനുള്ള ഇത് സെന്റർ ഫോർ യൂത്ത് ഡെവലപ്മെന്റ് FCRA ഉള്ളതാണ് നേരത്തെ. ആ ഫണ്ട് അവിടെ മലബാർ ചാരിറ്റീസ് എന്നൊക്കെ പറഞ്ഞ ഓർഗനൈസേഷൻസ് കേരളത്തിൽ നിന്ന് തന്നെ പോയ ആൾക്കാർ രൂപീകരിച്ച് അവർക്ക് ST വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അത് വരുമാന വർധന പദ്ധതി ആയിരിക്കണം. അതിപ്പോൾ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പരിശീലനങ്ങളും അതിനുശേഷം തേനീച്ച കോളനികളോ അനുബന്ധ ഉപകരണങ്ങളോ അവർക്ക് കൊടുക്കേണ്ടായി. ആ കൊറോണ സമയത്ത് ഏകദേശം നിലമ്പൂരുള്ള പണിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ 2500 കിലോ തേനാണ് എടുത്തത്. അതെടുത്തു കഴിഞ്ഞാൽ അവർ കൊറോണ സമയത്ത് വിറ്റുപോകാൻ ബുദ്ധിമുട്ടായി. കൃഷി വകുപ്പ് മന്ത്രി നമ്മൾ തന്നെ വിളിച്ച് അവിടെയുള്ള തേന് മൊത്തം ഓട്ടിക്കുറപ്പ് മുഖാന്തരം അധ്യയനം എടുപ്പിക്കുകയും അന്ന് ഓട്ടിക്കുറപ്പ് നൽകുന്ന വിലയിൽ ഇരട്ടിയായി 300 രൂപയ്ക്ക് അവർക്ക് കൊടുത്ത് അവരെ ആ കൊറോണ സമയത്ത് തന്നെ വലിയൊരു വരുമാന മാർഗ്ഗമാക്കി തീർക്കാൻ

0: കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊരു എടുത്തു പറഞ്ഞൊരു ഉദാഹരണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ മേഖലയിൽ. പിന്നെ ഞങ്ങൾ അതിനുശേഷം തുടർ പരിശീലനങ്ങൾ നമ്മൾ മറ്റ് സ്കീമുകളൊക്കെ ആയിട്ട് ക്ലബ് ചെയ്ത് അതിനോടനുബന്ധിച്ച് പരിശീലനങ്ങൾ കൊടുക്കും ഓൾറെഡി. കാരണം അതേപോലെ വൈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പലർക്കും പരിശീലനം കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ യൂണിറ്റുകൾ പലരും ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വൈ ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെന്തെങ്കിലും പോരാൻ വേണ്ടി ബാക്കി നമ്മൾ കണ്ടെത്തി നമ്മൾ ചെയ്ത് അവർക്കൊരു വരുമാനം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നു.
1: ഇപ്പം പല കൃഷിരീതികളെ കുറിച്ച് പറഞ്ഞു, പല കാര്യങ്ങൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന, കൗതുകം തോന്നുന്ന മറ്റൊന്നും കൂടി ഉണ്ട്, അതിൽ പൂച്ചെടികളുണ്ടെന്ന് പറഞ്ഞു ധാരാളം. അലങ്കാര സസ്യങ്ങളുടെ ഒരു
0: വരുമാനത്തിന് വേണ്ടി ഞാൻ അതിലും കൂടുതൽ ഫോക്സ് ചെയ്യുന്ന ഈ നമ്മുടെ പഴയ നാടൻ ചെടികൾ. ഇപ്പം ആൾക്കാർക്ക് അത് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം വയലിലോ എവിടെയെങ്കിലും ഒരു ചേമ്പോ തൈതോ കൊണ്ടുണ്ടെങ്കിൽ നഴ്സറി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അതിന് 250 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ടൗണിലുള്ള ആൾ കൊടുത്തു മേടിക്കും. സത്യത്തിൽ അത് നാടൻ പ്രദേശത്ത് ഇഷ്ടംപോലെ കാണുന്ന ഒരു ചെടിയാണ്, പക്ഷെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ പലതും നമുക്കറിയാം, നമ്മുടെ ചുറ്റിലുള്ള ഒന്നും ഔഷധം അല്ലാത്ത ഇല്ല. എല്ലാത്തിലും ഒരു ഔഷധ മൂല്യമുണ്ട്.
1: ഇപ്പം നമ്മൾ
0: അതുണ്ട്, നമ്മളിതൊക്കെ കുറേ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് അറിയാവുന്നവരെ വിളിച്ച് അവർ അതെന്താണ്, അതിനെന്താണ് ഉപയോഗം എന്നൊക്കെ ചോദിക്കും. അങ്ങനെ പഠിച്ചു വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താ, ഞങ്ങളുടെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പലതിലും ഈ ഔഷധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം മുളരി കൊടുത്തു, അല്ലെങ്കിൽ ഞവരരി കൊടുത്തു, അല്ലെങ്കിൽ നീലാവരിയുടെ പൊടി കൊടുത്തു, മുടി കറുപ്പിക്കാൻ വേണ്ടി അത് കൊടുത്തു. അതെങ്ങനെ ഉപയോഗിക്കേണ്ടത് ചോദിക്കുമ്പോൾ അതറിയണമെങ്കിൽ അതെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണം, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അറിയണം. അപ്പം ദന്തപാല, ദന്തപാലയിൽ നിന്ന് നമ്മൾ എണ്ണ എടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് നീലാവരി.
1: ത്വക്ക് രോഗങ്ങൾക്ക്
0: നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നീലാവരി അതേപോലെ ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറം ഒരു വയലറ്റ് നിറത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിക്കണം. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരാളെ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തുള്ള ഒരാൾ മുളരി വാങ്ങിച്ചോണ്ടു അവിടെ സ്റ്റാളിന്ന്. എന്നിട്ട് അവർ നമ്മളെ ഫോൺ നമ്പർ വെച്ച് വിളിക്കും, ഇതെന്താ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. അങ്ങനെ ഓരോ ഉൽപ്പന്നത്തെക്കുറിച്ചും ചോദിക്കും. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും.
1: നമ്മുടെ പ്രകൃതി തന്നെ ഒരു ഔഷധത്തോട്ടമാണ്. എന്നിരുന്നാൽ കൂടിയും കണ്ടുകൊണ്ടിരുന്ന പലതും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തങ്ങ കിഴങ്ങ്, നിലപ്പന, മുക്കുറ്റി, അങ്ങനെയുള്ള പലതും ഇന്ന് പരിചിതമല്ല. തന്നെയുമല്ല ഇതിൻ്റെയൊക്കെ ഔഷധ ഗുണങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഒരു കാര്യമാണ്.
0: പിന്നെ മുക്കുറ്റി ചെറിയൊരു ചെടിയാണ്, അതിൻ്റെയൊക്കെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വ്യാപകമായ ഉപയോഗം. ഇപ്പോൾ കരിനെച്ചി, വീട്ടിൽ വലിയ മരങ്ങളുണ്ട്, കുറേ പേര് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് അത് വന്ന് പറിക്കാൻ വരും. പിച്ചകം അതിൻ്റെ അല്ല, അതങ്ങനെ കുറേ. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള ചെടി മാത്രമല്ല, എനിക്ക് പഴയതിനോട് വളരെ താല്പര്യമാണ്. അപ്പോൾ
1: ഔഷധമൂല്യമുള്ള പലതും നമുക്ക്
0: അന്യമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു വരുന്നൊരു തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും, അതെ അന്ന് ഇന്നൊക്കെ ഉണ്ടായിരുന്നു എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പോലും നമുക്ക് കാണിച്ചു കൊടുക്കാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ മൂല്യം അവർക്കറിയില്ല.
1: സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട കുറച്ച് ഔഷധ സസ്യങ്ങൾ,
0: കരിനെച്ചി വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധമാണ്. കാരണം വലിയ സ്ഥലമൊന്നും വേണ്ട, വളരെ സ്ലോ ആയിട്ട് വലുതാവുന്ന ഒരു മരമാണ്. വാദം കൊല്ലി ഉപയോഗിക്കാം. വാദം കൊല്ലി ഒരു അത്യാവശ്യമുള്ള ചെടിയാണ്. പിന്നെ ഈ ഔഷധ സസ്യങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രത്യേക ഗുണം വെച്ചാൽ ഒന്നും സ്പീഡിൽ വളരുന്നില്ല, എല്ലാം വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ ഒരുപാട് സ്പേസ് വേണ്ടി വരുന്നില്ല. പിന്നെ വീട്ടിൻ്റെ സൈഡിൽ തുളസി, എത്രയോ ടൈപ്പിൽ തുളസി ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ വിക്സ് തുളസി വരുന്നുണ്ട്, അതിൻ്റെ ഇല കുറച്ച് കഴിഞ്ഞാൽ മണം വിക്സിൻ്റെ മണമാണ്. മധുര തുളസി ഉണ്ട്, ആ ഇല കടിച്ചു കഴിഞ്ഞാൽ മധുരമാണ്. വേപ്പ്, വേപ്പ് ഒരു അത്യാവശ്യ ചെടിയാണ്. ഇപ്പോൾ മലയിഞ്ചി, പശുക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ മലയിഞ്ചി അത്യാവശ്യമുണ്ട്. പശുവിനൊരു വയറുവേദനയാണെങ്കിൽ പോലും അത് കൊടുക്കാം. പിന്നെ ചുണങ്ങ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ബ്രഹ്മി, തിപ്പല്ലി, തിപ്പല്ലിയുടെ പൊടി തന്നെ ഉണ്ടാക്കി
1: കൊടുക്കും.
0: ആ പടത്തി പെടാം. വേണമെങ്കിൽ നമുക്ക് ചട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം രണ്ടു ചട്ടി വെച്ച് കഴിഞ്ഞാൽ അതിലും അത് നന്നായിട്ട് വളരുന്നുണ്ട്, അതിലും പടത്തി വിടാം. അങ്ങനെ കുറേ കുറേ ഔഷധ സസ്യങ്ങൾ. പിന്നെ ചെമ്പരത്തി, കഞ്ഞുണ്ണി, കഞ്ഞുണ്ണി വളരെ അപൂർവ വസ്തുവായിക്കൊണ്ടിരിക്കുക.
1: കൊയ്ത്ത് കഴിഞ്ഞാൽ പാടങ്ങളിൽ ഇഷ്ടംപോലെ
0: ഇല്ല,
1: പക്ഷേ മരുന്നടി നോക്കിയാൽ
0: മരുന്നടിച്ചത് വംശനാശ ഭീഷണിയിലാണ്. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ വേണമെന്ന് ചോദിച്ചാൽ 2 കിലോ വേണമെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം ഞാൻ അത് മാത്രമായിട്ട് ട്രെയിലൊക്കെ വളർത്തി നല്ല പച്ച പിന്നെ തുട്ടത്ത് തഴുത്ത് വളർന്നു കഴിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഇതിനോടൊരു മനസ്സ് വേണം, അതാണ് പറയാനുള്ള ആവശ്യം. പക്ഷേ പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയില്ല. ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടും വേറെ കുറേ ക്ലാസ് എടുക്കുന്നുണ്ടും. ചെറിയ മക്കൾക്ക് പരിസ്ഥിതി ദിനത്തിന് വിളിച്ചപ്പോൾ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പം കുട്ടികളെ ചോദിച്ചു പശുവിൻ്റെ കാര്യം പറഞ്ഞു, പാലെവിടുന്ന് കിട്ടുക, അത് രാവിലെ കടയിൽ പോയി വാങ്ങിക്കും. അവർക്കറിയാം, അവർ പശു ഉണ്ടോയെന്നോ അത് എങ്ങനെയാണെന്നോ അവർക്കറിയില്ല. പനോരം കഴിഞ്ഞാൽ വലിയ വിശാലമായൊരു വയലാണ്, അവിടെ ഇങ്ങനെ ഞാറ് പിടികൾ ഇങ്ങനെ നടാൻ വേണ്ടി ഇട്ട് വെക്കുമല്ലോ. അപ്പം എൻ്റെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നത്, അപ്പം ഈ കുട്ടി ചോദിക്കുകയാണ്, അമ്മ ഇതെന്തിനാണ് ഈ ചൂല് വയലില്. കുട്ടിയുടെ വിചാരി ഇതൊക്കെ ചൂലാതാണ്. അവൾക്കത് ഞാറാണ്, ഞാറ്റുപൊടി ഉണ്ടാ, ഞാറ്റുപൊടി കണ്ട് അറിയാനുള്ള ആ അറിവ് അവൾക്കില്ല. അതവളെ കുറ്റമല്ല. ഇപ്പം തൊട്ടാവാടി, തൊട്ടാർവാടി ഒരു വലിയ ഔഷധമാണ്. അപ്പോൾ ഉപയോഗമില്ലാത്ത ഒന്നും നമ്മളെ ചുറ്റിലും ഇല്ല, പക്ഷെ നമ്മൾ കണ്ടെത്തുന്നില്ല. അല്ലെങ്കിൽ

0: നമുക്ക് അതിനോടുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അറിയാനുള്ള മനസ്സില്ലായ്മ അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും പുറകെ പോകുന്നു. ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും.
1: നമ്മുടെ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭൂമിയുടെ പച്ചപ്പ് നിലനിർത്താൻ, അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ചേച്ചിയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ധാരാളം തൈകളും സസ്യങ്ങളും ഞങ്ങൾ തന്നെ മുള ഉൾപ്പെടെയുള്ള നഴ്സറികൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ ഞങ്ങളിപ്പം തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി കഴിഞ്ഞ വർഷം ബാണാസുര മല ആ പ്രദേശങ്ങളിൽ കാട്ടുതീ ധാരാളമായി പടർന്നിരുന്നു. അവിടെ ഒരുപാട് സസ്യജാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ഒരു തൈയെങ്കിലും ഒരാൾ വെക്കുക അല്ലെങ്കിൽ ഒരു കുടുംബം വെച്ച് അതിനെ സംരക്ഷിക്കുക. പരിസ്ഥിതി ദിനത്തിനൊക്കെ എല്ലാവരും ധാരാളം തൈകൾ വെക്കുന്നുണ്ട്, പക്ഷെ അതിനെന്ത് സംഭവിച്ചു എന്ന് ആരും നോക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഒരു തൈ നിലനിർത്തുക. പൊതുവായ സ്ഥലങ്ങളിലാണെങ്കിലും ഒരു ആല് നട്ടാൽ തന്നെ അവിടെ വലിയൊരു ഗുണമാണ്. അപ്പോൾ നമ്മൾ തരിശായി കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും നട്ടുപിടിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാട്, തൈകൾ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. മറ്റിടപെടലില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ധാരാളം തൈകൾ നട്ടുപിടിപ്പിക്കാം. നഴ്സറി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ബത്തേരിയിൽ നമ്മുടെ കമ്പനിയുടെ കീഴിലൊരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഏകദേശം 45 ഔഷധ സസ്യങ്ങൾ നമ്മളിപ്പോൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വലിയ വിലയൊന്നുമില്ല.
1: ചെറിയ
0: ബത്തേരി അമ്മായിപ്പാലം, അവിടെ പൂച്ചെടികളും മറ്റ് ഫലവർഗ്ഗങ്ങളും പിന്നെ കാർഷിക തൈകളൊക്കെ ഉള്ളതിനോടൊപ്പം അതിലും അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഔഷധ സസ്യങ്ങൾ വെച്ചിരിക്കുന്നത്. അത് വെക്കാനുള്ള പ്രധാന കാരണം താല്പര്യമുള്ള കുറേ പേരുണ്ട്, പക്ഷെ അവർക്ക് എവിടെ നിന്ന് തൈ കിട്ടുന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മൾ കണ്ടെത്തി അത് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്കൊരു ഗുണമാണ്. കാരണം ഒരാൾ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ അത് അയാൾക്ക് മാത്രമല്ല ഗുണം, നാളെ ഭൂമിക്ക് വലിയ ഗുണമാണ്, വരും തലമുറയ്ക്ക് വലിയ ഗുണമാണ്, അതിലേറെ ഗുണമാണ്. ആ സസ്യം നിലനിർത്തേണ്ടത് ആവശ്യം നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ഭൂമിയിലുള്ളത് എല്ലാം വെട്ടി നശിപ്പിക്കാൻ മാത്രമല്ലല്ലോ, നമുക്ക് വെട്ടി നശിപ്പിക്കാൻ കഴിയും. ഒരു ചെടിയെങ്കിലും നമുക്ക് വലുതായി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതല്ലേ പ്രകൃതിയോട് ചെയ്യേണ്ട ഏറ്റവും വലിയ നല്ല കാര്യം.
1: അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിയിലെ നീരുറവകളെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്,
0: അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എനിക്ക് പറയാനുള്ള, ഞാനിപ്പോൾ താമസിക്കുന്ന പനങ്ങണ്ടി വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വലിയൊരു കുളമുണ്ട്. ഏകദേശം 3.25 ഏക്കറോളം വരും ആ കുളം. പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ അതുള്ളത്. അപ്പോൾ അത് കുറച്ച് ഭാഗമൊക്കെ സിമെൻ്റ് ഇട്ട് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കമ്മിറ്റിയെ കൂടുമ്പോൾ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ബാക്കി സിമെൻ്റ് ഇട്ട് കെട്ടണ്ട. കൈത ഉൾപ്പെടെയുള്ള ഒരുപാട് ചെടികൾ, ആ മഞ്ഞപ്പൂ വിരിയുന്ന ചെടി,
1: അതെ
0: പക്ഷെ അതിൻ്റെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും.
1: അതെ
0: അത് എവിടെ വെള്ളം ശുദ്ധീകരിക്കും, അതുള്ള സ്ഥലങ്ങളിൽ വെള്ളം നന്നായിട്ട് ശുദ്ധീകരിക്കപ്പെടും. വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന പല മരങ്ങളും നമ്മൾ ഈ പുഴയോരങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. പണ്ട് ഈ പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഇങ്ങനെ പുഴയോരങ്ങളിലും ഫോറസ്റ്റിൽ ഇഷ്ടംപോലെ സഞ്ചരിക്കുമായിരുന്നു. അന്ന് ഈ ഫോറസ്റ്റുകാരോടൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നട്ടു വളർത്തുകയാണെങ്കിൽ അവിടെ സസ്യം വളരും. ഒരുപാട് ജീവജാലങ്ങൾക്ക് അതൊരു ആവാസ കേന്ദ്രമാണ്. പിന്നെ അതേപോലെ ആ നീരുറവ, ഇപ്പം ഞങ്ങളുടെ ആ കുളത്തിൽ വന്നു നോക്കിയാൽ എല്ലായിടത്തും വെള്ളം പറ്റിയെന്ന് പറഞ്ഞാൽ ആ കുളത്തിൽ നിന്നാണ് എൻ്റെ വീട്ടിലേക്ക് ഉൾപ്പെടെ തോട്ടത്തിൽ ഉൾപ്പെടെ വെള്ളമടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 2 ആളുപൊക്കത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട്. നിറയെ ആമ്പലാണ്, വലിയ ആമ്പലുകൾ, 6 ടൈപ്പ് ആമ്പലുകൾ വിരിഞ്ഞ് നിറഞ്ഞു വിരിഞ്ഞേക്കും. ഈ സൈഡിൽ ഈ മരങ്ങളും ഈ ചെടികളും ഒക്കെ നിരയായി നിൽക്കുന്നുണ്ട്. കൈതയുണ്ട്. പണ്ട് കൈത ഒരുപാട് ഉപയോഗത്തിനെടുത്തിരുന്നു. ആ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും വെള്ളം സ്റ്റോർ ചെയ്യുന്നതിലും അത് ക്ലീൻ ചെയ്യുന്നതിലും കൈത വഹിക്കുന്ന പങ്ക് അപാരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീരുറവുകൾ സംരക്ഷിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതൊന്നും നമ്മൾ നശിപ്പിക്കരുത്, പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം അത് വറ്റിപ്പോകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നീരുറവ് സംരക്ഷിക്കണമെങ്കിൽ അവിടെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, വെള്ളം വരുന്ന വഴി നമ്മൾ അതും കൂടെ നോക്കണം. വെള്ളം വേറെ എവിടെയെങ്കിലും ഇപ്പോൾ വാഴ നട്ടു, വലിയ ചാലുകൾ ഉണ്ടാക്കി, ധാരാളം വെള്ളം ഒഴുകി പോകുന്നു, ഒന്നും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ച് വാഴ നടണ്ടെന്ന് കർഷകൻ തിരിച്ചു ചോദിച്ചാൽ നമുക്കതിന് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു മാനുഷിക പരിഗണന വെച്ച് പ്രകൃതിയോട് സ്നേഹം കാണിച്ച് അത് സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മളെ മനസ്സിൽ തന്നെയുണ്ട്. പഴയ തലമുറക്കാരെ ഇതാരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല അവർ ചെയ്തിരുന്നത്. അവർ ചെയ്തതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചു വരുന്നത് നന്നായിട്ട്. അതിന് അത് നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത, ശുദ്ധമായൊരു വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ അതില്ലാതാക്കാൻ നമ്മൾ നീരുറവുകളെ സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിലും അമിത പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തേനീച്ചകളെ സംരക്ഷിക്കുക. കാരണം ഇന്ന് ലോകത്ത് പരാഗണം നടത്തുന്നതിൽ 80% പങ്കുവഹിക്കുന്ന തേനീച്ചകളാണ്. തേനീച്ചകൾ പങ്കുവഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിസ്ഥിതി ഇതേ നിലയ്ക്ക് നിലനിർത്തപ്പെടുന്നത്. 80% അവരുടെ പങ്ക്, 20% മറ്റ് ജീവജാലങ്ങൾ ചെയ്യുന്നുള്ളൂ. പിന്നെ വളരെ അപൂർവമായിട്ട് പ്രകൃതിയുടെ സ്വന്തം കഴിവിൽ ഇപ്പം ചില കാര്യങ്ങളൊക്കെ വാനിലയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ വരുമായിരിക്കും. കാറ്റ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പക്ഷെ ഏറ്റവും കൂടുതൽ പരാഗണം ചെയ്യുന്നത് തേനീച്ചകളാണ്. നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പഴയ പോലെയല്ല, ആൾക്കാർ ഈ തേനീച്ചവളത്തെ രംഗത്തേക്ക് വളരെ സജീവമായിട്ട് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അവരുടേതായ ചില താല്പര്യങ്ങളാണ്. ഇപ്പോൾ അവരെ കാപ്പിത്തോട്ടങ്ങളിൽ കായ് കുറയുന്നു, തേനീച്ചകൾ വെച്ച് പരാഗണം കൂട്ടാം, എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ തേനീച്ചകൾക്ക് ആരെ അതിർത്തിയും മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിവിടെ പെട്ടി വെച്ചാൽ അവർ 2 കിലോമീറ്റർ ചുറ്റുള്ളവരെല്ലായിടത്തും പറക്കും. അവിടെയുള്ള പരാഗണം

0: അവർ നടത്തും, അത് ആരും തോട്ടം അവർ നോക്കുന്നില്ല. അതുകൊണ്ട് അത് വെക്കാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് തേനീച്ചകൾ വലിയ പങ്കാണ് അവർ വഹിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടുപിടുത്ത പ്രകാരം തേനീച്ചകളില്ല എങ്കിൽ 4 വർഷം മാത്രമേ ഈ ഭൂമുഖത്ത് ജീവൻ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യനുണ്ടാവുക എന്നല്ല, മനുഷ്യൻ അതേ ചത്തവും ബാക്കിയുള്ളതൊക്കെ തുടരെ മരിച്ച് ഭൂമി മരുഭൂമിയായി തീരും, കാരണം തേനീച്ചകളില്ല എങ്കിൽ. അതുകൊണ്ട് പരിസ്ഥിതി ദിനാചരണം എന്ത് ദിനം വന്നാലും നമ്മൾ അതിൽ മെയിൻ പ്രാധാന്യം കൊടുക്കേണ്ടത് തേനീച്ചകൾക്കാണെന്ന് എനിക്കൊരു ചെറിയൊരു എളിയൊരു അഭിപ്രായമുണ്ട്.
1: നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളുടെ ഉപഭോഗം
0: കൂടുതലാവുന്നു.
1: പൂർണ്ണമായി നശിപ്പിക്കാതെ നമുക്ക് അതിനെ മിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും.
0: അതാണ് ഗാന്ധിജി പറഞ്ഞത്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് എടുത്തോളൂ, അതിനു കൂടുതൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ആക്രാന്തം കാണിക്കുകയാണ് പലപ്പോഴും. ഇപ്പം നമുക്കറിയാം മരങ്ങൾ, നമ്മളെല്ലാവരും പറയും മരങ്ങൾ വെട്ടിക്കളയാൻ പാടില്ല. മരങ്ങളുടെ ഗുണങ്ങൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും അറിയാം. ഓക്സിജൻ്റെ ഉൾപ്പെടെ കാർബൺ ഡയോക്സൈഡിൻ്റെ നിർഗമനം കുറയ്ക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയാം. അതേപോലെ ചൂട് ക്രമീകരിക്കും. നമുക്കറിയാം ടൗണിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മളെ നാട്ടും പ്രദേശം വന്നു കഴിഞ്ഞാൽ ആ കാലാവസ്ഥയിലുണ്ടായ മാറ്റം നമുക്ക് നന്നായിട്ട് പ്രകടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ ധാരാളം മരങ്ങളുണ്ട്. ആ മരങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളതാണ്. പക്ഷേ ഇന്നിപ്പോൾ മരത്തിന് വിലയില്ല, എല്ലാ ഫർണിച്ചറും മറ്റു സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള സാധാരണ മരങ്ങൾ വലുതാവാൻ വിടാതെ എല്ലാം കട്ടിങ്സായി പോവുകയാണ്. ഇപ്പോഴത്തെ തോട്ടങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പണ്ടത്തെ ഒരു പഴയ തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ താനി പിന്നെ വെണ്ടയ്ക്ക് ഉൾപ്പെടെയുള്ള പഴയ മരങ്ങൾ ധാരാളമായി പൂത്ത് കിടന്ന ഒരു തോട്ടമായി നമുക്ക് തോന്നും. ഇന്ന് നമുക്ക് തോട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാരണം മരങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. കാപ്പിക്ക് വില കൂടിയുണ്ട്, കാപ്പിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതിൽ മരങ്ങളെല്ലാം വെട്ടി ചോലയൊക്കെ മാറ്റുന്നു എന്നുള്ളത് പറയുമെങ്കിലും ചെറിയ ചെറിയ മരങ്ങൾ ഉൾപ്പെടെ എല്ലാം വെട്ടി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ശരിയാ, അത്യാവശ്യം കർഷകന് പൈസ വേണം, പൈസ വേണ്ടത് കൊണ്ടാണ് വെട്ടുന്നത്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വെട്ടുന്നതൊക്കെ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഒരു മരം വെട്ടുമ്പോൾ ഒരു രണ്ട് മരങ്ങളും നടാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കണം.
1: പരിസ്ഥിതി പ്രവർത്തനം, ജൈവ കൃഷി രീതികൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ചേച്ചി സംസാരിച്ചു. ഇനി കുടുംബത്തെക്കുറിച്ച് കൂടെ പറയൂ.
0: ഹസ്ബൻഡും മോളും ഉണ്ട്. മോള് 9ാം ക്ലാസ് പഠിക്കുന്നു. അവള് നല്ല ഡാൻസറാണ്, ക്ലാസിക്കല്. ഫുട്ബോളിന്റെ ജില്ലാ ടീം അംഗമാണ്. കൃഷിയോട് താല്പര്യമില്ല, എന്റെ നേരെ എതിരാണ്. അതിൽ മാത്രം എനിക്ക് വിഷമമുണ്ട്. അമ്മ എൻ്റെ സെറ്റ് കൊണ്ടുപിടിച്ച് ഞാൻ കുഞ്ഞുനാള് മുതലെല്ലാം ശീലിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇവരൊന്നും അങ്ങനെയല്ല. ഒന്ന്, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടില്ല, അവരെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരു മൊബൈലും ഒരു വിരലും മതി ഇപ്പോൾ അവർക്ക്. പിന്നെ പട്ടികളുണ്ട്, പൂച്ചകളുണ്ട്, കോഴികളുണ്ട്. പിന്നെ ഒരുപാട് ഒരു 100-200 ഐറ്റം പക്ഷികൾ രാവിലെ വരും. അവർക്ക് ഭക്ഷണം വേണം. അല്ല അല്ല, അവർ വരുന്നതാണ്. പന്നിപ്പുള്ള്, അങ്ങാടിക്കുരുവികള്, വാലുകുലി, മണ്ണാത്തിപ്പുള്ള്, പിന്നെ ആ പശുവിൻ്റെയൊക്കെ പുറത്തിരിക്കുന്ന കുറേ ചങ്ങാരികളില്ലേ, അവർ, കാക്ക, ചെമ്പോത്ത്, അവരെല്ലാവരും വരും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുക്കും.
1: കൃഷിയെക്കുറിച്ച് സംസാരിച്ചു, ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു, അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ.
0: ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞില്ല, സാമൂഹ്യ സേവന രംഗത്ത് രാഷ്ട്രപതി അവാർഡ് ആദരിച്ചാണ്. ജില്ലാ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്.
1: ഏത് വർഷമായിരുന്നു?
0: 2010.
1: അത് ശരി. അത് ഈ ട്രൈബൽ മേഖലയിൽ പ്രവർത്തിച്ച
0: എല്ലാ പ്രവർത്തനവും ഉൾപ്പെടുത്തി. മെയിനായിട്ട് സ്ത്രീ ശക്തിയാണ്. അന്ന് 402 സ്വാശ്രയ ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. നമ്മുടെ സ്വാശ്രയ സംഘങ്ങളുടെയൊക്കെ മികച്ച പ്രവർത്തനമാണ് കുടുംബശ്രീ സർക്കാർ ഏറ്റെടുത്തത്. പണ്ടത്തെ വയനാട്ടിലെ ഈ പുല്ല് മെഞ്ഞ വീടിനല്ലോ മുളയൊക്കെ വെച്ചിട്ടില്ല, അതിൻ്റെ നമ്മൾ പഠനം നടത്തിയതാണ്. അത് നമ്മൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുത്തതാണ്. ആ അത് വെച്ചുകൊണ്ടാണ് എന്നൂരിലവർ ചെയ്തത്. എന്താ വെച്ചാൽ ഏറ്റവും നല്ല പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ പഞ്ചായത്തുകളും തോറുള്ള ജാഗ്രതാ സമിതിയുടെ തുടക്കം നമ്മളാണ് കുറിച്ചത്. അന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് 3 പഞ്ചായത്ത് എടുത്തുള്ളൂ. 1 മീനങ്ങാടി എടുത്തത്. മീനങ്ങാടി ഞങ്ങളാണ് ചെയ്തത്. CVD എന്നാണ് സെൻറ്റർ ഫോർ യൂത്ത് ഡെവലപ്മെൻറ്റ് ചുരുക്കം അറിയപ്പെടുന്നത്. ഞങ്ങളാണ് അതിൻ്റെ ബൈലോ ഉൾപ്പെടെ എല്ലാം ശരിയാക്കിയിരിക്കുന്നത്. പിന്നെ നട്ട മരങ്ങൾക്കും വെച്ച തൈകൾക്കും ഒന്നും കണക്കില്ല. പിന്നെ നേഴ്സറികൾ സ്വന്തമായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പം മീൻകുളം ഉൾപ്പെടെ ഉണ്ട് നമുക്ക്. ബത്തേരിയിൽ അമ്മായി പോലത്തെ മീൻകുളം ഉണ്ട് കമ്പനിയുടെ.
1: ചുള്ളിയോടേക്ക് പോകുന്ന വഴി അവിടെയായിട്ടാണോ?
0: ആ, ചുള്ളിയോടേക്ക് പോകുന്ന വഴിക്ക്.
1: ഈ എല്ലാ പ്രവർത്തനങ്ങളെയും കണക്കാക്കിക്കൊണ്ട് ധാരാളം അംഗീകാരങ്ങൾ തേടി വന്നിട്ടുണ്ട്.
0: സെന്റർ ഫോർ യൂത്ത് ഡെവലപ്മെന്റ്, ജില്ലാ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് മെയിനായിട്ട് കിട്ടുന്നത്. നാഷണൽ അവാർഡ് കിട്ടിയാൽ തന്നെ ഏകദേശം എല്ലാം ആയി. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ത്യയിൽ എവിടെയും ദേശീയ യുവജന ദിനം വരുമല്ലോ, ആ പരിപാടി വരുമ്പം 12 എവിടെ വേണമെങ്കിൽ നമുക്ക് പങ്കെടുക്കാം. പക്ഷേ ഇപ്പോൾ യൂത്തിന് 29 കണക്കുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ യൂത്തിനെ വിടും. ഏതെങ്കിലും യൂത്തിനാണ് നമ്മളുടെ കെയർ ഓഫ് 2 വിടും. അവിടെങ്ങളിൽ നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വരുമാനം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ അതൊരു വലിയ ദേശീയ അംഗീകാരമാണ്. കാരണം നമുക്ക് മറ്റുള്ളവർക്കൊന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ അതിശയപ്പെടും. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അലോചിക്കുന്നുണ്ട്, വയനാട്ടിലെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നോക്കിയാൽ പോലും നമ്മളെ പേരുണ്ട്, കാരണം FCRA ഉൾപ്പെടെ ഉള്ളതുകൊണ്ടും. ഒരു സംരംഭിക്കാവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ഒരുപാട് റിസ്ക് ഉണ്ട് അതിൻ്റെ ബാക്കിൽ. അതിന് ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ടുണ്ട്. മൂപ്പര് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്.
1: ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ആർക്കെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ, ഈ വരദ എന്ന് പറയുന്ന പ്രോഡക്ട്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ വേണമെങ്കിൽ, ചെടി തൈകൾ വേണമെങ്കിൽ, അത് ഏതിനും ആകട്ടെ, ഔഷധ സസ്യമാകാം അല്ലാത്തതാവട്ടെ, എന്ത് വേണമെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഫോൺ നമ്പർ ഒന്ന്

0: അറിയാമോ?
1: പറയാം. 95 26 22 97 50.
0: ഒന്നുകൂടെ പറഞ്ഞോളൂ.
1: 95 26 22 97 50.
0: സംസാരിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒന്നുമല്ല എന്ന് മനസ്സിലായി. നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് അറിവുകളാണ് ഇന്ന് പകർന്നു കൊടുത്തത്. വയനാട്ടിൽ നിന്നും ഒരു വനിതയ്ക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മിൽ പലർക്കും എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും? അപ്പോൾ ഒരു മാതൃകയാണ്, എന്ത് നന്മകളുണ്ടാവട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.
2: സസ്യവൈവിധ്യം മുതൽ സമൃദ്ധമായ വിപണി വരെ മികച്ച ജൈവ കർഷക അവാർഡ് ജേതാവും സമ്മിശ്ര കർഷകയുമായ വയനാട് മീനങ്ങാടി സ്വദേശി ജയശ്രീ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.

വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ മാളിക പണിയുന്നവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ഈണമിട്ട് ആലപിച്ച ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി.

കർക്കിടകത്തിലെ പമ്പയാറും എന്റെ കാത്ത കറുമ്പിയും ഒന്നുപോലെ കർക്കിടകത്തിൽ.

0: തന്നി കുളപ്പാല പാൽ കുടവും എന്റെ കള്ളിയുടെ മോഹവും ഒന്നുപോലെ. തന്നി കുളപ്പാല പാൽ കുടവും എന്റെ കള്ളിയുടെ മോഹവും ഒന്നുപോലെ.
1: ഈ കഥ

0: ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ആകാശവാണി കോഴിക്കോട്. ഇന്ന് കമ്പോള വില നിലവാരം ലഭ്യമല്ല. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തു. മലപ്പുറം മഞ്ചേരിയിൽ 9 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക ഇടങ്ങളിലും മഴയോ ഇടിമിന്നലോ ഉണ്ടാകാൻ സാധ്യത. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ ഉപരിതല കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിച്ചു. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മാളികപ്പുറം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, തീർത്ഥ സുഭാഷ്, വൈഗ എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം രഞ്ജിൻ രാജ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. ഫ്രാൻസുമായുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലും സ്ലോവാക്കിയയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമാകുമെന്ന് പര്യടനത്തിന് പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി അറിയിച്ചു. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. മികച്ച ഇന്നൊവേഷൻ സ്റ്റാർട്ടപ്പുകൾ പങ്കെടുക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പരിപാടി ഇരുവരും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. പര്യടനത്തിന്റെ 2 സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി ഈ മാസം 16-17 ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 18 പരി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മാറുന്ന ആഗോള സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കാനും ഭാവി വെല്ലുവിളികളെ നേരിടാനും സൈന്യം സജ്ജമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സൈനിക ദൌത്യങ്ങളുടെ വിജയവും സൈനികരുടെ ക്ഷേമവും ഒരുപോലെ പ്രധാനമാണെന്നും ഇവ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുന്നത് സേനയുടെ പോരാട്ട വീര്യവും വർദ്ധിപ്പിക്കുമെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി.
1: In an era of rapidly changing security challenges, technological advances and complex global environments, the Indian Army must remain adaptive and future ready. By balancing operational effectiveness with the well-being of your soldiers, you will build trust and strengthen the fighting capability of the units you will lead.
0: ഇത്തവണ ആദ്യമായി പുരുഷ കേഡറ്റുകൾക്കൊപ്പം വനിതാ കേഡറ്റുകൾ മാർച്ച് ചെയ്ത പരേഡിൽ രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിച്ചു. 500 കേഡറ്റുകളാണ് സൈനിക ഉദ്യോഗസ്ഥരായി ഇന്ന് ചുമതലയേറ്റത്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30 ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹട്ടിൽ AN-32 സൈനിക വിമാനം തകർന്നു വീണ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഈ സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം രേഖപ്പെടുത്തി. വ്യോമസേനാ ഉദ്യോഗസ്ഥരുടെ ധൈര്യവും രാഷ്ട്രസേവനവും എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. ആഗോളതലത്തിൽ സൈനിക ശേഷിയെ നിർണ്ണയിക്കുന്നത് സാങ്കേതിക പുരോഗതിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ നടന്ന ഇന്ത്യൻ വ്യോമസേനയുടെ സംയുക്ത ഗ്രാജുവേഷൻ പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാറുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഡ്രോണുകൾ, ഉപഗ്രഹങ്ങൾ, റോബോട്ടിക്സ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സൈനികർ പ്രയോജനപ്പെടുത്തണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു.
2: റാഡാർ, സാറ്റലൈറ്റ്, ഡ്രോൺ, സെൻസർ, റോബോട്ടിക്സ് അനേക സിസ്റ്റംസ് യുദ്ധമേ ഡിപ്ലോയ് जिनमें ना तो फाइटर का पता चलता है ना उसकी मशीनरी और इक्विपमेंट का. और आज वारफेयर की डेफिनेशन काफी हद तक बदल चुकी है. मुझे विश्वास है कि आपके ट्रेनिंग प्रोग्राम्स और एक्सरसाइजेस में आपको अनसर्टेनिटी और अनएक्सपेक्टेड चैलेंजेस का सामना करने के लिए अच्छी तरह तैयार किया गया है.
0: 60 യുവാക്കളുടെ നൈപുണ്യ വികസനത്തിലൂടെ രാജ്യം വലിയ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിദ്യാഭ്യാസ വ്യവസായ മേഖലകൾക്ക് പുറമെ കായിക രംഗത്തും ഇന്ത്യൻ യുവാക്കൾ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ

0: കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുടനീളം വിദ്യാഭ്യാസം, നൈപുണ്യം, നൂതനാശയങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ സർക്കാരിന് സാധിച്ചതായും പ്രധാനമന്ത്രി നടപ്പിലാക്കിയ വിവിധ നയങ്ങളാണ് ഇന്ത്യയെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉന്നത വിദ്യാഭ്യാസ ശൃംഖലയാക്കി മാറ്റിയതെന്നും ശ്രീ ഷാ വ്യക്തമാക്കി. ഭാരതം ലോകത്തിന് വഴികാട്ടിയാണെന്നും ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയാണെന്നും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മോഹൻ ഭാഗവത് നാളെ തൃശൂരിലെ പരിപാടിയിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ്പ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ്പ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. ഇന്ന് 11 നടക്കുന്ന 3rd മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ന്യൂസിലാൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 1st ഏകദിന മത്സരം ധർമ്മശാലയിൽ പുരോഗമിക്കുന്നു. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിട്ടുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാൻ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺ എന്ന നിലയിലാണ്. പ്രധാന നിബന്ധനകൾ അംഗീകരിക്കാതെ അമേരിക്കയുമായി അന്തിമ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം നീക്കുകയും മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ ഇറാനിയൻ ആസ്തികൾ വിട്ടുനൽകുകയും ചെയ്യാതെ സുസ്ഥിര കരാറിനെ ടെഹ്റാൻ പിന്തുണയ്ക്കില്ലെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം ഒരു ധാരണാപത്രത്തിന്റെ കരട് പൂർത്തിയായതായും വരും ദിവസങ്ങളിൽ ഇതിൽ ഡിജിറ്റലായി ഒപ്പുവച്ചേക്കാമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. 2047 വികസിത രാഷ്ട്രമായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര കൃഷിയിടങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമാണെന്നും സുസ്ഥിര കൃഷി, നൂതനാശയം, ഗവേഷണം എന്നിവയാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ നടന്ന ദ്വിദിന ദേശീയ സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. പ്രധാന വാർത്തകൾ വീണ്ടും. അതിവേഗം മാറുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യൻ സേന ഭാവി സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജമാകണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ച കേന്ദ്ര സർക്കാർ. ഈ മാസം 30 ചുമതലയേൽക്കും. കേരളത്തിൽ നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റൺ ജയം. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: രാത്രി 8:35.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: യുവവാണി.

0: എന്തോ അടിയന്തരമാണെന്ന് കരുതുമല്ലോ.
1: ആ, അത് പിന്നെ താല്പര്യമുള്ള എല്ലാവരോടും വരാൻ പറഞ്ഞതാ. പറ്റിയ ആളുകളെ സാറിനെ തന്നെ സെലക്ട് ചെയ്യാലോ എന്ന് വെച്ചിട്ട്.
0: അയ്യോ, ആ പണി എനിക്കോ?
2: ആ സാറേ, അല്ലാതെ ഞങ്ങൾ ചെയ്താൽ ശരിയാവൂല. ഞങ്ങൾക്കിതിൽ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതാ.
0: അപ്പൊ ഇതാരാ ബഷീറെ സംവിധാനം ചെയ്യ?
2: സാറ് തന്നെ.
0: അത് പറ്റില്ല, നാടകം എഴുതി തരാന്നല്ലേ ഞാൻ ഏറ്റിട്ടുള്ളൂ.
1: ഏറ്റത് അത്രേ ഉള്ളൂ. എന്നാലും
0: എന്റെ പുരുഷേട്ടാ, എല്ലാരെയും ട്രെയിൻ ചെയ്യിച്ച് നാടകം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പപ്പണിയൊന്നല്ല.
1: സാറ് വിചാരിച്ച അതൊക്കെ നടക്കും സാറേ, നമ്മുടെ റെസിഡൻസിന് വേണ്ടിയിട്ടല്ലേ.
0: അതിനൊക്കെയുള്ള സമയം കിട്ടില്ല എനിക്ക്, അതുകൊണ്ടാ.
2: അതിന് റിഹേഴ്സൽ ഒന്നും എന്നും വേണ്ട, സാറിന് ഒഴിവ് കിട്ടുമ്പോ മതി.
0: ഓ, അപ്പൊ ഇക്കൊല്ലത്തെ വാർഷികത്തിനല്ലേ?
2: അല്ല, ഒന്നര മാസം ഇനി ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.
0: ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം.
1: ജോസേട്ടാ, ഇതാ ഇങ്ങോട്ടിരിക്കാം.
0: ആ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് അടുത്തേക്ക് ഇരുന്നോളൂ. ഇനി കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടൊന്നും ചെയ്യരുതേ. ആ, നമ്മുടെ നാടകത്തിൽ രണ്ട് വീടാണുള്ളത്. ഒരു പഞ്ചായത്ത് റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് വീടുകൾ. ഇവിടെ വലത്തു ഭാഗത്തെ വീട്ടിൽ പുരുഷോത്തമനും കൗസല്യം, പിന്നെ അവരുടെ മോള് മാളവിക. ഇടത്തേതിൽ വാസുദേവനും സരസ്വതിയും അവരുടെ മോനും ജ്യോതിഷ്. രണ്ട് അയൽവാസികൾ. ഇവരുടെ ഒരു ദിവസത്തെ ചില നേരങ്ങളിലൂടെ പതിയെ അങ്ങനെ കടന്നു പോവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ കടന്ന് കടന്ന് പോകുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്കുള്ള ഒരു എത്തിനോട്ടം കൂടിയായി അത് ചിലപ്പോൾ തോന്നിയേക്കാം. അതാരും പ്രശ്നമാക്കരുതേ. പിന്നെ ഒരു രഹസ്യം പറയാനുണ്ട്, അതിൽ വിഷമൊന്നും തോന്നരുത്. നമ്മളെ നമ്മളൊക്കെ എപ്പോഴും അങ്ങനെയാ. അതൊന്നും നമ്മളെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളൊക്കെ അത്രയ്ക്കും കരുതലോടെയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളൊന്നും അങ്ങനെയൊന്നും ആവില്ല. പിന്നെ നമ്മളെന്തിന് പേടിക്കണം? അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. അല്ല, അത് ശരിയുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ നാടകത്തിന് ഇങ്ങനെയൊരു പേര് വന്നതും.
3: അത് ഈ വീടല്ല, നാടകം. രചന വിപിൻ പി എസ് മലബാറി. സംവിധാനം ടി വി അശ്വതി. പങ്കെടുക്കുന്നവർ അനിൽ ആയഞ്ചേരി, സരിത സി, ഹസൻ പൈങ്ങോട്ടൂർ, ആശാലത ജഗദീഷ്, വിനോദ് മേക്കോത്ത്, നീരജ് കായക്കൽ, അഞ്ജു എസ്, കൂടെ നിലയാംഗങ്ങളും. അത് ഈ വീടല്ല.
4: ഈ പെണ്ണ് എത്ര നേരമായി ബാത്റൂമിൽ കയറിയിട്ട്. വേറെ ആർക്കും ഇവിടെ ബാത്റൂമിലൊന്നും പോണ്ടേ? കുളിക്കാൻ കയറി എത്ര നേരമായി വെക്ക്. നിങ്ങളിവിടെ കോലായിൽ പുസ്തകം വായിച്ച് ഇങ്ങനെ ഇരുന്നോളി. ഞാനീ തുണിയൊക്കെ തിരുമ്പാൻ എടുക്കുന്നതിൻ്റെ മുമ്പേ കയറിയിട്ടുണ്ട് ഓൾ കുളിമുറിയിൽ. ഇതൊക്കെ തിരുമ്പി ഒലുമ്പി ഞാനവിടെ എത്തി. വേഗം ഒന്ന് പാഞ്ഞ് കുളിച്ചാട്ടെ എന്ന് വെച്ച് ചെന്നപ്പോൾ പെണ്ണ് ഇപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ. എന്തൊരു കഷ്ടമായത്. ഇതേ നോക്കിന്ന്, ഞാൻ ഇത്രയൊക്കെ ഒച്ചണ്ടാക്കിയിട്ടും പെണ്ണ് മിണ്ടുന്നുണ്ടോ? അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ പൊട്ടത്തീനെ പോലെയാ പെണ്ണ്, പൊട്ടത്തീനെ പോലെ. ആ അല്ലാന്ന് നിങ്ങളോട് ഞാൻ എത്രയായി പറയുന്നു കുളിമുറി ഒന്നും കൂടി ഉണ്ടാക്കണമെന്ന്. ഏ
1: കൗസോ, ഈ ഒച്ച ഒന്ന് കുറക്കി. അപ്പുറത്തെ വാസം സരസ് ഒന്നും കേൾക്കണ്ട.
4: ഓ, എൻ്റെ വർത്താനം കേൾക്കണ്ടാത്തൊരു ചെവി അങ്ങ് പൊത്തിക്കോട്ടെ. അല്ല പിന്നെ, ആ നിങ്ങളെ പുസ്തകമൊക്കെ പൂട്ടി വെച്ചിട്ട് ഈ തുണിയൊക്കെ വന്നൊന്ന് ആറിയിട്ടൂടി ഇന്ന്.
1: ആകെ നമ്മളെ മൂന്നാളെ തുണിയും കുപ്പായല്ലേ കൗസു അത്.
4: ഓ, തുണിയും കുപ്പായോ? അപ്പൊ ഈ വിരിയും പുതുപ്പും ഒക്കെ കണക്കിൽ പെടൂല അല്ലേ.
1: ഓ, അതുണ്ടോ? എന്നാ ഞാൻ വരാം.
5: പച്ചക്കറി, പച്ചക്കറി എടത്തിയേ, നല്ല ഫ്രഷ് പച്ചച്ചീരയുണ്ടേ, വേണ്ടേ?
4: ആ, ഇനി പിന്നെയും കച്ചവടം തുടങ്ങിയ. മെന്നു മറ്റേ ചെക്കൻ വന്നപ്പോ ഞാൻ വാങ്ങിപ്പോയടാ. ഇനി നമുക്ക് അടുത്ത ആഴ്ച നോക്കെന്താ.
5: ഓ, ആയിക്കോട്ടെ. പച്ചക്കറി, പച്ചക്കറി, പച്ചക്കറി, പച്ചക്കറി.
1: അല്ല കൗസോ, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് തിരുമ്പാൻ.
4: ഓ, ഞാൻ തിരുമ്പിയെന്റെ അളവ് നിങ്ങളിപ്പോ ആദ്യമായിട്ട് കാണു അല്ലേ.
1: ഓ, കണ്ടപ്പോ ഒന്ന് ചോദിച്ചു പോയതാടോ, വിട്ടേക്ക്. ആ പൊതപ്പിന് കീറലുണ്ടല്ലോ കൗസു, ഇത് കല്ലുമ്മലിട്ട് തല്ലിട്ടാട്ടോ.
4: കല്ലുമ്മലിട്ട് തല്ലണ്ടെങ്കിലേ നിങ്ങൾ നാളെ പോയിട്ട് ഒരു മെഷീൻ ഇങ്ങോട്ട് മായിക്കൊണ്ടുവന്നോളി. എന്തേ പറ്റുവാ?
1: അല്ല, പറ്റാഞ്ഞിട്ടൊന്നും അല്ല, അത് ഇതിലും കേടല്ലേ തുണിക്ക്.
4: പടിഞ്ഞാറിയല്ലേ ആമിരതാ, കഴിഞ്ഞ ആഴ്ച പുതിയൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു. എന്താ എളുപ്പം, തുണിയിട്ടിട്ട് വെറുതെ സ്വിച്ച് അമർ

0: നിർത്തിയാൽ മതി, പണിയൊക്കെ തീർത്തിട്ട് ഉണക്കിയിട്ട് ഇങ്ങോട്ട് കിട്ടും. ഇമ്മളിങ്ങനെ വെറുതെ നിന്നാ മതി.
1: ആഹാ, അങ്ങനെ വെറുതെ നിന്നിട്ട് വേണം ഓരോ സൂക്കേട് അങ്ങനെ വരാൻ.
0: അത് ശരിയാ, അല്ലാണ്ട് നിങ്ങള് പിശുക്കത്തരൊന്നും അല്ലല്ലേ.
1: ഓന്റെ കൗസോ, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഒരു വാഷിംഗ് മെഷീനും വേണം, ഒരു കക്കൂസും ഉണ്ടാക്കണം, അത്രല്ലേ ഉള്ളൂ.
0: അയ്യോ, കക്കൂസ് അല്ലാന്ന്, കുളിമുറി.
1: എന്റെ ആ ഒച്ചിമിളി കേട്ടപ്പോ മുട്ടിട്ടാണെന്നല്ലേ ഞാൻ കരുതിയേ.
0: മനുഷ്യ, വല്ലാണ്ട് തമാശക്കല്ലേ.
1: അപ്പം കുളിമുറിയാ വേണ്ടത്?
0: ആ, കുളിമുറിയാ വേണ്ടത്.
1: അത് പ്രശ്ന, കക്കൂസിനാണെങ്കിലും നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിന്ന് ചില്ലറ സഹായം എന്തെങ്കിലുമൊക്കെ കിട്ടിയേനി.
0: ഓ, മൂപ്പരിപ്പം കക്കൂസിന്റെ പൈസക്ക് പഞ്ചായത്തിൽ വരി നിൽക്കാൻ പോവാ. നിങ്ങക്ക് കയ്യെങ്കിലേ ആ പെണ്ണിനെ അതിന്റെ അകത്തു നിന്ന് പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കിന്ന്. മനുഷ്യന് കുളിക്കണോ?
1: എടോ, ഓള് കുളിക്കാൻ കയറിയ കൊറേ നേരം എടുക്കുന്നുള്ളത് നിനക്കറിയുന്നതല്ലേ. പിന്നെ ഇങ്ങനെ ദിവസവും അതിന്റെ വയ്യാലെ നടന്ന് വെയിലും കേട്ടിട്ട് എന്ത് കാര്യണ്ട്?
0: ആ, ഇതാ പറഞ്ഞത്, നിങ്ങൾ തന്നെയാ ഓ കോരോന്നിനിങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ നന്നാനാ കുട്ടിയോള്? അല്ലാന്ന് മോളെ മുന്നിൽ ഇങ്ങക്കൊന്ന് കണ്ണുരുട്ടി കാണിച്ചൂടെ. ഏ, ബാത്റൂമിൽ ഇത്രയും നേരം ഇരിക്കാൻ പാടില്ല എന്നൊന്ന് പറഞ്ഞൂടെ. പറയൂലല്ലോ, ഞാനിതിങ്ങനെ തൊണ്ട പൊട്ടിക്കെന്നെ പൊട്ടിക്കാം.
1: എന്റെ കൗസോ, എത്ര കൊല്ലായി നമ്മളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്റെ മുമ്പിലും ഈ കണ്ണ് ഞാനിതുവരെ ഉരുട്ടിട്ടില്ലല്ലോ. ഇത് ഉരുളൂലടോ, നമ്മളെ മോള് വേറെ എവിടെങ്കിലും പോയി കുത്തിരിക്കുന്നല്ലോ. നമ്മളെ അകത്തെ കുളിമുറിയിലല്ലേ, അതിന് ഈ ഇങ്ങനെ വൈര്യം കെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ?
0: ആ, ഞാൻ വൈര്യം കൊടുക്കുന്നതാ പ്രശ്നം, അല്ലാണ്ട് പെണ്ണ് ചെയ്യുന്നതൊന്നും അല്ലല്ലേ.
1: എന്റെ പെണ്ണ് എന്തോടോ ഇത്രയൊക്കെ കാട്ടിയത്? ഓള് കോളേജിൽ കൃത്യമായിട്ട് പോണില്ലേ? രാവിലെ അടുക്കളയിൽ എന്റെ കൂടെ നിൽക്കുന്നില്ലേ? രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നില്ലേ?
0: ആ, അതൊക്കെ ഉണ്ട്.
1: പിന്നെ എന്താപ്പൊ ഇത്ര വലിയ കുഴപ്പം? ഈ ആൺകുട്ടികളൊന്നും പറഞ്ഞത് നന്നായി എന്റെ കൗസു, ഇല്ലെങ്കിൽ ഇക്കണക്കിന് ഈ തൊണ്ടകിറി എന്നോ ചത്തുപോവേനി.
0: ഓ, പിന്നെ അപ്പുറത്തെ സരസുവൻ എന്താ? ആൺകുട്ടിയല്ലേ, ഓക്ക് എന്നെ പോലെ ഒച്ചയും വിളി ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടാ? എന്ത് നല്ല ചെക്കനാ, കുറച്ചായിട്ട് ഇപ്പൊ എന്തോ പണിക്കും പോണ്ട്.
2: ആ മാമ, ഓനിപ്പൊ കുറച്ചായി പണിക്ക് പോകാൻ തുടങ്ങിയിട്ട്. എന്തിന്റെയൊക്കെയോ ഒരു ഏജൻസിന്റെ കൂടെയാ.
3: പൈസ ഒക്കെ കിട്ടില്ലേ ഓന്?
2: ഓ, പൈസ ഒക്കെ നല്ലോണം കിട്ടണ പണിയാ.
3: അച്ഛന്റെ മാതിരി ചിത്രം വരൊക്കെ ഉണ്ടോ ഓന്?
2: അച്ഛന്റെ മാതിരി ഒന്നും അല്ല, ഒരു വണ്ടി പ്രാന്തനാ. കുട്ടികളൊക്കെ ഇപ്പൊ പഴയ മാതിരി ഒന്നും അല്ലല്ലോ. എത്രയാ ഡ്രസ് വാങ്ങി കൂട്ടണത്! മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ മാസാ മാസം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ മാറ്റുക. അല്ല, അങ്ങനെയൊന്നുമില്ല, പറയുമ്പോ ഒരു ഊക്കിൽ അങ്ങനെ അങ്ങോട്ട് ആയി പോയതാ. ഒരു മൂന്നാല് മാസം കൂടുമ്പോഴൊക്കെ
3: മാറ്റുണ്ട്.
2: കൊടുക്ക.
4: ആര്?
2: ദാമോദര മാമൻ, ഗൾഫിൽ നിന്ന്.
4: ആ മാമാ,
3: എങ്ങനെ പോകുന്നു മക്കളെ കാര്യങ്ങളൊക്കെ?
4: നന്നായി പോകുന്നു മാമാ.
3: ചെക്കന് പണിയൊക്കെ ആയ സ്ഥിതിക്ക് കല്യാണൊക്കെ നോക്കണ്ടേ?
4: ഓ, നോക്കണം നോക്കണം. അടുത്ത മാസം മുതല് മൂന്നര കൊല്ലം കല്യാണത്തിനുള്ള നല്ല സമയാന്നാ ജ്യോത്സ്യര് പറയുന്നത്.
3: ആണോ? എന്നാ പിന്നെന്തിനാ മക്കളെ ഇനിയും വൈകിക്കണേ?
4: ഇനി വൈകൊന്നുമില്ലാന്ന്, നോക്കി തുടങ്ങും.
3: അവിടെ അടുത്തെവിടെങ്കിലും നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടാവൂലേ?
4: അടുത്തുനിന്നൊന്നും വേണ്ടാന്നാ സരസു പറയുന്നത്.
3: അതെന്തേ?
4: ഓളെ സ്വഭാവം മാമനറിയാലോ, ഒന്ന് പറഞ്ഞു രണ്ടാമത്തേതിന് തെറ്റിയിട്ട് പെൺകുട്ടികള് പെരക്കങ്ങോട്ട് പോകുന്നുള്ള പേടിയാവോക്ക്. അല്ല, അതിലിത്തിരി ശരിയുണ്ട് കേട്ടോ. പിന്നെയാണെങ്കില് ജ്യോതിഷ ഡിഗ്രി അങ്ങോട്ട് മുഴുവനാക്കിയിട്ടുമില്ലല്ലോ. പെൺകുട്ടികൾക്കൊക്കെ ഇപ്പൊ നല്ല എഡ്യൂക്കേഷൻ അല്ലേ?
2: നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിക്കുന്നത്? നാട്ടുകാരൊക്കെ അറിയിക്കാനോ? ഫോൺ ഇങ്ങോട്ട് തരി.
4: അല്ല, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നേ.
2: ആ, അതൊക്കെ പിന്നെ പറയാം. മാമാ, അതെ, മാമൻ അവിടെ എവിടെയെങ്കിലും പറ്റിയ കുട്ടികളുണ്ടോ എന്ന് നോക്കി തുടങ്ങിക്കോളുണ്ടോ? ഓ ശരി, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ മനുഷ്യയാ? മോൻ പി ജിക്ക് ഓൺലൈനായിട്ട് പഠിക്കാന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളേ. എന്നിട്ട് മൂപ്പര ഒരു വർത്തമാനം. കൗസുവോ, നിങ്ങളെ പരിചയത്തിൽ നല്ല പെൺകുട്ടികളുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞു തരണേ. ഇവിടുത്തെ ജ്യോതിക്കാ ഇത്തിരി പഠിപ്പൊക്കെ ഉള്ളത് ആയിക്കോട്ടെ എന്നാ വാസോട്ടം പറയുന്നേ. പണിക്ക് പറഞ്ഞയക്കാനൊന്നും അല്ലാട്ടോ, ജ്യോതിക്ക് നല്ല പഠിപ്പുള്ളതാണല്ലോ, അതുകൊണ്ടാ. പുരുഷേട്ടാ, ഒന്ന് മനസ്സിൽ വെക്കണേ.
1: ഓ ഓ,
0: പിന്നെ

0: എനിക്കിപ്പോൾ അതല്ല പണി. അല്ല പിന്നെ പുരുഷേട്ടാ, ഒന്ന് മനസ്സിൽ വെക്കണേ, എന്താ ഒരു കിന്നാരം. അല്ലെങ്കിലും നമ്മളെ മോളെ ചോദിച്ചാ ഞാൻ അങ്ങോട്ട് കൊടുക്കാനൊന്നും പോണില്ല. ചെക്കൻ നന്നെന്ന് വെച്ചിട്ടെന്താ, ഓ സരസുവിൻ്റെ അടുത്ത് ജീവിക്കണമെങ്കിലേ ഇത്തിരി ഒന്ന് സഹിച്ചാൽ മതിയാവൂല. ആ
1: ഒന്ന് പതുക്കെ പറഞ്ഞോ, ഓള് കേക്കണ്ട.
0: അങ്ങോട്ടൊന്ന് കേക്കൂലാന്ന്. അല്ലാന്ന് നിങ്ങൾ ആ ചെക്കൻ്റെ കയ്യിലെ ഫോണ് കണ്ടിട്ടുണ്ടാ?
1: എന്തേ?
0: മറ്റേ ഫോണാ, നമ്മളെ കാക്ക കൊത്തിയ മാങ്ങേന്റെ ചിത്രം പോലുള്ള ഒരു ഫോണില്ലേ, അതാ.
1: അതേത് ഫോണാ?
0: അതും അറിയൂല നിങ്ങക്ക്. നിങ്ങൾ ഏത് ലോകത്തിലാ മനുഷ്യ? വലിയ വിലയുള്ളതാ. നമ്മളെ മോക്ക് ഐറ്റേ തന്നെയൊക്കെയുള്ള ഒരു ചെക്കനെ കിട്ടിയാ നല്ലതായിരിക്കേനു അല്ലേ?
1: ഈ അതിനിപ്പോ അങ്ങനെ തിരക്കൊന്നും കൂട്ടണ്ടോ, നമ്മളെ മോള് പഠിക്കല്ലേ, പഠിച്ച് ഒരു പണിയൊക്കെ ആയിട്ട് നോക്കാം നമുക്ക് ഓളെ കല്യാണക്കാരൊക്കെ.
0: അത് ശരിയാ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ.

0: എതിർപ്പോക്കിനുള്ള നേരൊക്കെ ആയോ?
1: ആ വറീദിന്റെ എതിരോക്കിനെ അല്ലെങ്കിൽ എന്ത് നേരവും കാലോ?
2: ആലത്തിന്റെ കരമേലെ വളപ്പിലെ കണ്ണടാട്ടി ചറമോളക്ക് ചത്താൻ നടക്കണ ചക്കനൊരിത്തെ കത്തൊന്ന് കൊടുത്തോലെ. ഇന്ന് ബസാറിലേക്ക് പോയിരുന്നാടാ?
1: ഇല്ല. എന്തേ
2: മളെ, മസാല പീടിയ മൊയ്തുവിന്റെ ചക്കനെ എന്തോ ഒരു കുടുക്കില് പെട്ടിട്ടുണ്ടെന്ന് ഒരു വാർത്ത ഉണ്ട്. ഏടിനോ?
1: ഏത് പള്ളിക്കല മൊയ്തുണ്ടല്ലേ?
2: ആ അത് തന്നെ.
1: ആ അത് ഞാൻ മെനഞ്ഞാന്ന് അറിഞ്ഞിക്കണ്.
2: ആ ഇയ്യ അറിഞ്ഞിക്കുന്നോ? ഓ നാലും വല്ലാത്തൊരു കാര്യമായി പോയില്ലേ. പിന്നെ ഇഞ്ഞി ഇത് നാട്ടുകാരൊന്നും പറയാൻ നിക്കണ്ട കേട്ടോ.
1: ഇല്ലില്ല,
2: അന്റെ കൗസുണ്ടല്ലോ, ഓളൊന്നും കേക്കണ്ട. പിന്നെ നാട്ടുകാർ പോയി വരറിയും.
0: ഏ ഇല്ലില്ല, ഞാൻ കേട്ടിട്ടില്ലപ്പാ. എന്തേനെ?
2: അത് നന്നായി, എന്നാ ഞാൻ പോണ്.
3: അല്ല പറയതേ, ചാക്കിലെന്താ കൊപ്പര? കൊണ്ടോയിട്ട് വലിയ കാര്യൊന്നുമില്ല, വില കുറവാ.
2: ദാട്ടും കാട്ടണ്ടേ ഗോപാല മച്ചാ?
3: ആ ആട്ടും കാട്ടത്തിന് വില ഉണ്ട്.

0: അല്ല പുരുഷോ, അതെന്തേന് സംഭവം?
1: അത് നമ്മളെ മസാലപ്പീടിയിലെ മൊയ്തുല്ലേ, ആ പള്ളിക്കലെ ഓന്റെ ചെക്കന്റെ കാര്യാ.
0: ആ അത് ശരി, അത് ശരി.
1: ഓനൊക്കെ മറ്റേ കൊസ്ര ഷിബുവിന്റെ ഗ്യാങ് പെട്ടതാ. കോയലും കൊട്ടേഷനും ആളത്തട്ടലും അങ്ങനെ എന്തിന്റെക്കോ ഏർപ്പാടാണ് പോലെ ഐറ്റിങ്ങക്ക്.
0: ആണോ?
1: ആ മൂന്നെണ്ണത്തിനെ പോലീസ് പൊക്കിട്ടുണ്ട്, അതിലാ ചെക്കനുണ്ട്.
0: അതെയോ?
1: എടുത്തേക്കാ കൊണ്ടതൊന്നും ആർക്കും അറിഞ്ഞൂടാ. ഇനി ഇവിടുത്തെ പോലീസാണോ മറ്റേ ആ സെൻട്രൽ പോലീസാണോ ആര് കണ്ട്?
0: കുഴലിന്റെ കേസല്ലേ, എന്നാ സെന്റർ തന്നെയാ.
1: ആണോ? എന്നാ പിന്നെ ഇനി ഇങ്ങോട്ട് നോക്കണ്ട.
0: എന്താ ചെയ്യാ, കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ ഊരി വിട്ടിട്ടാണപ്പാ പെരക്കാരെ പറഞ്ഞാ മതിന്ന്.
1: ആ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. നമ്മളൊക്കെ മക്കളെ കണ്ണും വെച്ചുകൊണ്ട് നടക്കുന്നോണ്ടല്ലേ ഓരോന്നും ഒരു കുഴപ്പത്തിലും ചെന്ന് ചാടാണ്ടെ കൈച്ചിലായി പോണത്.
0: അത് തന്നെ.
2: ഈ വാസുദേവൻ സി കെയുടെ വീടേതാ? അതോ അല്ലെങ്കിൽ ഇതോ?
1: വാസുദേവന്റെ വീടല്ലേ അപ്പുറത്തത്. അതാ മൂപ്പരവിടെ ഉണ്ട്.
0: ഇതാരാ ഇപ്പോ പരിചയമില്ലാത്ത രണ്ടാൾ ഇങ്ങോട്ട്?
2: വാസുദേവൻ അല്ലേ?
0: അതെ. വരൂ, ആരായിരുന്നു?
2: ജ്യോതിഷന്റെ ഫാദർ അല്ലേ?
0: അതെ.
2: ഇവിടെ ഇല്ലേ?
0: ഇല്ല, രാവിലെ പണിക്ക് പോയതാ. ആരായിരുന്നു?
3: ഇതാ ഈ മൊബൈലിലെ ഫോട്ടോ ഒന്ന് നോക്കൂ.
0: ഇതിപ്പോ ഹെൽമെറ്റൊക്കെ വെച്ചതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ. എന്തായിരുന്നു കാര്യം?
4: എന്താ എന്താ വാസുട്ടാ?
3: ഒന്നിങ്ങ് വരൂ. ഈ ബൈക്ക് ഓട്ടുന്നത് നിങ്ങളുടെ മകനല്ലേ?
4: ആ ഈ ഷർട്ട് കണ്ടില്ലേ, മോൻ കഴിഞ്ഞാഴ്ച വാങ്ങിയ പുതിയ ഷർട്ടാ. ആ ചുവപ്പും നീലയും പൂക്കളൊക്കെ ഉള്ള വാസുട്ടാ.

0: നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇത് ഞങ്ങളുടെ മോഹം തന്നെയാ ജ്യോതിഷ്.
1: ഇവൻ ദിവസം ഇവിടെ വരില്ലേ?
0: പിന്നെ വരാതെ ഓൻ പിന്നെ എങ്ങോട്ട് പോവാൻ? ഓൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, പ്രായമൊക്കെ ആയിട്ടേ ഉള്ളൂ. അല്ല എന്തായിരുന്നു?
1: ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു.
2: നിങ്ങൾ എവിടുന്നാ?
1: ഞങ്ങളിവിടെ സ്റ്റേഷനാ.
0: സ്റ്റേഷനോ? എന്ത് സ്റ്റേഷൻ?
3: പോലീസ് സ്റ്റേഷനടോ.
0: അയ്യോ, എന്നാ ഫോട്ടോ നോക്കട്ടെ? അതെ, ഞങ്ങളെ മോനായിരിക്കൂലട്ടോ, ഞങ്ങളെ മോനായിരിക്കൂല. അല്ലേ വാസുട്ട, നമ്മളെ മോനല്ലല്ലോ.
2: അല്ല അല്ല,
3: അത് കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇവൻ എന്ത് പണിന്നാ പറഞ്ഞ്?
2: ഒരു ഏജൻസിന്റെ കൂടിയാ.
3: എന്തിന്റെ ഏജൻസിയാന്നറിയോ?
2: അത് ചോദിച്ചിട്ടില്ല.
1: എന്നാലേ, ഇവൻ ഇന്ന് ഉച്ചക്ക് എരഞ്ഞിക്കിൽ നിന്ന് ഒരു സ്ത്രീയുടെ മാല തട്ടിപ്പറിച്ച് പോകുന്ന പോക്കാണിത്, മനസ്സിലായോ?
2: നിങ്ങൾ എന്ത് തോന്നിയാ സാ എന്റെ മോനെ കുറിച്ച് പറയുന്നേ?
3: കൂൾ കൂൾ, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവൻ ഓടിക്കുന്ന ആ ബൈക്കില്ലേ, അത് കഴിഞ്ഞ മാസം തലശ്ശേരി നിന്ന് കളവ് പോയ ബൈക്കാ, അറിയോ?
1: ഏയ്, ഫോണായിട്ട് എങ്ങോട്ടാ? വേണ്ട വേണ്ട, കുറച്ചു നേരത്തേക്ക് ആരെയും വിളിക്കാനൊന്നും നോക്കണ്ട.
0: അത് ശരി, അത് നിങ്ങളെ തീരുമാനിക്ക. അല്ലേ, ഇതേ നിങ്ങളുടെ സ്റ്റേഷനല്ല, എന്റെ പൊരയാ.
1: അവനെ വിളിച്ചിട്ട് ഇനി എങ്ങോട്ടെങ്കിലും ഒളിച്ചോളാനൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ എവിടെയാണെങ്കിലും പൊക്കാനുള്ള എയർപോർട്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എവിടെ എത്തിയാ ഉടനെ തന്നെ ഞങ്ങളെ അറിയിച്ചോണം.
0: ഒരത്യാവശ്യത്തിന് വിളിക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാ ഈ പാണ്ടോറം.
3: പിന്നെ അവനിനി എങ്ങോട്ടെങ്കിലും മുങ്ങിയാ നിങ്ങൾ രണ്ടാളും ജയിലിൽ പോകേണ്ടി വരും, പറഞ്ഞില്ലെന്ന് വേണ്ട.
2: അയ്യോ സാറേ, അത് ഞങ്ങളെ മോനായിരിക്കൂല, ഓൻ അങ്ങനെ ഒന്നും ചെയ്യൂല സാറേ.
0: സാറേ, ഓ നിത്യവും പണിക്ക് പോകുന്നവനാ സാറേ.
1: ഓ, നിത്യവും പണിക്ക് പോകണ്ടെന്നുള്ളൊക്കെ ശരിയാ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബൈക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യാനും പുതിയ പുതിയ ഫോൺ വാങ്ങാനും ഒക്കെ വരുമാനം കിട്ടണ എന്ത് പണിയാ മോൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അവനോട്?
2: ഇല്ല ഇല്ല സാറേ.
3: എന്നാ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങൾക്ക് മക്കള് മാത്രമല്ല നിങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളും ഉത്തരവാദികളായിരിക്കും.
2: സാറേ, ഞങ്ങളെ മോനായിരിക്കൂല സാറേ അത്. നിങ്ങൾ നല്ലോണം ഒന്ന് അന്വേഷിച്ച് നോക്കൂ സാറേ.
1: ആ അതെ, അത് അന്വേഷിക്കാനാണ് മോൻ ഇവിടെ എത്തിയ ഉടനെ ഞങ്ങളെ അറിയിക്കാൻ പറഞ്ഞത്. പിന്നെ ഇനി നിങ്ങളെ അറിയിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വിവരം കിട്ടിക്കോളും. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
0: വാസുട്ടാ, നമ്മുടെ കനാലുമ്പിലേക്ക് കയറുന്ന വഴിയില് എന്തോ ഒരു കുഴപ്പം നടക്കുന്നുണ്ടല്ലോ.
2: അതേതോ കള്ളുകുടിയന്മാരായിരിക്കോടോ.
3: നീ ബൈക്ക് ഓഫ് ചെയ്യടാ, എന്നിട്ട് പോയിട്ടാ ജീപ്പ് കയറ്. എടാ എടാ എടാ, അവനെ പിടി പിടി.
4: എന്തിനാ പിടിച്ചേ?
2: അയ്യോ, ഒരുത്തനാതാ മൂന്നാലാൾക്കാര് തൂക്കിയെടുത്തോണ്ട് പോന്ന്. അതേതോ കൊട്ടേഷൻ ടീമാണ് കേട്ടോ. പുരുഷ നേരത്തെ പറഞ്ഞ കൊസർ ഷിബുവിന്റെ ചെക്കന്മാർ ഇവിടെ എത്തിയോ? അല്ല പോലീസുകാരെ, എന്റെ മോന്റെ പിന്നാലെ നടക്കാണ്ട് ആ കച്ചറക്കാരെ ഒന്ന് പോയി പിടിക്കാൻ നോക്ക്.
3: മിസ്റ്റർ വാസുദേവൻ, അത് കൊട്ടേഷൻ ടീമല്ല, ഞങ്ങളുടെ ബി ടീമാ. നിങ്ങളുടെ മകനെ തന്നെയാ അവര് പൊക്കിയിട്ടുള്ളത് കേട്ടോ.
2: അയ്യോ സാറേ, ഞങ്ങളെ മോൻ പാവാ സാറേ, പാവാ
0: സാറേ. ഞങ്ങളുടെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല, അങ്ങനെയൊന്നും ചെയ്യൂല സാറേ, അവനെ ഒന്നും ചെയ്യരുത് സാറേ.
2: സാറന്മാരെ, ഓനൊരു പാവാ സാറന്മാരെ, ഓനെ ഒന്നും ചെയ്യരുത് സാറന്മാരെ. സാറന്മാരെ കൊണ്ടുപോവല്ല സാറന്മാരെ, ഓനെ കൊണ്ടുപോവല്ല സാറന്മാരെ.
0: എന്റെ മോനെ കൊണ്ടുപോവല്ലേ, എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ സാറന്മാരെ,
2: കൊണ്ടുപോവല്ലേ
0: മോനെ.
5: അല്ല പുരുഷേട്ടാ.
6: എന്തേ?
5: നമ്മള് രണ്ടാളും ഉറക്കത്ത് കണ്ടു എന്നല്ലോ അല്ലേ?
6: നമ്മള് രണ്ടാളും ഒന്ന് തന്നെയല്ലേ കണ്ടത്? അപ്പൊ അത് ഉറക്കത്ത് കണ്ടതായിരിക്കൂല കൗസു.
5: ആ ചെക്കൻ അങ്ങനൊക്കെ ചെയ്യോ?
6: ഫോട്ടം കാട്ടിട്ടല്ലോ പോലീസുകാർ തെരഞ്ഞു വന്നത്, അപ്പൊ നേരായിരിക്കൂലേ.
5: എന്നാലും ഭയങ്കര ചെക്കൻ തന്നെയാട്ടോ.
6: ആ ചെക്കനെ നമ്മളെ മൂക്കി കിട്ടിയാ കൊള്ളയിനിന്ന് നിനക്കൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ.
5: ഏയ്, ആ ചെക്കനല്ല, ആ ചെക്കനെ

0: പോലത്തെ ഒരു ചെക്കന്നല്ലേ ഞാൻ പറഞ്ഞത്? ആ ആ ആ ഇപ്പൊ എന്റെ നേർക്കല്ലേ?
1: ഞാൻ ആരെ നേർക്കില്ലടോ, ഇതൊക്കെ വളർത്തു ദോഷം തന്നെയാ. ഇപ്പം മനസ്സിലായില്ലേ കൗസു, ആൺകുട്ടികളല്ലേ എന്ന് വെച്ചിട്ട് ശ്രദ്ധിക്കാണ്ട് നിന്നാലേ ഇതുപോലത്തെ പെടലൊക്കെ ചിലപ്പോൾ പെടും.
0: ഉമ്മക്ക് പെൺകുട്ടിയായത് നന്നായില്ലേ. നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആ ചെക്ക നമ്മളെ കുട്ടിയേറ്റ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ എന്തിനു കൊള്ളീനു?
1: തൂങ്ങി ചാവേണ്ടി വരീനി കേട്ടോ.
0: അതന്നെ, നമ്മളെ മോള് കുളിമുറിയിൽ എത്ര നേരം വേണേലും ഇരുന്നോട്ടെ, അല്ലേ പുരുഷേട്ടാ?
1: ഓ, ഓള് ഇരുന്നോട്ടെ കൗസു.
0: എന്നാലും എൻ്റെ പുരുഷേട്ടാ, എനിക്കിതൊന്നും അങ്ങോട്ട് ആലോചിക്കാൻ കൂടി വയ്യ കേട്ടോ.
1: ആ കൊള്ളാലോ, ഇന്ന് വണ്ടിക്കാരൊക്കെ നമ്മളെ മുന്നിൽ തന്നെയാണല്ലോ വന്നിറങ്ങണത്.
2: പുരുഷോത്തമന്റെ വീടല്ലേ?
1: പുരുഷോത്തമന്റെ വീട് ഇത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ അന്വേഷിച്ചു വന്ന വീട് അതായിരിക്കും. പുരുഷോത്തമന്റെ വീടിന്റെ നേരെ മുമ്പിലുള്ളത് വാസുദേവന്റെ, അവരെ മോൻ ജ്യോതിഷ്, മറ്റേ മാല തട്ടിപ്പറിച്ച കേസല്ലേ?
2: അല്ല, പുരുഷോത്തമന്റെ വീട് തന്നെ അന്വേഷിച്ചു വന്നേ. മാളവികയുടെ അച്ഛനല്ലേ?
1: അതെ.
0: അയ്യോ, മാളുവിന്റെ കോളേജിൽ നിന്നാ, വാ കേറിയിരിക്കെ. മാളോ, മോളെ മാളോ, ഒന്ന് വേഗം ഇറങ്ങി വാടി, എന്റെ കോളേജിൽ നിന്ന് ടീച്ചർ മാഷും വന്നിട്ടുണ്ട്.
1: ടീച്ചർ മാഷും കേറിയിരിക്കെ?
3: ഞങ്ങൾ ടീച്ചർമാരല്ല.
1: പിന്നെ ആരാ?
2: ഞങ്ങള് നാർക്കോട്ടിക് സെല്ലിന്നാ.
0: എവിടുന്ന്?
2: നാർക്കോട്ടിക്, ഈ ലഹരി വസ്തുക്കൾ, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ വ്യാപനം തടയാനുള്ള പോലീസിന്റെ ഒരു വിങ്ങാണ്.
0: അയ്യോ, അതിനിങ്ങോട്ടിപ്പം തന്നെ വന്നേ?
2: അത് പിന്നെ, ഇന്നലെ ഞങ്ങൾ വലിയൊരു മയക്കുമരുന്ന് കടത്തി പിടിച്ചിരുന്നു. ടിവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
0: അയ്യോ, ഞങ്ങളുടെ ടിവിയിൽ അങ്ങനത്തെ ഒന്നും കിട്ടൂല, സീരിയൽ മാത്രമേ കിട്ടൂ.
3: എന്നാ വാർത്ത കിട്ടണ ഒരു ടിവിയും കൂടി വാങ്ങി വെച്ചോളൂ, നന്നാവും.
0: ഓ ആയിക്കോട്ടെ, എന്നാ സാറും സാറേ ഇങ്ങോട്ട് ഇരുന്നോളി.
2: താങ്ക്സ്. പിന്നെ നിങ്ങൾ ആ വാർത്ത കണ്ടാലും ഇല്ലെങ്കിലും 24 കോടി രൂപയുടെ മയക്കുമരുന്ന ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ പിടിച്ചത്. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറയുന്നത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. അതിലൊരാളുടെ ഫോണിലുള്ള ഗ്രൂപ്പ് ചാറ്റിൽ നിങ്ങളുടെ മോൾ മാളവികയുടെ നമ്പറുണ്ട്. കുറച്ചു കാലമായി മാളവിക അവരുടെ ഒരു സ്ഥിരം കസ്റ്റമറാന്നാ അറിഞ്ഞത്.
1: എന്താ സാറേ പറയുന്നത്? മാളവിക എന്ന് കേൾക്കുമ്പോഴേക്ക് അത് ഇവിടുത്തെ കുട്ടി എന്നാണെന്ന് നിങ്ങളാണ്ട് ഉറപ്പിച്ചൂടാ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ?
3: നോക്കൂ, ഈ ഫോണിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ മോളുടേതല്ലേ?
1: ഇത്
3: കേട്ടില്ലേ, നമ്പർ കറക്റ്റാണ്, മകളുടെ ഫോണാണ് അകത്തടിക്കുന്നത്. കട്ട് ചെയ്തു, പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് കട്ട് ചെയ്തതാ.
0: ഞങ്ങളെ മോൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കൂല സാറേ, ഞങ്ങൾക്കറിയുന്നല്ലേ ഓളെ.
2: ഉപയോഗിക്കുന്നില്ലെങ്കിൽ നല്ലത്, പക്ഷേ ഞങ്ങൾക്കവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്.
1: അയ്യോ സാറേ, മോളെ പേരിലും കേസുണ്ടോ?
0: അയ്യോ, മോളെ പേരിൽ എന്തെങ്കിലും കേസുണ്ടായാൽ പിന്നെ ഉറപ്പായിട്ടും ഞാൻ തൂങ്ങിച്ചാവും.
2: ഏ, ഇങ്ങനെ കരയൊന്നും വേണ്ട, മോളെ പേരിൽ കേസെടുക്കൊന്നുമില്ല. പക്ഷേ മോള് മയക്കുമരുന്ന് ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ മോചിപ്പിച്ചെടുക്കണ്ടേ?
0: വേണം സാറേ, അതിനെന്താ വേണ്ടെന്ന് വെച്ചാ സാർ പറഞ്ഞോളി.
2: പറയാം, ആദ്യം മോളെ ഒന്ന് വിളിക്കൂ.
0: ആ, ഞാനിപ്പോ വിളിക്കാം. എടി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ.
4: എന്താമ്മേ?
0: എന്നാ ഞാനൊന്ന് ശരിയാക്കി തരാടി. നീ എന്താണ്ടി വിചാരിച്ചേ? ഓരാ ആരാ അവിടെ തെരഞ്ഞു വന്ന് നിനക്കറിയോടി? അറിയോ, പോലീസുകാരാ, പോലീസുകാര്. ഇങ്ങനെയൊക്കെ ചെയ്തളഞ്ഞല്ലോ മോളെ.
4: അമ്മ,
0: അനക്ക് എങ്ങനെയാടി തോന്നി ഇതൊക്കെ ചെയ്യാൻ? എന്റെ നമ്പർ എങ്ങനെയാടി ആ ചെറുത്തമാരുടെ ഫോണിൽ വന്നത്? പറയടി, എന്തൊക്കെയാണ്ടി ഓരോരുത്തുനിന്ന് വാങ്ങിയത്? അവനക്ക് എന്തിന്റെ കുറവാണ്ടി ഞങ്ങൾ വരുത്തിയത്? എന്നിട്ട് എന്റെ മോളെ ഈ ചതി ഞങ്ങളോട് ചെയ്തല്ലോ. എനിക്ക് എന്റെ അച്ഛനെങ്കിലും ഒന്ന് ഓർത്തുകൂടായിരുന്നോ മോളെ?
4: പറ്റിപ്പോയി.
0: ഇങ്ങോട്ട് വാ, എന്നിട്ട് പുറത്ത് നിൽക്കുന്ന പോലീസുകാരോട് പോയി പറയടി. വാ, ഇങ്ങോട്ട് വാ.
4: എന്നോട് ക്ഷമിക്കമ്മ, പറ്റിപ്പോയി.
0: ഇതാ ഇതാ സാർമാരെ ഞങ്ങളെ മോള്. എന്താന്ന് വെച്ചാ ചോദിച്ചോളി. ഇതാ
4: മേഡം, പറ്റിപ്പോയതാ മേഡം, പറ്റിപ്പോയതാ.
2: ഡോണ്ട് വറി, ഡോണ്ട് വറി. മോളുടെ അമ്മ പറഞ്ഞൊരു വാക്ക് മോൾ ശ്രദ്ധിച്ചോ? ചെകുത്താന്മാർ. ശരിയാ, ചെകുത്താന്മാരാവര്. ആദ്യം

0: ആദ്യം സുഹൃത്തുക്കളെ പോലെ കൂടെ നടന്ന് നിങ്ങളെ ലഹരി നുണയിപ്പിക്കും. പിന്നെ നിങ്ങൾ അവർക്കും ലഹരിക്കും അടിമയാകും. വീടിനും നാടിനും എന്തിന്, നിങ്ങൾക്കു തന്നെ ഒരു ഉപകാരവുമില്ലാതെ നിങ്ങൾ നശിച്ചു പോകും. ഇതിനാണോ മോളെ മോളെ അമ്മയും അച്ഛനും ഒക്കെ ഇത്രയും വളർത്തി വലുതാക്കിയത്?
1: അല്ല അല്ല മേഡം, ഞാൻ പെട്ടുപോയതാ പെട്ടുപോയതാ ഞാൻ.
0: കരയണ്ട, പറ്റിപ്പോയ തെറ്റുകൾ തിരിച്ചറിയുമ്പോഴാ നമുക്കിങ്ങനെ കുറ്റബോധം തോന്നുന്നത്. അത് നല്ലതാ, പക്ഷേ പല കുട്ടികൾക്കും അത് തോന്നാറില്ല എന്നതാണ് സങ്കടം.
1: മേഡം പറഞ്ഞത് ശരിയാ, ചില കൂട്ടുകാർക്കൊപ്പാ ഞാൻ ഇതിലേക്ക് എത്തിയത്. ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ മേഡം?
0: പറ്റും, അതിനല്ലേ ഞങ്ങളൊക്കെ. ധൈര്യമായിരിക്കേ.
2: ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ?
0: നാളെ രാവിലെ മോളെയും കൂട്ടി ഞങ്ങളുടെ ഓഫീസ് വരെ ഒന്ന് വരണം. നമ്പർ ഞാൻ തരാം. പേടിക്കണ്ട, മോക്ക് കുറ്റബോധമുള്ള സ്ഥിതിക്ക് കാര്യങ്ങൾ എളുപ്പമാവും. എങ്കിലും കുറച്ചുകാലത്തെ കൗൺസിലിംഗ് വേണ്ടിവരും. അതിനുള്ള ഏർപ്പാടൊക്കെ ഞങ്ങൾ ചെയ്തു തരും. അതിന് മോള് ഞങ്ങളുടെ കൂടെ നിൽക്കണം.
1: കൂടെ നിൽക്കാം മാഡം, എനിക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി മാഡം.
2: അതിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ?
0: നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളെല്ലാവരും. എന്നാലേ നമ്മുടെ മക്കളെ പിടികൂടുന്ന ഇത്തരം മാരക ശക്തികളെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയൂ.
3: നമ്മുടെ മക്കളൊക്കെ നല്ലവരാ, വളരെ നല്ലവർ. പക്ഷേ എന്തോ അനുഭവിച്ചറിയാൻ വെമ്പുന്ന ഒരു പ്രായമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർ പോകുന്ന വഴികളിലെല്ലാം ചതിക്കുഴികളുമായി പണക്കൊതിയന്മാരായ നീചന്മാർ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പിടിയിലൊന്നും പെടാതെ നമ്മുടെ മക്കളെ കരുത്തോടെ കാത്തു വളർത്തേണ്ടത് നമ്മൾ തന്നെയാ. മക്കൾക്ക് നമ്മൾ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ സ്നേഹം കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കണ്ട. ഒപ്പം അവരെ കേൾക്കാനും ചേർത്ത് പിടിക്കാനും ആരും മറക്കരുത്.
4: സാറേ സാറേ, ഇത് തന്നെ മതി സാറേ. ഇത്തവണ നമ്മുടെ വാർഷികത്തിന് ഇത് തന്നെ മതി. ഈ കാലത്ത് പറയേണ്ട സബ്ജക്ട് തന്നെയാ അത്. ഈ വീടല്ല, അടിപൊളി. ഇതില് ആ പാട്ട് പാടി വരുന്ന ആ വറിയതില്ലേ, ആ റോൾ എനിക്ക് തരണേ. അതില് ഞാൻ കാസറും.
5: വെരി ഗുഡ്. ഇതാ നോക്ക്, വറീദിനെ ബഷീർ ഏറ്റെടുത്തതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളെ അങ്ങോട്ട് ഏറ്റെടുത്തോളൂ.
6: ഏറ്റു സാറേ, നാളെ മുതൽ നമ്മൾ ഇതിന്റെ റിഹേഴ്സൽ തുടങ്ങും. പോരെ.
5: ഓക്കെ
6: ബഷീർ കാ, എന്നാ നാളെ വൈകുന്നേരം 6 മണിക്ക് നിങ്ങളെ വീട്ടിൽ വെച്ച് റിഹേഴ്സൽ. എന്തേ?
0: അത് ഈ വീടല്ല നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. രചന വിപിൻ പി എസ് മലബാറി. സംവിധാനം ടി വി അശ്വതി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വാസുദേവൻ, അനിൽ ആയഞ്ചേരി, സരസു, സരിത സി, പുരുഷോത്തമൻ, ഹസൻ പൈങ്ങോട്ടൂർ, കൌസു, ആശാലത ജഗദീഷ്, എഴുത്തുകാരൻ വിനോദ് മേക്കോത്ത്, ജ്യോതിഷ് നീരജ് കായക്കൽ, മാളവിക അഞ്ജു എസ്, നാർക്കോട്ടിക് സി പി ഒ സി കൃഷ്ണകുമാർ, വറീദ് ബോബി സി മാത്യു, എഴുത്തുകാരന്റെ ഭാര്യ സിന്ധു പി കെ, നാർക്കോട്ടിക് എസ് എച്ച് ഒ പി നിഷ, എസ് എച്ച് ഒ വിനോദ് കീഴടത്ത്, സി പി ഒ വിനോദ് ബി കെ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
2: നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൗശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ്

0: സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. നിലവിലുള്ള 5 പദ്ധതികളെ കൂടി PM വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് PM വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൗശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. PM വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൗശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൗശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൗശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തുപ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൗശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. PM വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൗശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നു. കരകൗശല വിദഗ്ധരെയും അവരുടെ കരകൗശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൗശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് PM വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ സ്ലോവാക്യ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ കരസേനാ ഉപമേധാവിയായ അദ്ദേഹം ഈ മാസം 30-ന് ചുമതലയേൽക്കും. കാലാവധി അവസാനിക്കുന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ

0: പിൻഗാമിയായാണ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സജ്ജനൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീരന്മാരായ ഖേമരം കുമാവത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും നടപടികൾ നിർദ്ദേശിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ഉന്നതതല സമിതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനും സ്ഥിതിഗതികൾ വിലയിരുത്താനുമായി അതിർത്തി പ്രദേശങ്ങൾ, മെട്രോ നഗരങ്ങൾ, വ്യാവസായിക നഗരങ്ങൾ എന്നിവ സന്ദർശിക്കാനും ശ്രീ ഷാ സമിതിക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിപ ജാഗ്രത തുടരുന്നു. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്കപ്പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്ന് നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജില്ലയിലെ നിപ സ്ഥിതിഗതികൾ മന്ത്രി AP അനിൽകുമാർ വിലയിരുത്തി. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോട് എത്തുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇന്ന് 145 പേരെ അറസ്റ്റ് ചെയ്തു. ജൂൺ 26 മുതൽ തൂഫാൻ ക്യാമ്പയിന്റെ 2 ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ സ്കോട്ട്ലൻഡിന് 40 റണ്ണിന്റെ ജയം. 162 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അയർലൻഡിന് 121 റണ്ണിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടുകയാണ്. രാത്രി 11 നടക്കുന്ന 3 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡിനെ നേരിടും. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബെർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. അഫ്ഗാനിസ്ഥാനെതിരായ 1 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് 195 റൺ വിജയലക്ഷ്യം. അഫ്ഗാൻ താരം റഹ്മാനുല്ല ഗുർബാസ് 51 പന്തുകളിൽ 102 റൺ നേടിയപ്പോൾ ഇന്ത്യക്കായി അരങ്ങേറ്റ മത്സരം കളിച്ച ഹർഷ് ദുബൈ 3 വിക്കറ്റ് സ്വന്തമാക്കി. മഴ കാരണം മത്സരം 25 ഓവറാക്കി ചുരുക്കിയിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നടന്ന 5 ബ്രിക്സ് കാർഷിക സമ്മേളനം സമാപിച്ചു. സമ്മേളനം മുന്നോട്ട് വച്ച ഇൻഡോർ പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചു. ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം, കാർഷിക വ്യാപാരം തുടങ്ങിയ പ്രധാന തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പ്രഖ്യാപനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

മറ്റ് ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റുകളെല്ലാം പൂർണമായും ഇലക്ട്രോണിക് ലൈൻ കോളിംഗിലേക്ക് മാറിയപ്പോഴും 2026 ഫ്രഞ്ച് ഓപ്പൺ മനുഷ്യരായ ലൈൻ ജഡ്ജിമാരെ നിലനിർത്താൻ തീരുമാനിച്ചു. കളിയിലെ തെറ്റുകളും ശരികളും മനുഷ്യ നേത്രങ്ങളാൽ തന്നെ വിലയിരുത്തപ്പെടുന്നതിന്റെ ആകാംക്ഷ ഇത് നിലനിർത്തുന്നു. കൂടാതെ ഗ്രാൻഡ്സ്ലാം ചരിത്രത്തിൽ ആദ്യമായി കളിക്കാർക്ക് മത്സരത്തിനിടയിൽ വൂപ്പ് ബാൻഡ്സ് പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ ധരിക്കാൻ അനുമതി നൽകി എന്നത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. കളിക്കാരുടെ ഹൃദയമിടിപ്പ്, ശരീരത്തിലെ ഊർജനില തുടങ്ങിയ പ്രകടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തത്സമയം മനസ്സിലാക്കാൻ ഇത് സഹായിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചെങ്കിലും ടൂർണമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ആരാധകരെ നിരാശരാക്കിയ വാർത്തകൾ പുറത്തുവന്നു. ഇതിൽ ഏറെ ഞെട്ടിച്ചത് കഴിഞ്ഞ 2 തവണത്തെ പുരുഷ സിംഗിൾസ് ചാമ്പ്യനായ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽക്കരാസ് കൈത്തണ്ടക്കേറ്റ പരിക്ക് കാരണം ടൂർണമെന്റിൽ നിന്നും പിന്മാറി എന്നതാണ്. പുരുഷന്മാരുടെ പോരാട്ടത്തെ ഇത് പൂർണമായും പ്രവചനാതീതമാക്കി. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അമേരിക്കയുടെ കൊക്കോ ഗഫ് വലിയ പ്രതീക്ഷകളോടെയാണ് എത്തിയത്. എന്നാൽ 3ാം റൗണ്ടിൽ പോട്ടപ്പോവയോട് പരാജയപ്പെട്ട് താരം ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. കഴിഞ്ഞ വർഷത്തെ വനിതാ ഡബിൾസ് ചാമ്പ്യന്മാരായ ജാസ്മിൻ പാവോലിനിയും സാറ എറാനിയും ഇത്തവണ ഒരുമിച്ച് മത്സരിച്ചില്ല. കാലിനേറ്റ പരിക്ക് കാരണം പാവോലിനി സിംഗിൾസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചതോടെ സാറ എറാനി യുവതാരം ലില്ലി ടാഗറുമായി സഖ്യം ചേർന്നു. എന്നാൽ ഡെമി ഷൂട്ട്സ് എല്ലൻ പെര സഖ്യത്തോട് ഇവർ 2ാം റൗണ്ടിൽ പരാജയപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പണിന്റെ 2026 പതിപ്പിൽ അതിന്റെ മുൻകാല ചാമ്പ്യന്മാരെയും ടെന്നീസ് ഇതിഹാസങ്ങളെയും ആദരിക്കുന്നതിനായി പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ വമ്പന്മാരുടെ വീഴ്ചയും അത്ഭുത കൗമാരക്കാരുടെ കുതിപ്പും കൊണ്ട് ടെന്നീസ് ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടുന്ന അധ്യായങ്ങളാണ് ഇത്തവണ റോളണ്ട് ഗാരോസിൽ പിറന്നത്. തുടർച്ചയായി 2 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം ചൂടിയ അൽക്കരാസ് പിന്മാറിയതോടെ ഇറ്റലിയുടെ സൂപ്പർ താരം ജാനിക് സിന്നറായിരുന്നു ഇത്തവണത്തെ ഏറ്റവും വലിയ കിരീട പ്രതീക്ഷ. എന്നാൽ 2ാം റൗണ്ടിൽ ടെന്നീസ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തായി. അർജന്റീനയുടെ സീഡില്ലാ താരം കെറണ്ടോളോയോട് പരാജയപ്പെട്ടതോടെ സിന്നറുടെ തുടർച്ചയായ 30 മത്സരങ്ങളുടെ വിജയക്കുതിപ്പിനാണ് വിരാമമായത്. ഇതുകൂടാതെ മറ്റൊരു ചരിത്രം കൂടി പിറന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മുതൽ സിന്നറും അൽക്കരാസും ചേർന്ന് കൈപ്പിടിയിലൊതുക്കിയ 9 തുടർച്ചയായ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളുടെ കുത്തക ഇതോടെ അവസാനിച്ചു. കൂടാതെ 2000 ആണ്ടിന് ശേഷം ആദ്യമായാണ് ലോക 1ാം നമ്പർ താരം ഫ്രഞ്ച് ഓപ്പണിന്റെ 3ാം റൗണ്ട് കാണാതെ പുറത്താകുന്നത്. സിന്നറിനെ ഞെട്ടിച്ച ഹുവാൻ മാനുവൽ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഫ്രാൻസിസ്കോ കെറണ്ടോളോയും ഒരുമിച്ച് 3ാം റൗണ്ടിൽ പ്രവേശിച്ചു. 2018 മിഷ സ്വരേവ്, അലക്സാണ്ടർ സ്വരേവ് സഹോദരന്മാർക്ക് ശേഷം ഒരു ഗ്രാൻഡ്സ്ലാമിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സഹോദരന്മാരായി ഇവർ മാറി. 3ാം റൗണ്ടിൽ ഹുവാൻ മാനുവലും സ്പെയിനിന്റെ മാർഡിൻ ലാൻഡലൂസും തമ്മിൽ നടന്ന മത്സരം റോളാൻഡ് ഗാരോസിന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചു. 5 മണിക്കൂറും 58 മിനിറ്റും നീണ്ടുനിന്നു ഈ പോരാട്ടം. ടൈബ്രേക്കറോടെ അവസാനിച്ച ഒരു ഗ്രാൻഡ്സ്ലാം മത്സരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോരാട്ടവും ടൂർണമെന്റ് ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും നീണ്ട മത്സരവുമായി ഇത് മാറി. ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഇത്തവണ തന്റെ 82ാമത് ഗ്രാൻഡ്സ്ലാം മെയിൻ ഡ്രോ മത്സരത്തിനിറങ്ങി. റോജർ ഫെഡററുടെയും ലെസിയാനോ ലോപ്പസിന്റെയും റെക്കോർഡ് ഇദ്ദേഹം മറികടന്നു. എന്നാൽ 3ാം റൗണ്ടിൽ ബ്രസീലിന്റെ 19കാരനായ കൗമാരതാരം ജോവോ ഫോൺസക്ക അദ്ദേഹത്തെ അട്ടിമറിച്ചു. ആദ്യ 2 സെറ്റുകൾ നേടിയ ശേഷമാണ് ജോക്കോവിച്ച് ഫോൺസക്കയോട് പരാജയപ്പെട്ടത്. ജോക്കോവിച്ചിന്റെ കരിയറിൽ ആദ്യ 2 സെറ്റുകൾ ജയിച്ച ശേഷം ഒരു ഗ്രാൻഡ്സ്ലാം മത്സരം തോൽക്കുന്നത് ഇത് 2ാം തവണ മാത്രമായിരുന്നു. കൂടാതെ 2009 ശേഷം ആദ്യമായി ജോക്കോവിച്ച് ക്വാർട്ടർ കാണാതെ പുറത്തായി. ജോക്കോവിച്ചിന്റെ പുറത്താകലോടെ ഇത്തവണ പുരുഷ സിംഗിൾസിൽ ഒരു പുതിയ ഗ്രാൻഡ്സ്ലാം ചാമ്പ്യൻ ഉണ്ടാകുമെന്ന പ്രതീതി വന്നു. 1977 ശേഷം പുരുഷ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാർ ആരുമില്ലാത്ത ആദ്യ ടൂർണമെന്റായും ഇത് മാറി. ക്വാർട്ടർ ഫൈനലിൽ പല അപൂർവ റെക്കോർഡുകളും പിറക്കുകയുണ്ടായി. ഫെലിക്സ് ഓഗർ അലിയാസിം 4 ഗ്രാൻഡ്സ്ലാമുകളുടെയും ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ആദ്യ കനേഡിയൻ പുരുഷ താരമെന്ന ഖ്യാതി സ്വന്തമാക്കി.
ചരിത്രത്തിൽ.

ആദ്യമായി മൂന്ന് ഇറ്റാലിയൻ താരങ്ങൾ ഒരു ക്വാർട്ടറിൽ ഒന്നിച്ച് പ്രവേശിച്ചു. ലോക റാങ്കിങ്ങിൽ 105 സ്ഥാനത്തുള്ള ബെറച്ചിനി 2007 ശേഷം ഫ്രഞ്ച് ഓപ്പൺ ക്വാർട്ടറിലെത്തുന്ന ഏറ്റവും റാങ്ക് കുറഞ്ഞ താരമായി. ബെറച്ചിനിയും അൽനാഡിയും തമ്മിലുള്ള മത്സരം 1991 ശേഷം ടോപ്പ് 100 പുറത്തുള്ള രണ്ട് താരങ്ങൾ തമ്മിൽ നടന്ന ആദ്യ ഗ്രാൻഡ്സ്ലാം ക്വാർട്ടറായി മാറി. 2004 ഗുസ്താവോ കുവേർട്ടിന് ശേഷം റോളൻഡ് ഗാരോസ് കോർട്ടിലെത്തുന്ന ആദ്യ ബ്രസീലിയൻ താരമായി ജോവോ ഫൊൻസക്ക മാറി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ പൂർത്തിയായപ്പോൾ അപ്രതീക്ഷിത കുതിപ്പുകളും പരിക്കുകളും നിറഞ്ഞ നാടകീയമായ നിമിഷങ്ങൾക്കാണ് പാരീസ് സാക്ഷ്യം വഹിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയവുമായി ഇറ്റലിയുടെ 24-കാരനായ ഫ്ലാവിയോ കൊബോളി കന്നി ഗ്രാൻഡ്സ്ലാം സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ഫെലിക്സ് ഓഗറിനെ പരാജയപ്പെടുത്തിയാണ് ഇറ്റാലിയൻ താരം സെമി ടിക്കറ്റ് എടുത്തത്. രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ നേർക്കുനേർ വന്ന ആവേശകരമായ മറ്റൊരു പോരാട്ടം നിർഭാഗ്യകരമായ പരിക്കോടെയാണ് അവസാനിച്ചത്. മാറ്റിയോ ബെറട്ടിനിയെ പരാജയപ്പെടുത്തി മാറ്റിയോ അർണാൾഡി തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം സെമിയിലേക്ക് പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് നേരിട്ടുള്ള സെറ്റുകൾക്ക് സ്പെയിനിന്റെ കൗമാര വിസ്മയം 19-കാരനായ റാഫേൽ ജോദറിനെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ 20-കാരനായ ജാക്കോബ് മെൻസിക് ബ്രസീലിന്റെ ജോവോ ഫൊൻസോക്കയെ പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ഗ്രാൻഡ്സ്ലാം സെമിയിൽ ഇടം നേടി. ആദ്യ സെമിയിൽ അലക്സാണ്ടർ സ്വരേവ് ജാക്കോബ് മെൻസിക് പോരാട്ടമാണ് നടന്നത്. രണ്ടാം സീഡായ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ യുവവിസ്മയം ജാക്കോബ് മെൻസിക്കിന്റെ അട്ടിമറി കുതിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ഫ്ലാവിയോ കൊബോളി മാറ്റിയോ അർണാൾഡി പോരാട്ടമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ടെന്നീസ് ആരാധകർ ഏറെ കാത്തിരുന്ന രണ്ട് ഇറ്റാലിയൻ താരങ്ങൾ തമ്മിലുള്ള സ്വപ്ന സെമിഫൈനൽ പോരാട്ടം ഒരു പന്തുപോലും കോർട്ടിൽ വീഴാതെയാണ് അവസാനിച്ചത്. ഫ്ലാവിയോ കൊബോളി വാക്കോവറിലൂടെ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. കടുത്ത വൈറൽ പനി ബാധിച്ചതിനെ തുടർന്ന് അർണാൾഡിക്ക് ടൂർണമെന്റിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അർണാൾഡിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തോടെ 10 സീഡായ ഫ്ലാവിയോ കൊബോളി കളിക്കാതെ തന്നെ നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ സിംഗിൾസ് കലാശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചരിത്ര വിജയം സ്വന്തമാക്കുകയായിരുന്നു. 5 നീണ്ട മാരത്തോൺ പോരാട്ടത്തിനൊടുവിലാണ് രണ്ടാം സീഡായ സ്വരേവ് ഇറ്റലിയുടെ 10 സീഡ് ഫ്ലാവിയോ കൊബോളിയെ കീഴടക്കി കിരീടം ചൂടിയത്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് തന്റെ കരിയറിലെ ഏറ്റവും സുപ്രധാനമായ ഗ്രാൻഡ്സ്ലാം കിരീടം പാരീസിലെ കളിമൺ കോർട്ടിൽ നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നായി ഈ പോരാട്ടം മാറി. 2026 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് മത്സരങ്ങൾ പലതും വിരസമായ പോരാട്ടങ്ങളായിരുന്നു. വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങൾ നന്നേ കുറവായിരുന്നു. എന്നാൽ ക്വാർട്ടർ ഫൈനൽ മുതൽ പതിയെ ട്രാക്കിന് തീപിടിക്കുന്ന പോരാട്ടങ്ങൾ കാണാൻ സാധിച്ചു. ടൂർണമെന്റിലെ 1 സീഡായ അരീന സബലങ്കയെ 25 സീഡ് ഡയാന ഷ്നൈഡർ അട്ടിമറിച്ചു. പോളണ്ട് താരം മയാ ചലൻസ്ക 22 സീഡായ അന്ന കലിൻസ്കയെ പരാജയപ്പെടുത്തി സെമിയിലേക്ക് മുന്നേറി. യുക്രൈൻ താരങ്ങളായ മാർത്ത കോസ്റ്റ്യുക്കും എലീന സ്വിറ്റോലിനയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോസ്റ്റ്യുക് വിജയം നേടി. മിറ ആൻഡ്രിവയുടെ തകർപ്പൻ വിജയമായിരുന്നു മറ്റൊന്ന്. 8 സീഡായ മിറ 18 സീഡായ സൊറാന ക്രിസ്റ്റയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്തു. ഫൈനൽ ടിക്കറ്റിനായുള്ള സെമിഫൈനൽ മത്സരങ്ങളിൽ തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. മയ ചലൻസ്കയുടെ അവിശ്വസനീയമായ കുതിപ്പ് സെമിഫൈനലിലും തുടർന്നു. ആദ്യ സെറ്റിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ടൈ ബ്രേക്കറിലൂടെ ഡയാന ഷ്നൈഡറെ മറികടന്നാണ് മയ ചലൻസ്ക കരിയറിലെ തന്റെ ആദ്യ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. രണ്ടാം സെമിയിൽ റഷ്യൻ താരം മിറ ആൻഡ്രിവ തുടക്കം മുതൽക്കേ ആധിപത്യം പുലർത്തി. യുക്രൈന്റെ മാർത്ത കോസ്റ്റിക്കിന് യാതൊരു അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി ആൻഡ്രിവ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. റോളൻഡ് ഗാരോസിലെ പുതിയ രാജ്ഞിയെ കണ്ടുപിടിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ക്വാളിഫയർ താരം

0: മായ ചലൻസ്കയും 8th seed മിറ ആൻഡ്രീവയും തമ്മിലാണ് മാറ്റുരച്ചത്. 6-3, 6-2 എന്ന സ്കോറിന് മിറ ആൻഡ്രീവ മായ ചലൻസ്കയെ പരാജയപ്പെടുത്തി. കോക്കോഗഫിന്റെയും സബലങ്കയുടെയും അഭാവത്തിൽ ടെന്നീസ് ലോകത്ത് ഒരു പുതുചരിത്രം കുറിക്കാൻ ഈ കൗമാര താരത്തിന് സാധിച്ചു. 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് മത്സരങ്ങളും ആവേശം നിറഞ്ഞതായിരുന്നു. ക്വാർട്ടർ ഫൈനൽ ഘട്ടത്തിൽ വന്നപ്പോഴാണ് ആവേശ പോരാട്ടങ്ങൾ ഈ വിഭാഗത്തിലും കണ്ടത്. തുടർന്ന് നടന്ന 2 semi-finals ഫൈനലിലും കടുത്ത പോരാട്ടങ്ങളാണ് അരങ്ങേറിയത്. 1st seed സഖ്യമായ ഗ്രാനോളേഴ്സ് സെബാലോ സഖ്യം ഇറ്റലിയുടെ ബോലെല്ലി വാവസോറി സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. 2nd semi പ്രാദേശിക ആരാധകരുടെ വലിയ പിന്തുണയോടെ ഇറങ്ങിയ ഫ്രഞ്ച് സഖ്യം ഹാലിസ് ഹെർബർട്ട് എന്നിവരെ 2nd seed ഹെലിയോവാര പാറ്റൺ സഖ്യം പരാജയപ്പെടുത്തി. ടെന്നീസ് ലോകം കാത്തിരുന്ന പുരുഷ ഡബിൾസ് കിരീടത്തിനായുള്ള ഫൈനൽ പോരാട്ടത്തിൽ 1st seed 2nd seed തമ്മിലായിരുന്നു നേരിട്ടുള്ള യുദ്ധം. മാർസൽ ഗ്രാനോളേഴ്സ്, ഹൊറാസിയോ സെബാലോസ്, ഹാരി ഫെലിയോവാര, ഹെൻറി പാറ്റൺ സഖ്യമാണ് കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിലുടനീളം പുലർത്തിയ അതേ ആധിപത്യം ഫൈനൽ മത്സരത്തിൽ 1st seed സഖ്യം ആവർത്തിച്ചു. ഹെലിയോവാര പാറ്റൺ ജോഡിക്ക് യാതൊരുവിധ അവസരവും നൽകാതെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്ത് ഗ്രാനോളേഴ്സും സെബാലോസും 2026 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് ചാമ്പ്യന്മാരായി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ ഡബിൾസിൽ ആവേശകരമായ ചില മികച്ച പോരാട്ടങ്ങൾ കണ്ടു. വനിതാ ഡബിൾസ് കിരീടത്തിനായുള്ള കലാശ പോരാട്ടത്തിൽ 1st seed കാതറീന സിനിയക്കോവ, ടെയ്ലർ ടൗൺസെറ്റ് സഖ്യം 2nd seed അന്ന ഡെനിലീന, അലക്സാന്ദ്ര കുനിച് സഖ്യത്തെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ സൂപ്പർ സഖ്യമായ സാറ ഇറാനി ആൻഡ്രിയ വാവസോറി സഖ്യം കിരീടം ചൂടി. ഫൈനലിൽ കാനഡയുടെ ഗബ്രിയേല ഡാബ്രോവ്സ്കി, അമേരിക്കയുടെ ഇവാൻ കിങ് സഖ്യത്തെ കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇറ്റാലിയൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അത്യന്തം ആവേശകരമായ പോരാട്ടങ്ങൾക്കാണ് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് ഇത്തവണയും സാക്ഷിയായത്. കളിമൺ കോർട്ടിലെ കൂടുതൽ കരുത്തുറ്റ പോരാട്ടങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം.
1: ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് 2026 അവലോകനം സമാപിക്കുന്നു. രചന ജോസ് ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കോഴിക്കോട്. ആരോഗ്യവാണി

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നാളെ June 14 ലോക രക്തദാന ദിനം. സന്നദ്ധ രക്തദാനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു തോമസുമായി നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ. രക്തദാനം മഹാദാനം എന്നാണല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ അനു തോമസ് ആണ്. ഡോക്ടറെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് രക്തദാനത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത്. June 14 ലോക രക്തദാന ദിനം.

0: ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വർഷത്തെ ആശയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ ഡോക്ടർ?
1: ആദ്യമായിട്ട് ഞാൻ നന്ദി പറയാണ് ആകാശവാണിക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന്. പ്രത്യേകിച്ച് സന്നദ്ധ രക്തദാനത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെയധികം നമുക്ക് രക്തക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പം അവധിക്കാലമായ സമയത്തും അതേപോലെ വേനൽക്കാലം വരുന്ന സമയങ്ങളിൽ പല പല അസുഖങ്ങൾ വരുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം വരാറുണ്ട്. സോ ഇങ്ങനത്തെ സന്നദ്ധ രക്തദാനത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന 2004 ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയും June 14 ഇതിനുവേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫ്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾ ലാൻഡ്സ്റ്റൈനർ എന്ന ശാസ്ത്രജ്ഞൻ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ ജന്മദിനവും കൂടിയാണ് ഈ June 14. June 14 ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാതാക്കളുടെ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ലോകമെമ്പാടും ഇത് ആചരിക്കപ്പെട്ടു വരുന്നു. ഇത് ആചരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സന്നദ്ധ രക്തദാനത്തിന് നമ്മൾ കൂടുതലായിട്ട് അവബോധം ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സന്നദ്ധ രക്തദാനത്തിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രതിഫലേച്ഛയൊന്നും കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ രക്തദാനം ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ ആ രക്തം വളരെ സുരക്ഷിതമായ രക്തമായിരിക്കും. അല്ലാതെ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, രക്തം ദാനം ചെയ്യാൻ വരുമ്പോൾ ഓരോ ബ്ലഡിനും ക്യാഷ് മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്നു. 1998 നിയമം അത് പാടില്ല എന്നുള്ളത് കൊണ്ടുവന്നു. അപ്പൊ അതിനുശേഷം അതിന് മുന്നേ വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെയ്ഡ് ഡൊണേഷൻസ് കാരണം വളരെയധികം നമുക്ക് സുരക്ഷിതമല്ലാത്ത രക്തം ബ്ലഡ് ബാങ്കുകൾ ലഭിക്കുകയും പല രക്തജന്യ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തടവെക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാനത്തിന് കൂടുതലായിട്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം സന്നദ്ധ രക്തദാനത്തിന്റെ കൂടുതലായിട്ട് അവബോധം നൽകുക. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായി രക്തദാതാക്കളെ കൊണ്ടുവരണം. കുറച്ച് നേരത്തേക്ക് മാത്രമല്ല ഇതോ ദാതാക്കളെ വേണ്ടത്, നമുക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും സന്നദ്ധ രക്തദാതാക്കൾ നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് കടന്നു വരികയും സുരക്ഷിതമായ രക്തം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രക്തദാന ദിനമായിട്ട് നമ്മൾ എപ്പോഴും ആചരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം.
0: ഈ വർഷത്തെ സന്ദേശം എന്താണ്?
1: ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഓരോ പ്രമേയം തരാറുണ്ട്, ഓരോ സന്ദേശം തരാറുണ്ട്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അരമണിക്കൂറോ 20 മിനിറ്റോ ഒരാൾ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയാണ്. സോ ആ ഒരു മനുഷ്യത്വം നമ്മൾ ഓരോരുത്തരും കാണിക്കുകയാണെങ്കിൽ പലരുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും.
0: ആർക്കൊക്കെ രക്തദാനം നൽകാം ഡോക്ടർ?
1: രക്തദാനം നൽകാൻ കഴിയുന്നത് 18-ഉം 65-ഉം വയസ്സിനിടയിലുള്ള ആരോഗ്യമുള്ള സ്ഥിരമായിട്ട് മരുന്നുകളൊന്നും കഴിക്കാത്ത ആൾ, വളരെ ആരോഗ്യവനും ആരോഗ്യവതിയുമായിട്ടുള്ള എല്ലാ ഡോണേഴ്സിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. അതായത് ഇപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലും അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ 18-ാമത്തെ വയസ്സ് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് രക്തദാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. 65 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നേരത്തെ രക്തദാനം ചെയ്ത ഒരു ഡോണർ ആയിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ആ ഡോണർ രക്തം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും. പക്ഷെ വേറെ അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവരുത് എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ കൗൺസിലറുകളുണ്ട്, കൗൺസിലേഴ്സും അതേപോലെ മെഡിക്കൽ ഓഫീസേഴ്സൊക്കെ അത് കൂടുതലായിട്ട് അവരെ പരിശോധിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ 60 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഡോണർ വന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾക്ക് ഒരു 60-62 വയസ്സായെങ്കിൽ അവർക്ക് 60 വയസ്സ് വരെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. 60 വയസ്സ് വരെയാണ് ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഡോണർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യമെങ്കിലും രക്തദാനം ചെയ്ത ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും.
0: നമ്മൾ രക്തദാനം നൽകാൻ പോകുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ വിധേയരാവേണ്ടി വരുമല്ലോ. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ കൊടുക്കുന്ന രക്തം കടന്നു പോകുന്നത്?
1: അതായത് രക്തദാനം ചെയ്യുന്നതിലൂടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മിനി ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ലഭിക്കുകയാണ്. കാരണം ഒരു ഡോണേഴ്സും എപ്പോഴും നമ്മുടെ പരിശോധനകൾ നടത്തണമെന്നൊന്നുമില്ല. സോ ഇവർ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ട് തന്നെ നമുക്കൊരു ഡോണറിൻ്റെ ഒരു ഫോമുണ്ട്. ആ ഫോമറിൽ നമ്മൾ നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ NPTC എന്ന് പറയും, അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉള്ള ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് ഡോണേഴ്സ് കയറുന്നുണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്, രക്തജന്യ രോഗങ്ങളെ തടയാനുള്ളതും പനി പോലെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ ഈ ഫോമുകളിൽ നമ്മുടെ ഇതിലുണ്ട്. അതുപോലെ കൗൺസിലർ ഒന്ന് കൗൺസിൽ ചെയ്യും, അതിനുശേഷം മെഡിക്കൽ ഓഫീസർ പരിശോധനകൾ നടത്തി അതിൽ BP ഉണ്ടോ. അപ്പോൾ പല ഡോണേഴ്സിന് ചിലപ്പോൾ BP ഒന്നും ഒരു അറിവും ഉണ്ടാവില്ല അവർക്ക്, പക്ഷെ ഇവിടെ വരുമ്പോഴായിരിക്കും അവരുടെ BP കൂടുതലായിട്ട് കാണുന്നുണ്ടാവുക. അവരുടെ ആരോഗ്യം എങ്ങനെയുള്ളതാണെന്നുള്ളത് ഈ ബ്ലഡ് ഡൊണേഷനിൽ വരുമ്പോൾ തന്നെ അവർക്കൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ്, നമ്മൾ വിളർച്ചയുള്ള ഒരാളാണോ എന്നുള്ളത് എപ്പോഴും ചിന്തിക്കണം. കാരണം ഹീമോഗ്ലോബിൻ്റെ അളവ് എപ്പോഴും നമുക്ക് 12.5 കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തിക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.

0: അപ്പോൾ അതും നമ്മളൊരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്ലഡ് ബാങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് മുന്നേ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിന്നെയുള്ള ടെസ്റ്റുകളെല്ലാം ഗ്രൂപ്പിങ്ങും ബ്ലഡ് ഗ്രൂപ്പിങ്ങും, നമ്മൾ ഏത് ഗ്രൂപ്പാണ് ഡോണറിൻ്റെ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യുന്നത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതിൽ ചെയ്യുന്ന ടെസ്റ്റുകളാണ് 5 രക്തജന്യ രോഗങ്ങളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. HIV, HBSAG, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി, സിഫിലിസ്, മലേറിയ, 5 രോഗങ്ങളെയാണ് നമ്മൾ പൂർണ്ണമായും ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ബ്ലഡ് നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കാറുള്ളൂ.
1: രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാര്യങ്ങൾ എന്ന് പറയുമ്പം അവരെ തന്നെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് പരിശോധിക്കണം, ഞാൻ ആരോഗ്യവാനാണോ ആരോഗ്യവതിയാണോ ഡൊണേറ്റ് ചെയ്യാനെന്നുള്ളത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു 3 മാസം ഗ്യാപ്പ് 3 മാസമെങ്കിലും ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിൽ 4 മാസത്തെ ഒരു ഇടവേള ഉണ്ടായിരിക്കണം, ലാസ്റ്റ് രക്തദാനം ചെയ്തതിന് ഇടവേള ഉണ്ടായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായി ഉറങ്ങിയിരിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുക. ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും ഡൊണേറ്റ് ചെയ്യാൻ വരരുത്. പിന്നെ ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അവർക്ക് സ്ഥിരമായിട്ട് ഒരു മരുന്നൊന്നും കഴിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ബിഹേവിയേഴ്സ് ആണുള്ള കണ്ടീഷൻസ്, അതായത് ഇപ്പം ഡ്രഗ് യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ അവരെ തന്നെ അവരെന്ത് ചെയ്യുക, വിലയിരുത്തുക. മീൻസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ഡൊണേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് അത് പ്രോപ്പറായിട്ട് ചോദിക്കാറുണ്ട്. കൗൺസിലിംഗ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ എടുക്കാറ്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഞാൻ ഭക്ഷണം കഴിച്ചു, ഞാൻ നന്നായി ഉറങ്ങി, എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ 18-65 വയസ്സിനിടയിലുള്ള ഏത് വ്യക്തിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് രക്തം ദാനം ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്തദാനം ചെയ്യാൻ പോകുന്ന ബ്ലഡ് ബാങ്ക്സ് എപ്പോഴും ഗവൺമെൻറ് അംഗീകൃത ബ്ലഡ് ബാങ്ക്സ് ആയിരിക്കണം. അവിടെ പ്രോപ്പർ ലൈസൻസ് ഉള്ള ഒരു അംഗീകൃത ബ്ലഡ് ബാങ്ക്സിൽ മാത്രമേ നമ്മൾ നമ്മുടെ രക്തത്തെ ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഡോണേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിക്കൽ കോളേജസ് മാത്രമല്ല, പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ബ്ലഡ് ബാങ്ക്സ് നടത്തുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ബാങ്ക് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ടതാണ്.
1: അവിടെ ഒരു അംഗീകൃത ഒരു ഡോക്ടർ
0: ഉണ്ടാവും. അംഗീകൃത ഡോക്ടർ ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള സ്റ്റാഫ് ഉണ്ടാവണം. പിന്നെ ലൈസൻസ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എല്ലാ ബ്ലഡ് ബാങ്ക്സിൽ നമ്മൾ കാണുന്ന രീതിയിൽ ലൈസൻസ് അവിടെ വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നിങ്ങളവിടെ ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയില്ല അവർ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ, ടെസ്റ്റുകൾ ചെയ്യാതെ അല്ലെങ്കിൽ ബ്ലഡ് കോമ്പണൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാതെ നേരെ ബ്ലഡ് എടുത്ത് നമ്മൾ ഹോൾ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയും, അതായത് വേറെ സെപ്പറേഷൻ ഒന്നും ചെയ്യാതെ ബ്ലഡിനെ നേരെ ട്രാൻസ്ഫ്യൂഷൻ പേഷ്യൻസിന് വേണ്ടി കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഡോണേഴ്സിന് എത്രത്തോളം അറിയാൻ പറ്റണം എന്നില്ല. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, അവിടെ അവർ അംഗീകൃത ബ്ലഡ് ബാങ്ക് ആണോ, അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ, അവർ ഡോക്ടേഴ്സ് ആണോ അവരെ സ്ക്രീൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഡോണേഴ്സ് ശ്രദ്ധിക്കണം.
1: സ്ത്രീകൾ പൊതുവെ രക്തം ദാനം ചെയ്യുന്നതിൽ പുറകോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: അതെ അതെ.
1: അതെന്തുകൊണ്ടായിരിക്കാം?
0: മെയിൻലി പറയുകയാണെങ്കിൽ പേടിയായിരിക്കാം. രക്തദാനം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ബോഡിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ, അല്ലെങ്കിൽ രക്തദാനം ചെയ്യുമ്പോൾ അവർക്ക് തലകറക്കമോ, അല്ലെങ്കിൽ നീഡിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പേടി, നീഡിൽ കുത്താൻ വരുമ്പോൾ അവർക്കൊരു ടെൻഷൻ, ചെറിയ അങ്ങനത്തെ ചെറിയ ചെറിയ റീസൺ കൊണ്ട് മാത്രമായിരിക്കാം ഫീമെയിൽസ് എപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോൾ അത് ഒത്തിരി മാറിയിട്ടുണ്ട്. കുറേ കുട്ടികൾ ഇപ്പം ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്നദ്ധമായി വരാറുണ്ട്. കോളേജസിലൊക്കെ ചെല്ലുകയാണെങ്കിൽ വളരെയധികം അവരാഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. പേടിയായിരിക്കാം ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്നാണ് എനിക്ക് മനസ്സിലായത്.
1: സ്ത്രീകളിൽ പൊതുവെ ഹീമോഗ്ലോബിൻ 12.5 ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടോ കേരളത്തിൽ?
0: ഉണ്ട്. ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ ഒരു ദിവസം ഡോണേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഒരു 10 പേര് വന്നാൽ അതിലൊരു 2-3 പേരോ 4 പേരൊക്കെ ആയിരിക്കും ചിലപ്പോൾ സെലക്ട് ആവുന്നുണ്ടാവുക. കുറേ പേര് HP കുറവായിട്ട് പോകാറുണ്ട്. കാരണം നമ്മുടെ HP വാല്യൂ പറഞ്ഞ് 12.5 കൂടുതലായിരിക്കണം. അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഫീമെയിൽസിൻ്റെ ഈ മെനസ്ട്രേഷൻ ടൈമും, പിന്നെ എന്തെങ്കിലും ബ്ലീഡിംഗ്, കുറച്ച് ലോങ് ടൈം ബ്ലീഡിങ്ങിലൊക്കെ ഉള്ള ഒരു ഫീമെയിൽ ഡോണർ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർലി ന്യൂട്രീഷൻ അവർക്ക് കിട്ടുന്നില്ല. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലല്ലോ ഫോളോ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളീസ് എപ്പോഴും നമ്മൾ ചോറും കറികളും എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ, പഴവർഗ്ഗങ്ങളാണെങ്കിൽ തന്നെ അതിന് വേണ്ട പഴവർഗ്ഗങ്ങൾ, ഇപ്പം മാതളം പോലെയുള്ളത്, അല്ലെങ്കിൽ ഇലക്കറികൾ കൂടുതൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ HP കൂട്ടാൻ സാധിക്കും. അപ്പം അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് ആക്ച്വലി ഹീമോഗ്ലോബിൻ്റെ ഒരു അളവ് എപ്പോഴും കുറവ് കാണാറ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഹീമോഗ്ലോബിൻ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽസിൻ്റെ ഡൊണേഷൻസ് കുറവാണ് നമുക്ക് എപ്പോഴും കിട്ടുക ഈ ഒരു ഇഷ്യൂ കാരണം.
1: ഈ രക്തം കൊടുക്കാൻ കഴിയാത്തവർ, ആർക്കൊക്കെ ഇത് കൊടുക്കാൻ കഴിയില്ല?
0: കഴിയാത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈ റിസ്ക് ബിഹേവിയർ. ഹൈ റിസ്കിലുള്ള ഒരു ഡോണർക്ക് ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു ഡോണറാണെങ്കിൽ, പിന്നെ അതേപോലെ ഇൻമേറ്റ്സ് ഇപ്പോൾ ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലൊന്നും

0: നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഹോമോസെക്ഷൽ പാർട്ട്നേഴ്സ് അങ്ങനെയുള്ള കണ്ടീഷൻസിലൊന്നും ഒരിക്കലും അവർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെയുള്ള കൊടുക്കാൻ സാധിക്കാത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ക്യാൻസർ വന്നിട്ടുള്ള ഡോണേഴ്സ്, അതേപോലെ ക്രോണിക് ആയിട്ടുള്ള, അതായത് വളരെ കാലങ്ങളായിട്ടുള്ള കിഡ്നി ഡിസീസും ലിവർ ഡിസീസും ഒക്കെ ഉള്ള ഡോണേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊന്നും ഒരിക്കലും ബ്ലഡ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പിന്നെയും കുറേ കണ്ടീഷൻസ് ഉണ്ട്, പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ രക്തദാനം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറയുന്ന സർട്ടൻ കണ്ടീഷൻസാണ് ഇതൊക്കെ.
1: അപ്പൊ ചിലവര് ഈ വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിക്കുന്നവരുണ്ടാവും പല അസുഖങ്ങൾക്കായിട്ട്, അവർക്ക് കൊടുക്കാൻ സാധിക്കുമോ?
0: മെഡിസിൻസ് കഴിക്കുന്നവരിപ്പം ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഡയബറ്റീസിൽ ഇപ്പം ടാബ്ലറ്റ് എടുക്കുന്നവർക്കാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കുഴപ്പമില്ല അവർക്ക്. അവർക്ക് പക്ഷേ ഒരു ലാസ്റ്റ് മന്തിൽ അവർക്ക് ഡ്രഗ് ഒന്നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല, ഒരു മെയിൻറ്റെയിൻ ഡോസിൽ പോകുന്ന ഒരു ഡോണർ ആണെങ്കിൽ നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇൻസുലിൻ എടുക്കുന്ന ഡോണേഴ്സിന് നമ്മൾ ബ്ലഡ് എടുക്കാറില്ല. അതേപോലെ ഹൈപ്പർ ടെൻഷൻ ബി പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നവരാണെങ്കിലും ബി പി ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡോണറിന്റെ ബ്ലഡ് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് ബി പി ലിമിറ്റിലായിരിക്കണം.
1: പിന്നെ ചിലർക്കൊരു സംശയം, ചിലക്ക് ഈ അക്യൂട്ട് ഡിസീസ്, ചില ദോഷം പനിയൊക്കെ വരുന്ന സമയത്ത് ആന്റിബയോട്ടിക്സ് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും,
0: അതെ അതെ,
1: അവർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ ബ്ലഡ്?
0: ആ ശരിക്കും പറഞ്ഞാൽ ഒരു 5 ദിവസത്തിനുള്ളിലെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഡൊണേറ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ചിലപ്പോൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആവാം, സോ അത് അവരുടെ ബ്ലഡിലും ഉണ്ടാവും. സോ നമ്മൾ ആ ബ്ലഡ് കൊടുക്കുന്ന പേഷ്യൻസിനും ഇത് പല രീതിയിലുള്ള റിയാക്ഷൻസ്, അലർജി പോലുള്ള റിയാക്ഷൻസ്, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് ഈ ഒരു പനി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രോഗികൾക്ക് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം 5 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ള, അതായത് പനിയോ തൊണ്ടവേദനയോ ജലദോഷമോ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ബ്ലഡ് എടുക്കാറില്ല.
1: അപ്പോൾ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക്, 18-ന് 65-ന് വയസ്സിനിടയിലുള്ള ഒരു വ്യക്തിക്ക് 3 മാസത്തിൽ ഒരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ?
0: അതെ അതെ.
1: ഒരു തവണ എത്ര ml ബ്ലഡ് എടുക്കും?
0: നമ്മളത് വെയിറ്റ് അനുസരിച്ചാണ്, പക്ഷേ നമ്മൾ യൂഷ്വലി ബ്ലഡ് ബാങ്ക്സിൽ നമുക്കൊരു 350 ml ബ്ലഡോ അല്ലെങ്കിൽ 450 ml ബ്ലഡോ ആണ് എടുക്കാറ്. അതായത് ഒരു ബാഗ് നമ്മൾ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് അങ്ങനത്തെ ബാഗുകളാണ് കിട്ടാറ്. അപ്പം 450 ml ബ്ലഡ് ബാഗ്സ് ഉണ്ട്, 350 ml ബ്ലഡ് ബാഗ്സ് ഉണ്ട്. അത്രയും ബ്ലഡ് ബാഗ് ബ്ലഡിൽ നമുക്ക് ബ്ലഡ് എടുക്കുന്നതിന് സേഫായിട്ട് ബ്ലഡ് എടുക്കുന്നതിന് കുഴപ്പമില്ല.
1: കളക്ട് ചെയ്ത് കഴിഞ്ഞ ബ്ലഡ് എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് മാഡം പിന്നീട് കടന്നു പോകുന്നത്?
0: അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് ഫസ്റ്റ് ഡൊണേറ്റ് ചെയ്ത് ബ്ലഡ് എടുത്തതിന് ശേഷം പിന്നെ ഈ ബ്ലഡ് പിന്നെ പോകുന്നത് കോമ്പണന്റ് സെപ്പറേഷൻ ഏരിയയിലേക്കാണ്. ബ്ലഡ് പല പല കോമ്പണന്റുകളായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേർതിരിക്കുമ്പം അതിൽ ഫസ്റ്റ് വേർതിരിച്ചെടുക്കുന്നതാണ് നമ്മുടെ PRBC എന്ന് പറയും, ചുമന്ന രക്താണുക്കൾ, നമ്മുടെ PRBC പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും. പിന്നെയുള്ള പ്ലാസ്മ, പിന്നെ പ്ലേറ്റ്ലെറ്റ്സ്, ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ബ്ലഡ് കോമ്പണൻസ്. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് സ്പെഷ്യൽ പ്രൊഡക്റ്റ് നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യാം, ക്രയോ പ്രസിപിറ്റേറ്റ് എന്നൊക്കെ പറയും, ഈ ബ്ലീഡിംഗ് ഉള്ള സമയത്തൊക്കെ കൊടുക്കാൻ സാധിക്കുന്ന ഫാക്ടേഴ്സൊക്കെ ഉള്ള ഒരു ഹൈ കണ്ടന്റ് ഫാക്ടേഴ്സൊക്കെ ഉള്ള ഫാക്ടറേറ്റും ഫൈബ്രിനോജനൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ക്രയോ പ്രസിപിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ആ പ്രൊഡക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതേപോലെ തന്നെ സെയിം ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡോണേഴ്സിൻ്റെ സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സാമ്പിളുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രക്തജന്യ രോഗങ്ങളെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെത്തേഡ് അവിടെ മെഷീനുകളൊക്കെ ഉണ്ട്. ആ മെഷീനിൽ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 ഡിസീസും നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നെഗറ്റീവായി എന്നറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബ്ലഡിനെ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി വെക്കുകയുള്ളൂ. നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഫ്രിഡ്ജുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക ചെയ്യുന്നത്, ഈ രക്തജന്യ രോഗങ്ങളൊക്കെ നെഗറ്റീവായാൽ മാത്രം. പിന്നെ അതോടൊപ്പം ഗ്രൂപ്പും നമ്മൾ ചെയ്യും, ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ കൺഫേം ചെയ്യും. കാരണം ഡോണർ പറയുന്ന ഗ്രൂപ്പ് ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറെ ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പും നമ്മൾ കൺഫേമൊക്കെ ആക്കിയിട്ടായിരിക്കും നമ്മൾ ഈ ബ്ലഡ് നമ്മളൊരു രോഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാക്കുക.
1: കൂടുതലായിട്ട് നമുക്ക് രക്തം ആവശ്യം വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്?
0: അത് പല കണ്ടീഷൻസ് പറയാം. മെയിൻലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ആക്സിഡൻറ്റ് കേസസിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ആവശ്യം വരേണ്ട സാഹചര്യങ്ങൾ, പിന്നെ സർജറികൾ, ബൈപ്പാസ് സർജറികളൊക്കെയാണ് കൂടുതലായിട്ട് ബ്ലഡ് നമുക്ക് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻസ് വരുന്നത്. പിന്നെ ഡെലിവറിയിൽ ഇപ്പം ഡെലിവറി കേസസ് ആയാലും സിസേറിയൻ ഒക്കെ ആയാലും വലിയ കുഴപ്പമില്ല, എന്നാലും ഒരു യൂണിറ്റൊക്കെ എപ്പോഴും റിക്വയർമെൻറ്റ് വരുന്നുള്ളൂ. പക്ഷേ അതല്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ഉണ്ട്, ബ്ലീഡിംഗ് ഒക്കെ സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒത്തിരി യൂണിറ്റുകളൊക്കെ വേണ്ടി വരാം. പിന്നെ അനീമിയ, അതായത് നമ്മുടെ വിളർച്ചയുള്ള ഒരു പേഷ്യൻ്റ് ആണ്, പേഷ്യൻറ്റിന് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിന് ബ്ലഡ് കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. പിന്നെ ലിവർ ഡിസീസ് ഒക്കെ വരുമ്പോഴാണ് പ്ലാസ്മ പോലെയുള്ളതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ലിവർ സംബന്ധമായിട്ട് അസുഖമുള്ളവർക്ക് പ്ലാസ്മ കൂടുതൽ കൊടുക്കേണ്ട സാഹചര്യം വരും. പിന്നെ അതുപോലെ ക്യാൻസർ പേഷ്യൻസിനായിരിക്കും ചിലപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന സാഹചര്യങ്ങൾ വരാം. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഡെങ്കു ഫീവറിൻ്റെ ഒരു സീസണൽ ചേഞ്ചസ് വരുന്ന സമയത്ത്, ഡെങ്കുവിൻ്റെ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റിൻ്റെ ആവശ്യകത കൂടുതലായിട്ട് വരാം. അങ്ങനെ പല പ്രൊഡക്റ്റിനും പല പല സാഹചര്യങ്ങളാണ് വേണ്ടി വരുന്നത് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന്.
1: ഒരു ബ്ലഡ് അതേ രൂപത്തിലല്ല മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ

0: കൊടുക്കുന്നത്. നാല് ഘടകങ്ങളാക്കി തിരിച്ച് അവർക്ക് ആ പേഷ്യന്റിന് എന്താണോ ആവശ്യം അതാണ് കൊടുക്കുന്നത്.
1: അപ്പൊ
0: നമ്മൾ ഒരു തവണ രക്തം ദാനം ചെയ്യുമ്പോൾ ചുരുങ്ങിയത് ഒരു നാല് പേരുടെ ജീവനാണ് രക്ഷിക്കുന്നത്.
1: ശരിക്കും മൂന്നെന്നാ പറയാ, നമ്മൾ ക്രയോ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് പ്ലേ, അപ്പൊ പ്ലാസ്മ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല, നമ്മൾ ക്രയോ ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരുടെ ജീവന, ഒരു പത്ത് മിനിറ്റ് അവരുടെ ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്ന ഒരു പത്ത് മിനിറ്റ്, ഒരു മൂന്ന് പേരുടെ ജീവനെയാണ് അവർക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മഹത്തായ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, മഹാദാനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അത് തന്നെയാണ്.
0: പണ്ട് കാലങ്ങളിൽ ഈ പാത്തോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നീട് സർക്കാർ അതിന് മാത്രമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി, അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട്. അപ്പൊ ആ വിഭാഗത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: നമ്മുടെ വിഭാഗത്തിന്റെ പേര് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്നാണ്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ഇമ്യൂണോ ഹെമറ്റോളജി എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ ബ്ലഡ് ബാങ്കിന് ഒരു ആസച്ച് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ അതിൻ്റെ കുറേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്, ഇത്രയും ഹോൾ ഇത്രയും ഡോണേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇത്രയും ഒരു വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ ഒരാൾ ഡൊണേറ്റ് ചെയ്ത് ഇത്രയും ഹ്യൂജ് പ്രോസസ്സുകൾ നടക്കണം, അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ

0: മെഡിസിൻ എന്നാണ്, ട്രാൻസ്ഫർഷൻ മെഡിസിൻ ആൻഡ് ഇമ്യൂണോ ഹെമറ്റോളജി എന്നാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ ബ്ലഡ് ബാങ്കിൽ ഒരു ആസിസ് ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ അതിൻ്റെ കുറേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്, ഇത്രയും ഹോൾ ഇത്രയും ഡോണേഴ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, ഇത്രയും ഒരു വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. ഇത് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്, പക്ഷേ ഒരാൾ ഡൊണേറ്റ് ചെയ്ത് ഇത്രയും ഹ്യൂജ് പ്രോസസ്സുകൾ നടക്കണം, അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ ഇവർ മാനേജ് ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ മോട്ടിവേഷൻ, ഈ വോളണ്ടറി ബ്ലഡ് ഡൊണേഷനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ റോൾസാണ്. അതുകൊണ്ടാണ് ഇവർ ട്രാൻസ്ഫർഷൻ മെഡിസിൻ എന്നുള്ളൊരു സെപ്പറേറ്റ് വിങ് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ.
1: ബ്ലഡ് ബാങ്കിന് അറിയിക്കും നിങ്ങളുടെ രക്തം ഇന്ന കാരണം കൊണ്ട് ഡൊണേറ്റ് ചെയ്യാൻ കഴിയാത്തതാണെന്നുള്ളത്.
0: നമ്മൾ അറിയിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ അറിയിക്കില്ല. നമ്മൾ പല മെഷീനുകളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, എലിസ പോലെയുള്ള മെഷീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു രണ്ട് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ, മെത്തേഡുകൾ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡോണറിനെ നമ്മൾ വിളിക്കുകയുള്ളൂ. അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം രണ്ട്, ഇപ്പോൾ ഒരു എലൈസ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമുണ്ട്, ക്ലിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട്, കാർഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രം പോസിറ്റീവ് കിട്ടി ബാക്കിയിൽ നെഗറ്റീവ് ആകും കിട്ടുന്നെങ്കിൽ നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം രണ്ട് ടെസ്റ്റിംഗ് മെത്തേഡുകളിലെങ്കിലും പോസിറ്റീവ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ഡോണറിനെ നമ്മൾ റീകോൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എല്ലാ ഡോണേഴ്സും എല്ലാ പ്രാവശ്യം വരുന്നതും പുതിയ ഡോണറിനെ പോലെ തന്നെയാണ് വരുന്നത്. ഈ എല്ലാ ഡൊണേഷൻസിലും അവർ ഈ ടിടിഎ ഈ സ്ക്രീനിങ്ങുകളും ഈ ടെസ്റ്റുകളും ഒക്കെ അവരുടെ ബ്ലഡ് നമ്മൾ നടത്തുക. ഓരോ പ്രാവശ്യം ഓരോ ഡോണർ രജിസ്റ്റർ ചെയ്യുമ്പോഴും ആ ഒരു നമ്പർ, നമ്മുടെ ഡോണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് ആ നമ്പറിന് പറയുന്നത്, ആ നമ്പർ യുണീക്ക് ആയിരിക്കും. നെക്സ്റ്റ് ഡേയിൽ പ്രീവിയസ്ലി നമ്മൾ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ നമ്പർ ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം ഈ സെയിം ഡോണർ 2-3 മന്ത്സ് കഴിഞ്ഞ് വന്നാൽ അവർക്ക് വേറെ നമ്പർ ആയിരിക്കും. എപ്പോഴും നമുക്കത് ന്യൂ ഡോണറായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും കരുതുക അവരെ.
1: ഏറ്റവും നല്ല ഡോണർ ഇടയ്ക്കിടയ്ക്ക് രക്തം ദാനം ചെയ്യുന്ന ആളാണ് നല്ല ഡോണർ എന്ന് പറയാൻ
0: ആണ്, ഡെഫിനറ്റ്ലി ആയിരിക്കും. കാരണം അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും സന്നദ്ധമായിട്ട് അവർ വന്ന് അവരുടെ സമയം കണ്ടെത്തി വന്ന് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ ഒരു നല്ലൊരു ഡോണർ ആയിരിക്കും എന്ന് രക്തദാതാക്കളായിരിക്കും തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഡോണറിനെയാണ് നമുക്ക് വേണ്ടത്. ഒരു 3 മാസം സേഫ് ഡോണേഴ്സ്, അതായത് 3 മന്ത്സ് കൂടുമ്പം അവർ ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ അവർ വന്ന് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെയുള്ളൊരു കൂട്ടം ഡോണേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കൊരു സുരക്ഷിതമായ ഒരു രക്തത്തെ നമ്മുടെ രോഗികൾക്കായിട്ട് എപ്പോഴും നൽകാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നേരത്തേക്കല്ല, എല്ലാ ദിവസവും എല്ലാ വർഷവും നമുക്ക് ആ ഒരു രക്തദാതാക്കളെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു.
1: ഈ സന്നദ്ധ രക്തദാനം കേരളത്തിൽ നോക്കുമ്പം കുറവാണെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് ആവശ്യത്തിനനുസരിച്ച് രക്തം ശേഖരിച്ച് വെക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ടോ? സാധാരണ ഏതെങ്കിലും രോഗികളുടെ കൂട്ടിരിപ്പുകാര് അവർക്ക് ഒരു സർജറിക്ക് മുന്നെയോ അല്ലെങ്കിൽ രക്തം ആവശ്യമുണ്ട് നിങ്ങൾ തയ്യാറായി നിൽക്കണം എന്നൊരു ഡോക്ടർ പറയുമ്പോഴാണ് സാധാരണ ഒരാള് രക്തം ബ്ലഡ് ബാങ്കിലേക്ക്
0: പോകുന്നതും
1: ബ്ലഡ് കൊടുക്കുന്നതും. ഈ സന്നദ്ധരായിട്ട് വരുന്ന അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരല്ലാതെ സന്നദ്ധരായിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവുണ്ടോ?
0: അതും കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറവ് തന്നെയാണ്. കൂടുതലും നമുക്ക് ലഭിക്കുന്നത് രോഗികളായിട്ട് കൊണ്ടുവരുന്ന രക്തദാതാക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം നമ്മൾ എല്ലാവരും അറിയിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. അവർ ഡോക്ടർ പറയുന്നു ഇത്ര യൂണിറ്റ് ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ കൂട്ടിരിപ്പുകാർ അവർ അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരിങ്ങനെ രക്തദാതാക്കളെ കൊണ്ടുവരുന്നതാണ് കൂടുതലും നമ്മൾ കാണാറ്. സന്നദ്ധ രക്തദാതാക്കൾ വരുന്നത് കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു, അവരാണ് കൂടുതൽ കടന്നു വരേണ്ടത് നമുക്ക്.
1: അപ്പോൾ നമ്മൾ ഈ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ ഒരു തവണ എടുത്ത ബ്ലഡ് നമുക്ക് എത്ര കാലം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും മാം?
0: PRBC ആണെങ്കിൽ പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ റെഡ് സെൽസ് അതാണെങ്കിൽ നമുക്ക് 42 ഡേയ്സ് വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് കോമ്പണൻറ്റ് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ, കാരണം അതൊരു സൊല്യൂഷനിൽ അഡിറ്റീവ് സൊല്യൂഷൻ എന്ന് പറയുക, സാഗം പോലുള്ള ഒരു സൊല്യൂഷനിലാണ് നമ്മൾ ഈ ഉണ്ടാക്കുന്ന PRBCനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ 42 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാസ്മയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പ്ലേറ്റ്ലെറ്റിൻ്റെ പക്ഷേ വളരെ കുറവേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, 5 ദിവസമേ ഉള്ളൂ അതിൻ്റെ എക്സ്പയറി.
1: അപ്പോൾ ഈ ഡെങ്കു ഫീവറൊക്കെ വരുമ്പോൾ ഈ ബ്ലീഡിംഗ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ ചിലപ്പം നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുക്കാൻ ചെല്ലുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം എടുത്തിട്ട് ബാക്കി ബ്ലഡിനെ ഡോണറിൻ്റെ ശരീരത്തിലേക്ക് തന്നെ വിടുന്ന ഒരു പ്രൊസീജിയർ
0: ഉണ്ട്,
1: അതിനെ കുറിച്ചൊന്ന് പറയാം.
0: അതാണ്, അതിപ്പോൾ നൂതനമായ മാഡം പറഞ്ഞ നൂതനമായ ടെക്നിക്സ് ട്രാൻസ്ഫർഷൻ മെഡിസിനിൽ വന്നിട്ടുള്ള ഒരു 1 ഓഫ് ദി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് എഫറസിസ് ടെക്നോളജി. എഫറസിസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, പ്രോസസ്സിങ്ങിനെ പറയുന്നത്. മറ്റതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഡൊണേഷൻ ഒരു 350 ml ബാഗിലേക്കോ അല്ലെങ്കിൽ 450 ml ബാഗിലേക്കോ നമ്മൾ ബ്ലഡ് എടുക്കുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ടാക്കുന്നു. അത് ഒരു പക്ഷേ ഒരു 60 ml 70 ml ഒക്കെ ഉണ്ടാവുള്ള ഒരു ബാഗിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ്റെ ഹെൽപ്പിൽ നമുക്ക് അതിനൊരു കിറ്റൊക്കെ അവൈലബിൾ ആണ്. മെഷീൻ്റെ ഹെൽപ്പിൽ നമ്മൾ കിറ്റൊക്കെ ലോഡ് ചെയ്ത് ഈ മെഷീൻ എന്ത് ചെയ്യും, ഡോണറിൻ്റെ തന്നെ ബ്ലഡ് എടുക്കുന്നു. മെഷീൻ്റെ ഉള്ളിൽ അതിനുള്ള വേർതിരിക്കാനുള്ള സെൻട്രിഫ്യൂജ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിലേക്ക് ബ്ലഡ് കളക്റ്റായി വേണ്ട പ്രൊഡക്റ്റ് പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് മാത്രം നമുക്ക്

0: ഒരു ബാഗിലേക്ക് സെപ്പറേറ്റ് ആവും. ബാക്കി വരുന്ന ബ്ലഡൊക്കെ തിരിച്ച് ഈ ഡോണറിൻ്റെ ദേഹത്തേക്ക് തന്നെ തിരിച്ച് കയറിക്കോളും. അപ്പോൾ അവർക്ക് ഡോണറിന് വേറെ ബ്ലഡ് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. നമുക്കെന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് ഒരു നമ്മുടെ നോർമലി സാധാ പോലെ എടുക്കുന്ന ഡോണേഴ്സിൻ്റെ ഒരു 6 ഡോണേഴ്സിന് എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് ഉണ്ടല്ലോ, ആ 6 ബാഗിൻ്റെ പ്ലേറ്റ്ലെറ്റിന് ഈക്വൽ ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒറ്റ ബാഗ് കൊണ്ട് നമുക്ക് ഒറ്റ ഡോണറിൻ്റെ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. വളരെ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, അതിന് പറയുന്നതാണ് അഫെറസിസ് ടെക്നോളജി. പ്ലേറ്റ്ലെറ്റ് നമുക്കിപ്പോൾ ആ രീതിയിലൊക്കെ നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. നമ്മൾ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതലും ആവശ്യം വരുന്ന ഇതുപോലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന സാഹചര്യം വരുന്നു, അതായത് മറ്റേ സാധാ പ്ലേറ്റ്ലെറ്റുകൾ കൊടുത്തിട്ടും അവരുടെ പ്ലേറ്റ് കൗണ്ട് കൂടുന്നില്ലാത്ത സാഹചര്യങ്ങൾ, പിന്നെ ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് എപ്പോഴും അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും അല്ലേ. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് ഇങ്ങനത്തെ പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് അവരുടെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടാനൊക്കെ വളരെയധികം നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ ബോൺമാരൊന്നും മജ്ജ കുത്തി എടുത്തിട്ടൊക്കെ ആയിരുന്നു പണ്ട് നമ്മൾ ക്യാൻസർ പേഷ്യൻസിനൊക്കെ നമ്മൾ സ്റ്റെം സെല്ലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി നമുക്കാണ് ഈ നേരത്തെ പറഞ്ഞ എഫറസിസ് ടെക്നോളജി വഴി തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു ഡോണറിനെ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ഈ ബോൺമാരോ എന്നൊക്കെ സ്റ്റെം സെല്ലൊക്കെ ഇങ്ങനെ എടുത്ത് അതിനെ നമ്മുടെ ബ്ലഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ബ്ലഡിൽ നിന്ന് നമുക്ക് സ്റ്റെം സെൽസിനെ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അതൊരു 5 മണിക്കൂറത്തെ പ്രൊസീജിയറാണ്, പക്ഷേ ഒരു ലൈഫ് സേവിങ് ഡ്രഗ് നമുക്ക് ഈ ഒരു ടെക്നോളജിയിലൂടെ നമുക്കതും ലഭിക്കും. എല്ലാത്തിനും സെപ്പറേറ്റ് കിറ്റുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ ഗവൺമെൻറ് പല മെഡിക്കൽ കോളേജസിലും ഇതിപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഹെൽത്ത് കെയറിൽ സംഭവിക്കുന്നുണ്ടാവുക.
1: ഈ രക്തദാന രംഗത്ത് നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവരുടെ സംഭാവനകളെ പറ്റി ഒന്ന് പറയാമോ?
0: വളരെയധികം സപ്പോർട്ടീവാണ്. നമുക്ക് പല ഓർഗനൈസേഷൻസും നമ്മുടെ ഇപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിലായാലും പല ഡിസ്ട്രിക്റ്റിലായാലും ഒത്തിരി ഓർഗനൈസേഷൻസ് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടി. അവർ വളരെ സന്നദ്ധമായിട്ട് ഇതിനു വേണ്ടി തന്നെ അവൾ വളരെയധികം സമയം ചെലവഴിച്ച് നമുക്ക് വേണ്ടി രക്തം വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് വരുന്ന സിറ്റുവേഷൻസിൽ ഇവരോട് പറയുന്ന സാഹചര്യത്തിൽ തന്നെ അവർ ഡോണേഴ്സിനെയൊക്കെ നമുക്ക് തരാറുണ്ട്. പിന്നെ അവർക്കും ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ സന്നദ്ധമായ രക്തദാതാക്കൾ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയി വരണമല്ലോ. ഓർഗനൈസേഷൻസ് മാത്രം പോരാ, കൂടെയുള്ള സൊസൈറ്റിയിലുള്ള രക്തദാതാക്കൾ അതേപോലെ ചിന്തിക്കണം. അപ്പോൾ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ഡിസാസ്റ്റേഴ്സും ഇപ്പോൾ പല ലാസ്റ്റത്തെ എന്താ ഫ്ലൈറ്റ് ക്രാഷൊക്കെ വന്ന സമയത്തൊക്കെ ഒത്തിരി ഡോണേഴ്സ് ഒത്തിരി ബ്ലഡ് അവർ നമുക്ക് കൊണ്ടുതരികയും എല്ലാവരും ഒരേ ഒറ്റ ഒരാളായിട്ട് നിന്ന് ആക്ട് ചെയ്ത പോലെ, ഒരു ഞാനാണ് വലിയ ആൾ അല്ലെങ്കിൽ അവരാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും ഒരു ഒറ്റ ഒരു ഫാമിലി പോലെ നിന്ന് വളരെയധികം നമ്മളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ടീം തന്നെയാണ് എല്ലാ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്, ബ്ലഡ് ഓർഗനൈസേഷൻസ്.
1: രക്തത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല.
0: ഇല്ല,
1: രക്തദാനം എന്തുകൊണ്ട് തന്നെ മഹാദാനം തന്നെയാണ്. ഡോക്ടർ അത് നമുക്ക് വളരെ വിശദമായിട്ട് പറഞ്ഞു തരികയുണ്ടായി. ഡോക്ടറുടെ ഈ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും നമ്മുടെ പരിപാടിക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.
0: താങ്ക് യു.
1: രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു തോമസുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ മേഘം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: अभी आप सुन रहे थे यू शिव प्रसाद का सैक्सोफोन वादन, आपके साथ मृदंगम पर विघ्नेश जयरमन और वायलिन पर जी उमा संगत कर रही थी। इसी के साथ संगीत का अखिल भारतीय कार्यक्रम अब यहीं संपन्न होता है। ये कार्यक्रम आकाशवाणी के दिल्ली केंद्र के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी के दिल्ली केंद्र से ही प्रसारित किया गया।
1: He was accompanied on Mridangam by V. Jayaraman and on violin by G. Uma. With that, we come to the end of this program. This program was earlier recorded in the studios of Akashwani Delhi and was broadcast from the Delhi station of Akashwani.
2: साथ में रत्ना पांडे,
3: आकाशवाणी। നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയതും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതുമായ മേഖലകളിലൊന്നാണ് രാജ്യത്തെ യുവജനങ്ങളുടെ ശക്തി. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനസംഖ്യയുള്ള രാജ്യമെന്ന നിലയിൽ ഈ നേട്ടത്തെ രാജ്യത്തിന്റെ പുരോഗതിയുടെ പ്രധാന ചാലകശക്തിയാക്കി മാറ്റുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി യുവാക്കളുടെ കഴിവുകളെ ഉണർത്താനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിരവധി നയങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. യുവശക്തിയുടെ വികസനത്തിലൂടെ വികസിത ഭാരതം എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാനും യുവാക്കളെ ആഗോളതലത്തിൽ മത്സരശേഷിയുള്ളവരാക്കാനും കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, കായികം, നവസാങ്കേതിക വിദ്യ, നയരൂപീകരണം തുടങ്ങി എല്ലാ മേഖലകളിലും യുവാക്കളുടെ സജീവവും അർത്ഥവത്തുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലും സർക്കാർ ലക്ഷ്യം കണ്ടു. യുവജനങ്ങളെ വെറും ബിരുദധാരികളാക്കി മാറ്റുന്നതിന് പകരം അവരെ വ്യവസായ മേഖലയ്ക്ക് അനുയോജ്യരായ വിദഗ്ധ തൊഴിലാളികളാക്കി മാറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ 12 വർഷത്തെ സർക്കാരിന്റെ പ്രധാന നയം. ഇതിനായി രൂപീകരിച്ച പ്രത്യേക നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണുണ്ടായത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ പദ്ധതി വഴി രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കൾക്ക് സൌജന്യമായി വിവിധ മേഖലകളിൽ സാങ്കേതിക പരിശീലനം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺ സാങ്കേതിക വിദ്യ, 3D പ്രിന്റിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പോലും യുവാക്കൾക്ക് പരിശീലനം നൽകിക്കൊണ്ട് വ്യവസായ ലോകത്തെ പുതിയ മാറ്റങ്ങൾക്ക് അവരെ സജ്ജരാക്കാൻ കൌശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇതിനൊപ്പം തന്നെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം വഴി യുവാക്കൾക്ക് പഠനത്തോടൊപ്പം ജോലി

0: ും വരുമാനവും ഉറപ്പാക്കാനും കഴിഞ്ഞു. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് വേഗതയേറിയതും സുതാര്യവുമായ പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏറ്റവും വലിയ തൊഴിൽ വിപ്ലവമാണ് റോസ്ഗാർ മേള. വിവിധ മന്ത്രാലയങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിലവിലുള്ള ലക്ഷക്കണക്കിന് ഒഴിവുകളിലേക്ക് യുവാക്കൾക്ക് വേഗത്തിൽ ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ പഴയകാലത്തെ ദീർഘമേറിയ നിയമന പ്രക്രിയകൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നിയമന പ്രക്രിയ അതിവേഗത്തിലാക്കാൻ റോസ്ഗാർ മേളയിലൂടെ സാധിച്ചു. വിവിധ ഘട്ടങ്ങളിലായി രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് യുവാക്കൾക്കാണ് ഇതിലൂടെ നേരിട്ട് നിയമന ഉത്തരവുകൾ കൈമാറിയത്. കൂടാതെ റോസ്ഗാർ മേള വഴി ജോലി ലഭിക്കുന്ന പുതിയ ഉദ്യോഗസ്ഥർക്കായി കർമ്മയോഗി പ്രാരംഭ എന്ന പേരിൽ ഓൺലൈൻ പരിശീലന മൊഡ്യൂളും സജ്ജമാണ്. ഇത് പുതിയ ജീവനക്കാരുടെ തൊഴിൽ നൈപുണ്യവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഇന്ത്യയുടെ വികസന യാത്രയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ജനവിഭാഗമെന്നാണ് രാജ്യത്തെ യുവജനതയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേളയിലൂടെ പ്രതിഫലിക്കുന്നതെന്നും തങ്ങളുടെ ജോലിയെ രാജ്യസേവനത്തിനുള്ള മാർഗമായി കാണുന്ന യുവാക്കളുടെ പരിശ്രമത്തിലൂടെയാണ് 2047-ഓടെ വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാകുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
0: സർക്കാർ മേഖലയ്ക്ക് പുറമെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനികളെയും പ്രാദേശിക തൊഴിലന്വേഷകരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രത്യേക തൊഴിൽ മേളകളും ഈ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിവരുന്നുണ്ട്. നാഷണൽ കരിയർ സർവീസ് അഥവാ NCS എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ തൊഴിലന്വേഷകരെയും തൊഴിൽദാതാക്കളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് തൊഴിൽ വിപണിയെ കൂടുതൽ സുതാര്യമാക്കാനും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതോടൊപ്പം ദശാബ്ദങ്ങൾക്ക് ശേഷം രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് കാരണമായി. 2020 പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം മനഃപാഠ പഠന രീതിക്ക് പകരം പ്രായോഗിക അറിവുകൾക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്നതാണ്. മാതൃഭാഷയിലുള്ള പഠനത്തിന് മുൻഗണന നൽകുന്നതിലൂടെ പ്രാദേശിക തലത്തിലുള്ള യുവപ്രതിഭകൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ വലിയ അവസരമൊരുക്കി. കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിംഗ് ഏജൻസി വഴി രാജ്യത്തെ IITകൾ, IIMകൾ, എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അവയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഭാവിയിലെ യുവതലമുറയെ പ്രാഥമിക തലം മുതൽക്കേ സ്മാർട്ടാക്കി മാറ്റാൻ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള PM-ശ്രീ സ്കൂളുകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു വരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ശ്രേയസ്, ശ്രേഷ്ഠ തുടങ്ങിയ സ്കോളർഷിപ്പ് പദ്ധതികളും സർക്കാർ വിജയകരമായി നടപ്പിലാക്കി. യുവാക്കളെ കേവലം തൊഴിലന്വേഷകരായി നിലനിർത്താതെ അവരെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന തൊഴിൽദാതാക്കളാക്കി മാറ്റുക എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയം. ഇതിനായി 2016 തുടക്കം കുറിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 3-ാമത്തെ നവസംരംഭക ശൃംഖലയായി മാറിയിരിക്കുകയാണ്. തുടക്കത്തിൽ വൻകിട നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ പദ്ധതി സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ രാജ്യത്തെ Tier 2, Tier 3 നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ആദ്യത്തെ 3 വർഷത്തേക്ക് ആദായ നികുതി ഇളവുകൾ, സ്റ്റാർട്ടപ്പുകൾ എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഏകജാലക സംവിധാനം, പേറ്റന്റ് ഫീസുകളിൽ 80% വരെയുള്ള ഇളവുകൾ എന്നിവ യുവതലമുറയ്ക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. ഇതിന്റെ ഫലമായി കൃഷി, ആരോഗ്യം, പ്രതിരോധം, ഫിൻടെക് തുടങ്ങി എല്ലാ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ യുവസംരംഭകർക്ക് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തിക്കുന്നതിനും

0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ന് പല പ്രമുഖ ബിസിനസ് സംരംഭങ്ങളുടെയും അമരത്ത് സ്ത്രീകളുടെ സാന്നിധ്യം പ്രകടമാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള സംരംഭക ശങ്കരി ഉണ്ണിത്താന്റെ വാക്കുകളിലേക്ക്.
1: ഹലോ എവ്രിവൺ, ഐ എം ശങ്കരി ഉണ്ണിത്താൻ, ദ സിഇഒ ഓഫ് ടൈം ട്രോണിക് പ്രൈവറ്റ് ലിമിറ്റഡ്. 2009 ഞങ്ങൾ ടൈം ട്രോണിക് മാനേജ്മെന്റ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന ടെക്നിക്കൽ ഹയറിംഗ് ആണ്. ബേസ് ഔട്ട് ഓഫ് ട്രിവാൻഡ്രം, ബട്ട് അക്രോസ് ഇന്ത്യ. ഇറ്റ്സ് ആൾ വുമൻ ഓർഗനൈസേഷൻ ലെഡ് ബൈ വുമൻ. ആൻഡ് അന്നത്തെ ഒരു ക്ലൈമറ്റ് അല്ല ഇന്നത്തെ ക്ലൈമറ്റ്. ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. വളരെ നല്ലൊരു എൻവയോൺമെന്റ് ആണ് സ്റ്റാർട്ടപ്സിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. എവറി ഡേ വുഡ് ബി എ ചലഞ്ച് ഫോർ എ സ്റ്റാർട്ടപ്പ് ഓണർ. അത് ഒരു എക്സ്പീരിയൻസ് ആണ്. ആ ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴും ദ ഫാക്ട് ദറ്റ് വി ആർ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ ഇന്ത്യ ഇസ് സംതിങ് വിറ്റ് ഹാസ് ടു ബി പ്രേസ്ഡ്. എല്ലാം ഹാർഡ്ഷിപ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറച്ച് പ്ലസ് പോയിന്റ്സുകളാണ് ഇതൊക്കെ. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ജോബ്സ് ഹിയർ. വി ആർ ബീങ് പാർട്ട് ഓഫ് നേഷൻ ബിൽഡിംഗ്. അതൊരു വലിയ ഒരു ഗിവ് ബാക്ക് ആണ് ടു ദ സൊസൈറ്റി. ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ദാറ്റ് ഐ എം എ ഓണർ ഓർ എൻ ഓണ്ടർപ്രണർ ഫോർ ദാറ്റ് മാറ്റർ. സോ ഐ വിഷ് ഇതെല്ലാം ഈ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിക്കണം, അറിയണം, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. കൂടുതൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് അറിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു പെർഫോം. ആഗ്രഹിക്കുന്നവരെല്ലാം മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: വലിയ ഈടുകൾ നൽകാനില്ലാത്തതിനാൽ ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ പോയ സാധാരണക്കാരായ യുവാക്കളെ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജന. ഗ്രാമീണ മേഖലയിലെ ചായക്കടകൾ, ടെയ്ലറിംഗ് യൂണിറ്റുകൾ മുതൽ ചെറുകിട നിർമ്മാണശാലകൾ വരെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി വലിയൊരു ഇന്ധനമായി മാറി. ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ച് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി മുഖേന വായ്പ ലഭ്യമാക്കുന്നത്. 50,000 രൂപ വരെയുള്ള വായ്പകൾ തുടക്കക്കാർക്കും 50,000 മുതൽ 500,000 രൂപ വരെയുള്ള കിഷോർ വായ്പകൾ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും 500,000 മുതൽ 1,000,000 രൂപ വരെയുള്ള തരുൺ വായ്പകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്കും നൽകിവരുന്നു. ഈ വായ്പകളിൽ ഭൂരിഭാഗവും ലഭിച്ചത് യുവാക്കൾക്കും വനിതകൾക്കുമാണെന്നത് പദ്ധതിയുടെ സാമൂഹികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്നതാണ്. രാജ്യത്തെ സംരംഭകരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രായോജനയെന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗുണഭോക്താവ് ലെനീഷ് ലക്ഷ്മി ആകാശവാണിയോട്.
2: ഞാൻ ഫാഷൻ ഡിസൈനർ ലെനീഷ് ലക്ഷ്മി. സനല്ല ബുട്ടിക് എന്ന പേരിൽ കണ്ണൂരിലെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ബുട്ടിക് നടത്തുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന നൂതനമായ ഈ ആശയം ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കയറി ഇറങ്ങാത്ത ബാങ്കുകളോ ഓഫീസുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തു നിന്നും നിരാശയും അവഗണനകളും പരിഹാസങ്ങളും മാത്രമായിരുന്നു ഫലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതും വൻകിട പദ്ധതികളുടെ കൂട്ടത്തിൽ മുദ്രായോജന പ്രഖ്യാപിക്കുന്നതും. എന്റെ കഴിവുകളെയും ഞാൻ കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് 1,000,000 രൂപ ഒരു ഈടോ ജാമ്യമോ ഒന്നും ഇല്ലാതെ നേരിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. 11 വർഷങ്ങൾക്കിപ്പുറം ഇന്നെന്റെ 2-ാമത്തെ മുദ്രായോജനയിലൂടെ എന്റെ ബിസിനസ് വളർന്നു. 14 കുടുംബങ്ങൾക്ക് ജീവിതമാർഗവും അതിലേറെ ആൾക്കാർക്ക് എന്റെ സ്ഥാപനം വഴി ബിസിനസ് ഞാൻ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാം സാധ്യമായത് മുദ്രായോജന വഴിയാണ്. ഇന്ന് മുദ്രായോജന 20,00,000 രൂപ വരെയാണ് അർഹതയുള്ളവരിലേക്ക് എത്തിക്കുന്നത്. നല്ലൊരാശയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നം പൂവണിയാം.
0: ഇതിനൊപ്പം തന്നെ വ്യവസായ ലോകത്ത് സാമൂഹിക സമത്വവും എല്ലാവർക്കും തുല്യ അവസരങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകളുടെ ഓരോ ശാഖയും കുറഞ്ഞത് ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകനും ഒരു വനിതാ സംരംഭകയ്ക്കും വീതം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ വായ്പ നൽകണമെന്ന് ഈ പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപാദനം, സേവനം, വ്യാപാരം, കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി 10,00,000 മുതൽ 1,00,000 രൂപ വരെ ഇതിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കും. സങ്കീർണമായ ബാങ്കിംഗ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതിലൂടെയും ആവശ്യമായ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പാക്കിയതിലൂടെയും മുൻപ് വ്യവസായ രംഗത്തേക്ക് വരാൻ മടിച്ചിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും കഴിഞ്ഞത്. ചുരുക്കത്തിൽ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്രായോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നീ 3 പദ്ധതികളുടെയും സംയോജിതമായ പ്രവർത്തനം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ജനകീയവും ശക്തവുമാക്കി മാറ്റി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് കരുത്തേകാൻ 10,000 കോടി രൂപയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഫണ്ട് ഓഫ് ഫണ്ട്സ് 2.0 പദ്ധതിക്കും അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മൂലധനം സമാഹരിക്കുന്നതിനും നവസംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഫണ്ട് സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.

0: इंडिया में स्टार्टअप्स मात्र 300-400 से 2 लाख से ज्यादा अभी स्टार्टअप्स हो चुके हैं और 100 से ज्यादा यूनिकॉर्न्स हैं। बहुत सारा फोकस डीप टेक स्टार्टअप्स की तरफ जा रहा है। स्टार्टअप्स अपने आप में वो एक डेप्थ, वो एक टेक्निकल एक्सपर्टीज क्रिएट हो रही है जिससे कि डीप टेक की तरफ जा रहे हैं। तो स्टार्टअप इंडिया फंड ऑफ फंड्स 2.0, इसमें 10,000 करोड़ रुपीज का गवर्नमेंट की तरफ से फंड रहेगा। साथ में बहुत सारे फंड्स इसके साथ जुड़ेंगे और फिर मिलके स्टार्टअप्स में इन्वेस्टमेंट का सिस्टम बनेगा। इसमें हम जानते हैं कि जब 1.0 फंड ऑफ फंड 2016 में लॉन्च हुआ था, उसमें साथ में जुड़े थे 145 फंड्स और जुड़े थे उसके साथ, और करीब 25,500 करोड़ रुपीज इन्वेस्ट हुए 1,370 स्टार्टअप्स। अब ये 2.0 में इस मोमेंटम को मेंटेन भी करना है और 1.0 से जो लर्निंग्स आई उन सब लर्निंग्स को साथ देना है। डीप टेक स्टार्टअप्स बहुत फोकस में रहेंगे और जो ग्रोथ स्टेज का है, जिसमें एक बहुत बड़ा कॉन्सेप्ट होता है स्टार्टअप्स का, जिसमें बहुत वल्नरेबिलिटी हाई हो जाती है, उस फेज में भी इन्वेस्ट करेंगे। और टेक्नोलॉजी और इनोवेशन ड्रिवन मैन्युफैक्चरिंग स्टार्टअप्स का भी इसमें फोकस रहेगा। हम सब जानते हैं कि अभी बहुत प्रिसीजन इक्विपमेंट भारत में बनने लगे हैं। इस पिछले दशक में चाहे स्पेस सेक्टर हो, चाहे सेमीकंडक्टर की इक्विपमेंट हो, चाहे डिफेंस सेक्टर हो, चाहे इंडस्ट्रियल सेंसर्स हो, उन सब में प्रिसीजन इक्विपमेंट जो कि हाईली टेक ड्रिवन है वो भी इसमें कवर होंगे। बेसिकली जो स्ट्रेटेजिक सेक्टर को फीड करने वाले मैन्युफैक्चरिंग स्टार्टअप्स हैं वो भी इसमें कवर होंगे। फ्लेक्सिबल रहेगा सिस्टम और बहुत एक्सटेंसिव कंसल्टेशन हुआ है सभी स्टेक होल्डर्स के साथ।
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കൾ തന്നെയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും UPI സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിയതോടെ ഗ്രാമീണ മേഖലയിലെ യുവജനങ്ങൾക്ക് പോലും ആഗോള വിവര സാങ്കേതിക വിദ്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസം, ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണം എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നത്. ഇതിനൊപ്പം സ്കൂൾ തലം മുതൽ കുട്ടികളിൽ ശാസ്ത്രീയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള താൽപര്യവും വളർത്താൻ അടൽ ഇന്നവേഷൻ മിഷൻ വഴി രാജ്യത്തുടനീളം അടൽ ടിങ്കറിംഗ് ലാബുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഹാക്കത്തോണുകൾ സംഘടിപ്പിക്കാനും രാജ്യത്തെ വലിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും യുവതയെ പ്രേരിപ്പിച്ചു. ബഹിരാകാശ രംഗം സ്വകാര്യ മേഖലയ്ക്കായി തുറന്നുകൊടുത്തതോടെ നിരവധി യുവശാസ്ത്രജ്ഞരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും നേതൃത്വത്തിൽ റോക്കറ്റുകളും സാറ്റലൈറ്റുകളും നിർമ്മിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. കായികരംഗത്തെ യുവാക്കളുടെ സഹജമായ കഴിവുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി വിഭാവനം ചെയ്ത ഖേലോ ഇന്ത്യ ക്യാമ്പയിൻ രാജ്യത്തെ കായിക മാപ്പിൽ വലിയൊരു മാറ്റമാണ് വരുത്തിയത്. മുൻകാലങ്ങളിൽ കായികരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന പരിശീലനവും വൻ നഗരങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഈ പദ്ധതി അത് പൂർണ്ണമായും തിരുത്തിക്കുറിച്ചു. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ സ്കൂൾ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിന്ന് കായിക പ്രതിഭകളെ കണ്ടെത്തുകയും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന മിടുക്കരായ യുവതാരങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ വീതം 8 വർഷത്തേക്ക് സ്കോളർഷിപ്പും അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലനവും പദ്ധതി മുഖേന നൽകിവരുന്നു. ഒളിമ്പിക്സ് മെഡലുകൾ ലക്ഷ്യമിട്ട് മികച്ച അത്ലറ്റുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായവും വിദേശ പരിശീലനവും ഉറപ്പാക്കുന്ന പദ്ധതിയായ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമും കായികരംഗത്തെ യുവാക്കൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. അത്ലറ്റുകൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച വിദേശ കോച്ചുകളുടെ കീഴിലുള്ള പരിശീലനം, അന്താരാഷ്ട്ര തലത്തിലുള്ള കായിക ക്ലിനിക്കുകളിലെ ആരോഗ്യ പരിശോധനകൾ, ആധുനിക കായിക ഉപകരണങ്ങൾ, മാനസികാരോഗ്യത്തിനായുള്ള കൌൺസിലിംഗ് എന്നിവയെല്ലാം പൂർണ്ണമായും സർക്കാർ ചെലവിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. ഈ രണ്ട് പദ്ധതികളുടെയും ഫലപ്രദമായ ഏകോപനത്തിന്റെ ഫലമായാണ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യ സമീപകാലത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവച്ചത്. കേവലം ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ നിന്ന് മാറി കായിക രംഗത്തെ യുവാക്കൾക്ക് മാന്യമായ വരുമാനവും തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന ഒരു മികച്ച പ്രൊഫഷനാക്കി മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ കായിക നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ദേശസ്നേഹവും അച്ചടക്കവുമുള്ള ഒരു യുവതലമുറയെ രാജ്യസുരക്ഷയുടെ ഭാഗമാക്കുന്നതിനൊപ്പം അവരുടെ കരിയർ സുരക്ഷിതം

0: ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച ഒന്നാണ് 2022 പ്രഖ്യാപിച്ച അഗ്നിപഥ് പദ്ധതി. കര, നാവിക, വ്യോമസേനകളിൽ യുവാക്കൾക്ക് അഗ്നിവീരന്മാരായി 4 വർഷം സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകുന്ന ഈ പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിലൊന്നാണ്. ആഗോളതലത്തിൽ അത്യാധുനിക യുദ്ധമുറകളും സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് അഗ്നിവീരന്മാർക്ക് പരിശീലനം നൽകുന്നത്. 4 വർഷത്തെ സേവന കാലയളവിന് ശേഷം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന 25% യുവാക്കൾക്ക് സൈന്യത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു കൂട്ടം മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അവർക്ക് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏകദേശം 12 ലക്ഷത്തോളം രൂപയുടെ നികുതിരഹിത സേവാനിധി സാമ്പത്തിക പാക്കേജും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. കൂടാതെ കേന്ദ്ര സായുധ പോലീസ് സേനകളിലും അസം റൈഫിൾസ്, വിവിധ സംസ്ഥാന പോലീസ് സേനകൾ, പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലും തൊഴിൽ നിയമനങ്ങളിൽ അഗ്നിവീരന്മാർക്ക് മുൻഗണനയും സംവരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യത്തിന് കൂടുതൽ യുവത്വവും ചടുലതയും നൽകുന്നതിനൊപ്പം അച്ചടക്കവും സാങ്കേതിക വിദ്യയും വശമുള്ള ഒരു വലിയ യുവജന ശൃംഖലയെ പൊതുസമൂഹത്തിലേക്ക് തിരികെ എത്തിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. പ്രതിരോധ മേഖലയിലെ മാറ്റങ്ങൾ കേവലം പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ കൃത്യമായ ലിംഗസമത്വം ഉറപ്പാക്കിക്കൊണ്ട് യുവതികൾക്കായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വലിയ വാതിലുകളാണ് NDA സർക്കാർ തുറന്നിട്ടത്. ഇതിലേറ്റവും നിർണായകമായ ഒന്നായിരുന്നു സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കിയ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ വനിതാ പ്രവേശനം. മുൻപ് സൈന്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങിനിന്ന യുവതികൾക്ക് ഇന്ന് പുരുഷന്മാർക്കൊപ്പം NDA പരീക്ഷ എഴുതാനും നേരിട്ട് യുദ്ധമുഖത്തെ പോരാട്ട വിഭാഗങ്ങളിലേക്ക് കടന്നുവരാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം വ്യോമസേനയിൽ യുദ്ധവിമാനങ്ങൾ പറത്താനും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ കമാൻഡിംഗ് പദവികൾ അലങ്കരിക്കാനും നമ്മുടെ യുവതികൾക്ക് കഴിഞ്ഞു. താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ മാറ്റം കൊണ്ടുവരുന്നതിനായി രാജ്യത്തെ സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയതും മിലിറ്ററി പോലീസിലേക്ക് വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതും വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ലിംഗഭേദമന്യേ നമ്മുടെ യുവത്വത്തെ പൂർണ്ണമായും പങ്കാളികളാക്കാൻ കഴിഞ്ഞ 12 വർഷത്തെ പ്രതിരോധ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. NDA സർക്കാരിന്റെ നയങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് വികസനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നതാണ്. കാർഷിക മേഖലയെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായി ആരംഭിച്ച അഗ്രി സ്റ്റാർട്ടപ്പുകളും കിസാൻ ഡ്രോൺ പദ്ധതിയും പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് വരാൻ യുവാക്കളെ പ്രേരിപ്പിച്ചു. ബജറ്റിംഗിലും മറ്റ് പ്രധാന നിയമനിർമ്മാണങ്ങളിലും യുവാക്കളുടെ അഭിപ്രായങ്ങൾ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്നു. യുവാക്കളെ ഏകോപിപ്പിക്കുന്നതിനും അവർക്ക് വിവിധ സർക്കാർ സേവനങ്ങളും സാമൂഹിക സേവനത്തിനുമുള്ള അവസരങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുമായി മേരാ യുവഭാരത് എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി. ഇത് യുവാക്കളുടെ വ്യക്തിത്വ വികസനത്തിനും അതുവഴി രാജ്യത്തിന്റെ വികസനത്തിനുമായി ഒരു പാലമായി പ്രവർത്തിക്കുന്നു. ദേശീയ വികസനത്തിലും സാമൂഹിക സേവനത്തിലും രാജ്യത്തെ യുവാക്കളെ നേരിട്ട് പങ്കാളികളാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവയ്പാണ് മേരാ യുവഭാരത് അഥവാ മൈ ഭാരത്. യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്ലാറ്റ്ഫോം രാജ്യത്തിന് സമർപ്പിച്ചത്. 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവാക്കളെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഫിസിക്കൽ പ്ലാറ്റ്ഫോമാണിത്. ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തെ കോടിക്കണക്കിന് യുവാക്കളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. യുവാക്കൾക്ക് തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പഠിക്കുന്നതിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായും സാമൂഹിക സംഘടനകളുമായും ചേർന്ന് പ്രവർത്തിക്കാനും മൈ ഭാരത് അവസരമൊരുക്കുന്നു. മേരാ യുവഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ അഭയ് ശങ്കർ SR ആകാശവാണിയോട്.
1: ഭാരതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ 12 വർഷമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കുന്നതും ഇതേ കാഴ്ചപ്പാടാണ്. കേവലം യുവജനങ്ങളുടെ വികസനം എന്നതിലുപരി യുവജനങ്ങളിലൂടെയുള്ള വികസനം അഥവാ യൂത്ത് ലെഡ് ഡെവലപ്മെന്റ് എന്ന വലിയൊരു ആശയത്തിലാണ് ഈ സർക്കാർ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ചുവടുവയ്പാണ് മൈ ഭാരത് അഥവാ മേരാ യുവ ഭാരത്. യുവാക്കളുടെ നൈപുണ്യ വികസനം, സന്നദ്ധ സേവനം, നേതൃത്വ പരിശീലനം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന വിപ്ലവകരമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. 3 വർഷം എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള 2.5 കോടിയിലധികം യുവാക്കളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള

0: പങ്കാളിത്തവും ഒട്ടും കുറവല്ല. ഇതിനോടകം തന്നെ 800-ലധികം വോളണ്ടിയറിംഗ് അവസരങ്ങളാണ് മൈ ഭാരത് പോർട്ടൽ വഴി കേരളത്തിൽ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. 3400-ലധികം മലയാളി യുവാക്കൾ ഇതിനകം തന്നെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സമൂഹത്തിന്റെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. കഴിഞ്ഞ 12 വർഷത്തെ പദ്ധതികൾ എടുത്താൽ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി എത്രയോ വലിയ ചുവടുവയ്പ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. യുവാക്കളുടെ ശബ്ദം രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ VBYLD ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി നടന്നുവരുന്ന ഈ പരിപാടിയിൽ കഴിഞ്ഞ വർഷം തന്നെ 50 ലക്ഷം യുവാക്കളാണ് തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. യാതൊരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത 1 ലക്ഷം പുതിയ നേതാക്കളെ രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് മികച്ച തൊഴിൽ നൈപുണ്യം നൽകാനുള്ള പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് സ്കീം, പെൺകുട്ടികളെ കായിക രംഗത്ത് മുൻപന്തിയിലെത്തിക്കാനുള്ള അസ്മിത ലീഗ്, ലഹരിമുക്ത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ ക്യാമ്പയിൻ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികൾക്ക് മൈ ഭാരത് സഹായമേകുന്നുണ്ട്. NSS പോലെയുള്ള സംവിധാനങ്ങളെ മൈ ഭാരതുമായി സംയോജിപ്പിച്ചതോടുകൂടി സന്നദ്ധ സേവന രംഗത്ത് രാജ്യത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്. ഈ ചരിത്രപരമായ യാത്രയിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലൂടെ myBharat.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈ ഭാരത്തിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. പുതിയ അവസരങ്ങൾ കണ്ടെത്തുക. നാടിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക. നിങ്ങളുടെ സ്വപ്നങ്ങളും ഊർജവുമാണ് നാളത്തെ ഇന്ത്യ. നമുക്കൊരുമിച്ച് മുന്നേറാം.
1: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലയളവ് വിലയിരുത്തുമ്പോൾ യുവശക്തിയെ രാജ്യ പുരോഗതിയുടെ മുൻനിരയിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. യുവതയ്ക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതികളെല്ലാം തന്നെ തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ മേഖലകളിലെ വളർച്ചയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നവയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ MS വിദ്യാനന്ദൻ ആകാശവാണിയോട് പറഞ്ഞു.
2: ഏതാണ്ട് 1 ദശകത്തിന് മേലെയായി ഇന്ത്യയിലെ യുവജന നയരൂപീകരണത്തിൽ വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിലന്വേഷകരെ തൊഴിൽ സൃഷ്ടാക്കളാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആദ്യം ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. 2015 ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന ഇന്ത്യയിലെ ചെറുകിട സംരംഭകർക്ക്, പ്രത്യേകിച്ച് ഈ കൊളാട്രല് ജാമ്യം നൽകാൻ കഴിയാത്തവർക്ക്, ഔപചാരിക ബാങ്കിങ് സംവിധാനവുമായി അവരെ ബന്ധിപ്പിക്കുന്ന ഒരു നിർണായക ഇടപെടലായിരുന്നു. 2025 മാർച്ച് വരെ 52 കോടിയിലധികം ലോൺ അക്കൗണ്ടുകളാണ് ഈ പദ്ധതിയിൽ തുറന്നത്. ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളാണെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഇത് സ്ത്രീ സാമ്പത്തിക ശാക്തീകരണത്തിന്റെ, വിമൻ ഇക്കണോമിക് എംപവർമെന്റിന്റെ കൂടി ഒരു സൂചകമാണ്. സ്കിൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ 2015 ആരംഭിച്ച പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു വലിയ ദേശീയ ശ്രമമായിരുന്നു. ഇലക്ട്രീഷ്യൻ മുതൽ ആരോഗ്യ പ്രവർത്തകർ വരെ, IT മുതൽ കൃഷി വരെ 100-ലധികം മേഖലകളിൽ സൗജന്യ പരിശീലനം. 2025 വരെ 1.64 കോടിയിലധികം യുവജനങ്ങൾ ഈ പദ്ധതിയിൽ പരിശീലനം നേടി. സംരംഭകത്വത്തിന്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ കണക്കുകൾ ശ്രദ്ധേയമാണ്. 2016 അത് ആരംഭിച്ചപ്പോൾ 500 എണ്ണം മാത്രം ഉണ്ടായിരുന്ന അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 2026 മാർച്ചോടെ 2.23 ലക്ഷമായി അവരുടെ എണ്ണം ഉയർന്നത്. ഇവ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്റ്റാർട്ടപ്പുകളുടെ 48% ഒരു വനിതാ ഡയറക്ടർ അല്ലെങ്കിൽ പാർട്ണറുണ്ട്. ഇത് സംരംഭക മേഖലയിലെ ഒരു ഘടനാപരമായ മാറ്റത്തിന്റെ സൂചനയാണ്. SC ST വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി 1 കോടി രൂപ വരെ ബാങ്ക് വായ്പ ലഭ്യമാക്കുന്നു. ആദ്യമായി സ്വന്തം ബിസിനസ് തുടങ്ങുന്നവർക്ക്, ഗ്രീൻഫീൽഡ് എന്റർപ്രൈസസ് എന്ന് പറയുന്ന വിഭാഗത്തിന് വേണ്ടിയുള്ളതാണ് ഇത്. 2023 ആരംഭിച്ച മേര യുവ ഭാരത് മൈ ഭാരത് 15 മുതൽ 29 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തനം, ഇന്റേൺഷിപ്പ്, നൈപുണ്യ വികസനം, സർക്കാർ പദ്ധതികളിലേക്കുള്ള പ്രവേശനം, ഇവ ഒറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നു. ഈ പദ്ധതികളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിൽ കേന്ദ്ര സർക്കാർ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഈ ഫ്രെയിംവർക്ക് തൊഴിൽ സംരംഭകത്വം, നൈപുണ്യം എന്നീ 3 മേഖലകളിലും ഒരേ സമയം ഇടപെടുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ഔപചാരിക ധനകാര്യ സംവിധാനത്തിലേക്ക് വന്നു. ലക്ഷക്കണക്കിന് പേർ തൊഴിൽ നൈപുണ്യം നേടി. 2.23 ലക്ഷം സ്റ്റാർട്ടപ്സ്. ഇവയെല്ലാം ഒരു പുതിയ ഇന്ത്യൻ സംരംഭക തലമുറയുടെ ഒരു മുഖമാണ് കാണിക്കുന്നത്.
1: ഡിജിറ്റൽ യുഗത്തിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിംഗഭേദമന്യേ രാജ്യത്തെ ഓരോ യുവാവിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചു. 2047 വികസിത ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിന് കരുത്തും ദിശാബോധവും പകരുന്നത് വൈദഗ്ധ്യവും ആത്മവിശ്വാസവുമുള്ള യുവതലമുറ തന്നെയായിരിക്കും എന്നതിൽ തർക്കമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള

കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കോഴിക്കോട്. സമയം 11 മണി കഴിഞ്ഞ് 28:06. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു. ജയ് ഹിന്ദ്.